പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ശ്രീ പി ദാമോദരൻ മലയ്ക്കുതാഴെ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്താ.

ശരീരം, മനസ്സ്, ബുദ്ധി ഇവയാണ് ഒരു ജീവൻ്റെ മുഖ്യമായ ഉപാധികൾ. ഇതിൽ ശരീരം കർമ്മത്തിൻ്റെയും മനസ്സ് വിചാരത്തിൻ്റെയും ബുദ്ധി അറിവിൻ്റെയും ഉറവിടങ്ങളുമാണ്. ഒരാളുടെ സംസ്കാരം ജ്ഞാനമോ അജ്ഞാനമോ രണ്ടായാലും ഈ മൂന്ന് ഉപാധികളിൽ കൂടെയും പ്രവഹിക്കുന്നു. ബുദ്ധിയിലെ അറിവ് തന്നെ മനസ്സിലെ വിചാരമായും മനസ്സിലെ വിചാരം തന്നെ ശരീരത്തിലെ പ്രവൃത്തിയായും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അജ്ഞനായ ഒരാളുടെ പ്രവൃത്തിയും വിചാരവും അറിവും മൂന്നും ഒരുപോലെ അജ്ഞാന സ്വരൂപങ്ങളുമായിരിക്കും. അഭിജ്ഞനായ ഒരാളുടെ പ്രവൃത്തിയും വിചാരവും അറിവും ജ്ഞാനസ്വരൂപങ്ങളുമായിരിക്കും. അപ്പോൾ അജ്ഞാനത്തിൻ്റെ മൂന്ന് രൂപത്തിലുള്ള പ്രവാഹങ്ങളും ഒരാൾക്ക് അകലേണ്ടതായിരിക്കുന്നു. അതിനാണ് ഒന്നായിരിക്കുന്ന ജ്ഞാനത്തെ തന്നെ മൂന്ന് രൂപത്തിൽ അനുഷ്ഠിക്കാൻ ശ്രുതി നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശത്തിൻ്റെ സ്വരൂപമാണ് കർമ്മം, ഉപാസന, ജ്ഞാനം എന്ന കാണ്ഡത്രയത്വം. അതിനെ തന്നെയാണ് ശാസ്ത്രങ്ങളിൽ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നീ യോഗത്രയമായും ഉപന്യസിച്ചിരിക്കുന്നത്. ശരീരത്തിൽ കർമ്മയോഗവും മനസ്സിൽ ഭക്തിയോഗവും ബുദ്ധിയിൽ ജ്ഞാനയോഗവും ഒരേ സമയത്ത് വളരുന്ന ഒരാൾക്ക് അജ്ഞാനത്തെ ജയിച്ചു ജ്ഞാനസമ്പന്നനായി ഉയരാൻ കഴിയുമെന്നാണ് ശ്രുതിയുടെ അഭിപ്രായം.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിത കേൾക്കാം. ആലാപനം നന്ദാത്മജൻ കൊതേരി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ ഡോക്ടർ ശ്രീകുമാറിന്റെ പറയിപെറ്റ പന്തിരുകുലം എന്ന കഥയിലെ ഏതാനും ഭാഗം കേൾക്കാം. അവതരണം പ്രസീത പ്രകാശ് കാര. തുടർന്ന് മുരുകൻ കാട്ടാക്കടയുടെ കാഴ്ച എന്ന കവിത കേൾക്കാം. തുടർന്ന് കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ കൃഷ്ണ നെട്ടയം ആലപിച്ച ലഹരി എന്ന കവിത കേൾക്കാം. മധു നിരഞ്ജൻ എറണാകുളം രചനയും സംഗീതവും നിർവഹിച്ച മഴത്തുള്ളി എന്ന ഗാനം കേൾക്കാം. ആലാപനം ഗോകുൽ. തുടർന്ന് ജോൺസൺ കൊറ്റനല്ലൂർ എഴുതിയ കഥ കാലഹരണപ്പെട്ട വാർത്തകൾ. അവതരണം നന്ദാത്മജൻ കൊതേരി. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9:00 ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 10:00 സ്മൃതിഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. കാവ്യധാര ഇന്ന് കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു നന്ദാത്മജൻ കൊതേരി.

കാന്തശക്തി എന്നാലും കണ്ടുമുട്ടുവാൻ ദേഹികൾക്കെന്നാൽ എന്നു കൂടിയിട്ടെങ്കിലും തമ്മിലൊന്നു ചേർന്നവ

എപ്പോഴെറുമ്പു ചാൽ മാത്രം അദ്രികൂടം ചിതൽ പുറ്റുമാത്രം വിദൂരധ്രുവയുഗം മുല്ലപ്പൂവിതളിൻ്റെ വാക്കുകൾ മാത്രം മൃത്തുമൃത്തുമായി ഒത്തൊരുമിച്ചാൽ മത്യനീതിക്കു സംതൃപ്തിയായി ജീവനന്താട്ടെ മാംസം കള

0: നീ എന്നതിൻ ചിത്ത രഹസ്യമെന്തറിഞ്ഞു ആ ദൂരസ്ഥ നിങ്ങൾ.
1: നന്ദാത്മജൻ കൊതേരി ആലപിച്ച ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയിലെ ചില ഭാഗങ്ങളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു. കാവ്യധാര.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
1: ഇന്ന് ജൂലൈ 3. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 3 വർഷത്തിലെ 184-ാം ദിനമാണ്. ജൂലൈ 3 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1661 പോർച്ചുഗൽ ഇംഗ്ലീഷ് രാജാവായ ചാൾസ് 2-ാമന് ടാങ്കറും ബോംബെയും നൽകി. 1948 HMS ഓച്ചിൽസ് ഇന്ത്യൻ നാവികസേന ഏറ്റെടുത്തു. 1979 പ്രധാന 2-ാമത്തെ ഹൗറ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1767 നോർവേയിലെ ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നതിൽ ഏറ്റവും പഴയ വർത്തമാന പത്രമായ അഡ്രസീവിസൺ ആദ്യമായി പുറത്തിറങ്ങി. 1778 ഓസ്ട്രിയക്കെതിരെ പ്രഷ്യ യുദ്ധം പ്രഖ്യാപിച്ചു. 1819 ലോകത്തിലെ ആദ്യത്തെ സേവിങ്സ് ബാങ്ക് ന്യൂയോർക്കിൽ പ്രവർത്തനമാരംഭിച്ചു. 1886 ആന്തരിക ദഹനയന്ത്രം പ്രയോജനപ്പെടുത്തുന്ന വാഹനത്തിന്റെ ആദ്യ പ്രദർശനം ജർമ്മൻ കാർ എഞ്ചിനീയറായ കാൾ ബെൻസ് നടത്തി. ദേശീയവും ദേശാന്തരീയവുമായ അംഗീകാരം നേടിയ മലയാള ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ജന്മദിനവും സ്വാതന്ത്ര്യസമരസേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ, ബംഗാളി ഭാഷയിലെ വനിതാ എഴുത്തുകാരിൽ പുറംലോകം അംഗീകരിച്ച ആദ്യ വനിതയും ദേവേന്ദ്രനാഥ ടാഗോറിന്റെ മകളും രവീന്ദ്രനാഥ ടാഗോറിന്റെ മുതിർന്ന സഹോദരിയുമായിരുന്ന സ്വർണകുമാരി ദേവി തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 3.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: നമസ്കാരം. ഇന്ന് ജൂലൈ 3, മിഥുനം 19, വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സുപ്രധാന മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ധാരണ. ഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കായിച്ചിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക സുരക്ഷാ ചട്ടക്കൂട്, സൈനിക ഉപകരണം വികസിപ്പിക്കൽ, നിർമ്മിത ബുദ്ധി മേഖലകളിലെ സഹകരണ ധാരണാപത്രങ്ങളിലും ഊർജ വിതരണം സുഗമമാക്കാനുള്ള രേഖകളിലും ഒപ്പിട്ടു. 10 വർഷത്തിനുള്ളിൽ ഏകദേശം 5.8 ലക്ഷം കോടി രൂപയുടെ ജപ്പാനീസ് നിക്ഷേപം ഇന്ത്യയിലെത്തിക്കാനും ധാരണയായി. നിർമ്മിത ബുദ്ധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ ജപ്പാൻ സ്ഥാപനങ്ങൾ നിരവധി കരാറുകളിൽ ഒപ്പിട്ടു. ഇന്ത്യയും ജപ്പാനും ആദ്യമായാണ് സംയുക്ത പ്രതിരോധ വികസന പദ്ധതി രൂപവൽക്കരിക്കുന്നത്. യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക ആന്റിന സംവിധാനമായ യൂണിക്കോൺ നേവൽ റേഡിയോ ആന്റിനയുമായി ബന്ധപ്പെട്ട കരാറിലും ഒപ്പിട്ടു. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ 1000 ബയോഗ്യാസ് ഓർഗാനിക് പ്ലാന്റ് ഉണ്ടാക്കാനും തീരുമാനമായി. പ്രധാനമന്ത്രിയായ ശേഷം സനെ തക്കായിച്ചിയുടെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ സായുധസേന. ഹോർമൂസ് കടലിടുക്ക് അധിനിവേശക്കാരായ അമേരിക്കയുടെ കളിക്കളമല്ലെന്നും അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാര പരിധിയിലാണെന്നും സൈന്യം വ്യക്തമാക്കി. ദോഹ ചർച്ചയിൽ നിർണായക പുരോഗതിയെന്ന് ഖത്തറും പാകിസ്ഥാനും. ഇറാന്റെ ഫണ്ടുകൾ വിട്ടു നൽകാൻ സമ്മതിച്ച് US. June 17 താൽക്കാലിക ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചാണ് ദോഹയിൽ US ഇറാൻ പരോക്ഷ ചർച്ച നടന്നത്. അമേരിക്ക കരാർ ലംഘനം നടത്തി പ്രകോപനം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ നേരിട്ടുള്ള ചർച്ചകൾ അസാധ്യമാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. യൂസർ നെയിം ഫീച്ചറിൽ ആശങ്ക വേണ്ടെന്ന് വാട്സപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റ. ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ യൂസർ നെയിം ഉപയോഗിച്ച് വിളിക്കാനും സന്ദേശം കൈമാറാനുമുള്ള വാട്സാപ്പിന്റെ ഫീച്ചറിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് പ്രതികരണം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $70 എത്തിയെങ്കിലും ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഡീസൽ വില ഉടൻ കുറയ്ക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഏതാനും ആഴ്ചകൾ കൂടി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിന്നാൽ മാത്രമേ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നത് പരിഗണിക്കൂവെന്ന് മന്ത്രി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ പ്രധാനിയായ അനിൽ മിശ്രയുടെ ബന്ധു അനുകൽപ് മിശ്രയുടെയും ലവ്കുശ് മിശ്രയുടെയും വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്തത് 30 ലക്ഷം രൂപ. ക്ഷേത്രത്തിൽ പ്രതിമാസം 15,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരാണ് ഇരുവരും. പണത്തിനു പുറമെ ഇവരുടെ ആഡംബര വീടും ഭൂമിയുമടക്കം കോടികളുടെ സ്വത്തും കണ്ടെത്തിയിട്ടുണ്ട്. പ്രമുഖ പലസ്തീൻ ഫുട്ബോൾ താരവും ഖാൻ യൂനിസ് ക്ലബിന്റെ ഗോൾ കീപ്പറുമായ സലിം അൽ അഷ്കറിനെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു. മുനമ്പിന്റെ തെക്കൻ മേഖലയിലുള്ള അൽ ഖരാരയിൽ വെച്ചാണ് അധിനിവേശ സേന നിരായുധനായ കായിക താരത്തിന് നേരെ വെടിയുതിർത്തതെന്ന് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന താൽപര്യങ്ങൾ സ്വകാര്യ കമ്പനിക്ക് അടിയറ വയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരി അദാനി MSC ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം ദുരൂഹമാണെന്നും തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും പിണറായി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള ഉടമ്പടി ഉണ്ടാക്കിയത് വിവാദമായതോടെ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയോ കൂടിയാലോചിക്കുകയോ ചെയ്യാതെയാണ് അദാനി ഓഹരി ഇടപാട് നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിർമ്മാണ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് സർക്കാർ തുടർ നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തമിഴ്നാട് തിരുവള്ളൂരിലെ സ്വകാര്യ സമുദ്രോൽപ്പന്ന സഹകരണ യൂണിറ്റിൽ അമോണിയ വാതകം ചോർന്നുണ്ടായ അപകടത്തിൽ മരണം 17. മരിച്ചവരെല്ലാം അതിഥി തൊഴിലാളികളായ സ്ത്രീകളാണ്. കൊഴിഞ്ഞുപോക്ക് തുടരുന്ന AIADMK കനത്ത പ്രഹരമേൽപ്പിച്ച് 4 മുൻമന്ത്രിമാരുൾപ്പെടെ കൂടുതൽ നേതാക്കൾ TVK ചേർന്നു. മുൻമന്ത്രിമാരായ C വിജയഭാസ്കർ, MR വിജയഭാസ്കർ, MSM ആനന്ദൻ, S വളർമതി എന്നിവരും നിരവധി മുതിർന്ന നേതാക്കളും പ്രവർത്തകരുമാണ് വ്യാഴാഴ്ച ഔദ്യോഗികമായി TVK ചേർന്നത്. പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്നും ഇത് കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ESA നിർണയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വിസ്തൃതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. പരിസ്ഥിതി സംരക്ഷണത്തിൽ കേരളം സ്വീകരിച്ച നടപടികൾ കേന്ദ്രതല ESA സമിതിയെ ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചു. കേരള സർവകലാശാലയുടെ പ്രത്യേക സെനറ്റ് യോഗത്തിൽ പ്രതിഷേധത്തെ തുടർന്ന് VC മോഹനൻ കുന്നുമൽ യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രാജിവെച്ചു. സിൻഡിക്കേറ്റിനെ മറികടന്ന് താൽക്കാലിക വൈസ് ചാൻസലർ ചട്ടവിരുദ്ധമായി അഡ്വക്കേറ്റ് ഗിരിജാ ഗോപാലിനെ സ്റ്റാൻഡിംഗ് കൌൺസിലായി നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി. ജനസംഖ്യാ മാറ്റം പഠിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതി വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ പുറത്തായവരുടെ വിശദാംശങ്ങൾ തേടുന്നു. ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ, ഒഴിവാക്കിയതിന്റെ കാരണം തുടങ്ങിയ വിശദാംശങ്ങളാണ് സുപ്രീംകോടതി മുൻ ജഡ്ജി PP നവ്ലേക്കർ അധ്യക്ഷനായ സമിതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ശേഖരിക്കുന്നത്. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിട്ടപ്പെടുത്താൻ ഇത് ഉപയോഗിച്ചേക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്നു. ഇന്നലെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ശക്തമായും വയനാട് മലപ്പുറം ജില്ലകളിൽ വ്യാപകമായും മഴ പെയ്തു. കാസർകോട് മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. നീലേശ്വരത്ത് റെയിൽപാളത്തിൽ മരം പൊട്ടിവീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. അടുത്ത 5 ദിവസവും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂരും കാസർകോടും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പ്ലസ് വൺ ക്ലാസുകളിലേക്ക് 3ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് അവസാനിക്കും. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരും ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ സപ്ലിമെന്ററി അലോട്ടുകളിൽ പരിഗണിക്കില്ല. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ 8 PM to 5 PM പ്രവേശനം നേടാം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാവുന്നു. വ്യാഴാഴ്ച 6 പേർക്കുകൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 243 പേർക്ക് ഡെങ്കിപ്പനിയുമുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടറായി KS അഞ്ചു ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായിരുന്നു. 2017 batch IAS ഉദ്യോഗസ്ഥയാണ്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച ശേഷവും ശ്വേതാ മേനോനും ഭരണസമിതി അംഗങ്ങളും രാജിക്കത്ത് നൽകാത്തതിനാൽ പ്രതിസന്ധിയിലായി അഡ്ഹോക്ക് കമ്മിറ്റി. അമ്മ ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് സ്ഥാനവും അംഗത്വവും രാജിവെക്കുന്നതായി ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രാജിക്കത്ത് ഔദ്യോഗികമായി നൽകിയിട്ടില്ലെന്ന് രമേഷ് പിഷാരടി കൺവീനറായ അഡ്ഹോക്ക് കമ്മിറ്റി സ്ഥിരീകരിച്ചു. നിരപരാധിത്വം തെളിയിക്കാതെ അമ്മയിൽ നിന്ന് പടിയിറങ്ങില്ലെന്ന് ശ്വേതാ മേനോൻ. സംഘടനയുടെ നിയമാവലിയിലില്ലാത്ത അഡ്ഹോക്ക് കമ്മിറ്റി എങ്ങനെ വന്നെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും അവർ ആരോപിച്ചു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനുള്ള കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ വ്യാപകമായ പിഴവ്. സാങ്കേതിക പിഴവാണെന്ന് അധികൃതർ വിശദീകരിച്ചു. ഇതോടെ ആദ്യ ലിസ്റ്റ് റദ്ദാക്കി. പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സ്കൂളുകളോട് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പയ്യന്നൂർ തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കായിക അധ്യാപകനെതിരെ കേസ്. കണ്ടോത്ത് സ്വദേശിയായ അധ്യാപകൻ രഘുവിനെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. പട്ടാനൂർ UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. കൊളോളത്തെ വിപിൻ കെ നമ്പ്യാരെയാണ് സസ്പെൻഡ് ചെയ്തത്. അധ്യാപകനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. ഉളിയിൽ കൂരൻമുക്കിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വലിയന്നൂർ സ്വദേശി M ഷാജിയെയാണ് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓസ്ട്രിയയെ 3 goals തകർത്ത് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്നു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 3-2 കീഴടക്കി ബെൽജിയവും മുന്നേറി. അർജന്റീന നാളെ പുലർച്ചെ കേപ്പ് വെർദയോട് ഏറ്റുമുട്ടും. ബോസ്നിയയെ 2-0 കീഴടക്കി ആതിഥേയരായ അമേരിക്ക പ്രീ ക്വാർട്ടറിൽ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 2nd T20 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 PM കളി. ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999-447-6836, 9447-371-836, 8078-502-836.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 hours പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

വചനാമൃതം. നമ്മുടെ പ്രയത്നങ്ങളുടെ എല്ലാം ലക്ഷ്യം കൂടുതൽ സ്വാതന്ത്ര്യമാണ്. കാരണം പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ മാത്രമേ പരിപൂർണത ഉണ്ടാവാൻ തരമുള്ളൂ. സ്വാമി വിവേകാനന്ദൻ.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
4: കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലും November 10 ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. നിന്ദ്യമായ ഈ പ്രവൃത്തിയുടെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. UN പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തകായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
3: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി V.D. സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി ഉൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും V.D. സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. VD സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി N. ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3-ാം ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന VK രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
5: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർസ് സാമ്പലിന്റെ 2 ഗോളുകളും 66-ാം മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വിറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടർ സ്പെയിൻ നേരിടും.
3: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. രണ്ടാം സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ രണ്ട് മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. ജില്ലാ സബ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച 9:30 മുതൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ നടക്കും. ഓപ്പൺ, ഗേൾസ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം. 2011 January 1 അതിനുശേഷവും ജനിച്ചവർക്ക് പങ്കെടുക്കാം. നാളേക്കകം പേര് നൽകണം. വിശദവിവരങ്ങൾക്ക് 8330-03-04-20 അല്ലെങ്കിൽ 9496-14-23-66. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മുതൽ 1 വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, HR എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, ഡാറ്റ എൻട്രി എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ഫ്ലോർ മാനേജർ, സെയിൽസ് കൺസൾട്ടന്റ്, സർവീസ് എഞ്ചിനീയർ ഡീസൽ എഞ്ചിൻ ആൻഡ് ജനറേറ്റേഴ്സ്, സർവീസ് എഞ്ചിനീയർ ട്രെയിനി, ഡീസൽ എഞ്ചിൻ ആൻഡ് ജനറേറ്റേഴ്സ് ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04972-707-610 അല്ലെങ്കിൽ 6282-949-20-66. July 11-12 ദിവസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്പെഷ്യൽ കാറ്ററ്റ് പരീക്ഷ 8-9 ദിവസങ്ങളിലേക്ക് മാറ്റി. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയിൽ കിം ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി. വിദ്യാർത്ഥികൾക്ക് കിം പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ, സഹായം, മാർഗനിർദ്ദേശം എന്നീ സേവനം ഇവിടെ ലഭ്യമാകും. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഗ്യാസ് പ്ലാന്റ് ടെക്നീഷ്യൻ തസ്തികയിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 7 രാവിലെ 11 നടക്കും. വിശദവിവരങ്ങൾക്ക് 04972-882-106 നമ്പർ ഒരിക്കൽ കൂടി 04972-882-106. കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അഭിമുഖം ഇന്ന് രാവിലെ 10 നടക്കും. കൊട്ടിയൂർ തലക്കാണി ഗവൺമെന്റ് UP സ്കൂളിൽ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പാർട്ട് ടൈം സംസ്കൃതം അഭിമുഖം ഇന്ന് രാവിലെ 10 നടക്കും. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് 17 ആശാ വർക്കറെ നിയമിക്കും. അഭിമുഖം ഈ മാസം 8 രാവിലെ 10:30.

0: തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കാവുംപടി ശ്രീ പുളുമ്പിലാക്കണ്ടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുഹൂർത്ത കല്ലുവെപ്പ് കർമ്മം ഇന്ന് രാവിലെ 9:30 to 10 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കും. കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ തിരുവോണം ഊട്ട് ഇന്ന് ഉച്ചയ്ക്ക് 12:30 to 2 നടക്കും. ലൈബ്രറി കൗൺസിൽ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഷീർ അനുസ്മരണവും ഗ്രന്ഥശാല പ്രവർത്തക സംഗമവും ഈ മാസം 5 നടത്തും. രാവിലെ 10 കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് സി നിജിലേഷ് പറമ്പൻ ഉദ്ഘാടനം ചെയ്യും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 ₹20,000 ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 11 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
6: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
7: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
6: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
7: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
6: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
7: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
6: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
8: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
9: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
10: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है. उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है. वो तो साधु हृदय है, दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
11: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
9: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
11: റേഡിയോ മലബാർ
12: 89.6 FM, Saril Shivadas Foundation, Community Radio.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: വിചാരണ തുടങ്ങി. ഗവൺമെന്റ് വക്കീലും മജിസ്ട്രേറ്റും മറ്റുദ്യോഗസ്ഥന്മാരും തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കുഴങ്ങി. കേസ് പിന്നേക്ക് നീട്ടിവെക്കാൻ ഗവൺമെന്റ് വക്കീൽ മജിസ്ട്രേറ്റിനെ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ഈ ശ്രമത്തെ തടയുകയും ചമ്പാരൻ വിടണമെന്നുള്ള കൽപ്പന ലംഘിച്ച കുറ്റം സമ്മതിക്കാൻ ഞാൻ ഒരുക്കമുള്ളതിനാൽ കേസ് നീട്ടിവെക്കരുതെന്ന് മജിസ്ട്രേറ്റിനോട് അപേക്ഷിക്കുകയും ചെയ്തു. താഴെ ചേർത്ത പ്രകാരം ഒരു ചുരുങ്ങിയ പത്രിക ഞാൻ കോടതിയിൽ വായിച്ചു. കോടതിയുടെ സമ്മതത്തോടുകൂടി ചുരുക്കത്തിലൊരു പത്രിക സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിമിനൽ നടപടി നിയമം 144 വകുപ്പ് പ്രകാരം എനിക്ക് നടത്തിയ കൽപ്പനയെ ഞാൻ ലംഘിച്ചിരിക്കുന്നുവെന്ന് തോന്നുമാറ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്ര വലിയ ഗൗരവമേറിയ ഒരു കൃത്യം ഞാൻ ചെയ്തത് എന്തിനാണെന്ന് ഈ പത്രിക കൊണ്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും തദ്ദേശ ഗവൺമെന്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് ഇതെന്നത്രേ എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാൻ ഈ പ്രദേശത്ത് പ്രവേശിച്ചിട്ടുള്ളത് ദേശീയവും പരോപകാരവുമായ ശുശ്രൂഷ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവിടെ വന്ന് കർഷകന്മാരെ സഹായിക്കണമെന്നുള്ള നിർബന്ധമായൊരു ക്ഷണമനുസരിച്ചാണ് ഞാൻ വന്നത്. നീലത്തോട്ടക്കാർ തങ്ങളോട് നീതിയോടെ പെരുമാറുന്നില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം. കാര്യം സൂക്ഷ്മമായി നോക്കി പഠിച്ചാലല്ലാതെ യാതൊരു സഹായവും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഭരണാധികാരികളുടെയും തോട്ടക്കാരുടെയും സഹായത്തോടുകൂടി കാര്യം ശരിക്കു പഠിക്കുവാനായിട്ടാണ് ഞാൻ വന്നത്. വേറെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. എൻ്റെ വരവ് പൊതുസമാധാനത്തെ ഭഞ്ജിക്കുകയും ജീവനാശത്തിനിട വരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വക കാര്യങ്ങളിൽ എനിക്ക് ധാരാളം പരിചയമുണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ ഭരണാധികാരികൾ വിചാരിക്കുന്നത് മറ്റു പ്രകാരത്തിലാണ്. അവരുടെ വിഷമം എനിക്ക് തികച്ചും മനസ്സിലാക്കുവാൻ കഴിയും. തങ്ങൾക്ക് കിട്ടിയ അറിവിനെ ആസ്പദമാക്കി പ്രവർത്തിക്കുവാനേ അവർക്ക് സാധിക്കൂ എന്നും ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് നടത്തിയ കൽപ്പന അനുസരിക്കാനാണ് നിയമത്തെ ആദരിച്ച് നടക്കുന്ന ഒരു പൗരന്റെ നിലയിൽ എനിക്ക് ആദ്യമേ ഉണ്ടാവുന്ന വാസന. ഉണ്ടായതും അങ്ങനെ തന്നെ. എന്നാൽ ഞാൻ ആർക്കുവേണ്ടി വന്നിരിക്കുന്നുവോ അവരുടെ നേരെ എനിക്കുള്ള കൃത്യബോധത്തിന് കോട്ടം വരാതെ ഈ വാസന പ്രകാരം പ്രവർത്തിക്കുന്നത് എനിക്ക് അസാധ്യമായി. അവരുടെ ഇടയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ അവസരത്തിൽ അവരെ ശുശ്രൂഷിക്കുവാൻ സാധിക്കൂ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സ്വമേധയാ പിന്തിരിയുവാൻ എനിക്ക് കഴിയില്ല. ഇരു കർത്തവ്യങ്ങളുടെ ഈ വിരുദ്ധ അവസ്ഥയിൽ ഈ കർഷകന്മാരിൽ നിന്ന് എന്നെ അകറ്റുന്നതിൻ്റെ ഉത്തരവാദിത്വം ഭരണാധികാരികളുടെ മേൽ വയ്ക്കാനേ എനിക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ പൊതുജീവിതത്തിൽ എന്നെപ്പോലെ സ്ഥാനമുള്ളൊരാൾ മാതൃകയായി വല്ലതും പ്രവർത്തിക്കുന്നത് ഏറ്റവും സൂക്ഷിച്ചു വേണ്ടതാണെന്നുള്ള ബോധം എനിക്ക് തികച്ചുമുണ്ട്. ഒരു വിഷമമായ ഭരണഘടനയ്ക്ക് അധീനരായാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ കീഴിൽ എനിക്ക് നേരിട്ടതുപോലുള്ള അവസ്ഥയിൽ സ്വാഭിമാനിയായൊരു മനുഷ്യന് ഭദ്രവും മാനത്തോടു കൂടിയതുമായ ഏക മാർഗം ഞാൻ തീർച്ചപ്പെടുത്തിയതുപോലെ തന്നെ പ്രവർത്തിക്കുക, അതായത് നിയമലംഘനത്തിൻ്റെ ശിക്ഷയ്ക്ക് നിരാക്ഷേപം വഴിപ്പെടുക മാത്രമാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ പത്രിക സമർപ്പിക്കാൻ ഞാൻ തുനിഞ്ഞത് എനിക്ക് നൽകുന്ന ശിക്ഷ ഒരുവിധത്തിലും ലഘൂകരിക്കുവാൻ വേണ്ടിയല്ല. എനിക്ക് നടത്തിയ കൽപ്പനയെ ഞാൻ അനാദരിച്ചത് അധികൃതന്മാരോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ലെന്നും നമ്മുടെ ഉപരിജീവിതത്തിൻ്റെ പ്രകൃതി അനുസരിച്ച്, അതായത് മനസാക്ഷിയുടെ ആജ്ഞ അനുസരിച്ച് ആണെന്നും കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രസ്താവിച്ചത്. ഇപ്പോൾ വിചാരണ നിർത്തിവെക്കുവാൻ വഴിയില്ലാതായി. എന്നാൽ ഇത്തരം

0: ഒരു പത്രിക മജിസ്ട്രേറ്റും ഗവൺമെന്റ് വക്കീലും പ്രതീക്ഷിക്കാത്തതാകയാൽ മജിസ്ട്രേറ്റ് വിധി പറയുന്നത് പിന്നേക്ക് നിർത്തിവെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ വൈസ്രോയ്ക്കും പറ്റ്നയിലെ മിത്രങ്ങൾക്കും പണ്ഡിറ്റ് മദനമോഹന മാളവ്യ മുതലായവർക്കും സകല വിവരങ്ങൾക്കും കമ്പി അടിച്ചിരുന്നു. വിധി കേൾക്കാൻ ഞാൻ കോടതി മുൻപാകെ ഹാജരാകേണ്ടി വന്നില്ല. അതിനു മുൻപ് എന്റെ പേരിലുള്ള കേസ് പിൻവലിക്കുവാൻ ലഫ്റ്റനന്റ് ഗവർണർ കൽപ്പിച്ചിരിക്കുന്നതായി മജിസ്ട്രേറ്റ് എന്നെ എഴുതി അറിയിച്ചു. ഞാൻ ഉദ്ദേശിച്ചിരുന്ന അന്വേഷണം എനിക്ക് നിർബാധം നടത്താമെന്നും അതിൽ എനിക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നും കലക്ടർ എനിക്ക് എഴുതി. കാര്യം ഇത്ര വേഗത്തിലും ഭംഗിയിലും പര്യവസാനിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. ഞാൻ കലക്ടർ മിസ്റ്റർ ഹോക്കോക്കിനെ ചെന്ന് കണ്ടു. അദ്ദേഹം നീതി പ്രവർത്തിക്കണമെന്ന് വിചാരമുള്ള ഒരു നല്ല മനുഷ്യനാണെന്നാണ് തോന്നിയത്. എനിക്ക് വേണമെന്ന് തോന്നുന്ന എന്ത് കടലാസും ആവശ്യപ്പെടാമെന്നും എനിക്കിഷ്ടമുള്ളപ്പോഴെല്ലാം തന്നെ നിർബാധം വന്നു കാണാമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ രാജ്യത്തിന് സമാധാനപരമായ നിയമലംഘനത്തിൽ ആദ്യത്തെ നേരിട്ടുള്ള ദൃഷ്ടാന്ത പാഠം ലഭിച്ചു. ഇക്കാര്യം ആ സ്ഥലത്തും പത്രങ്ങളിലുമൊക്കെ വലിയൊരു പ്രതിപാദ്യ വിഷയമായി. എൻ്റെ അന്വേഷണത്തിന് അപ്രതീക്ഷിതമായി പ്രസിദ്ധി കിട്ടുകയും ചെയ്തു. എൻ്റെ അന്വേഷണത്തിന് ഗവൺമെൻറ് നിഷ്പക്ഷ നിലയിൽ നിൽക്കേണ്ടിയിരുന്നു. എന്നാൽ പത്ര റിപ്പോർട്ടർമാരിൽ നിന്നോ പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങളിൽ നിന്നോ അതിന് സഹായം വേണ്ടിയിരുന്നില്ല. എന്നു തന്നെയല്ല, ഞാൻ നിർവഹിക്കുവാൻ യത്നിച്ചിരുന്ന കാര്യത്തിന് അതിശക്തിമത്തായ വിമർശനമോ അതിശയോക്തിയോടുകൂടിയ റിപ്പോർട്ടുകളോ ഹാനികരമാകുവാനാണ് എളുപ്പം. അത്ര മൃദുവും വിഷമവുമായിരുന്നു ചമ്പാരനിലെ സ്തുതി. അതുകൊണ്ട് റിപ്പോർട്ടർമാരെ അയക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രധാന പത്രങ്ങളുടെ പത്രാധിപന്മാർക്ക് എഴുതി. പ്രസിദ്ധപ്പെടുത്തേണ്ടുന്ന സംഗതികൾ ഞാൻ അയച്ചു കൊടുത്തുകൊള്ളാമെന്നും അവരെ വിവരങ്ങൾ അറിയിച്ചു കൊള്ളാമെന്നും ഞാൻ ഏറ്റു. എന്റെ സാന്നിധ്യത്തെ അനുവദിച്ചു കൊണ്ടുള്ള ഗവൺമെന്റിന്റെ നില ചമ്പാരൻ തോട്ടക്കാർക്ക് രസിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞു. തെറ്റോ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതോ ആയ റിപ്പോർട്ടുകൾ അവർ പ്രത്യേകിച്ചും അധികം ക്ഷോഭിപ്പിക്കും. അവരുടെ അമർഷം എന്നെ ബാധിക്കുന്നതിന് പകരം ഭയവിഹുലരായ സാധു കർഷകന്മാരുടെ നേരെ തിരിയുമെന്നും തീർച്ച. അങ്ങനെ വന്നാൽ ഇക്കാര്യത്തിൻ്റെ വാസ്തവം എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള എൻ്റെ പരിശ്രമത്തിൽ അതൊരു വലിയ പ്രതിബന്ധമായി തീരും. ഇത്രയെല്ലാം മുൻകരുതലുകൾ ഉണ്ടായിരുന്നിട്ടും തോട്ടക്കാർ എനിക്കെതിരായി വിഷമമായൊരു പ്രക്ഷോഭം ഉണ്ടാക്കി തീർത്തു. എൻ്റെ സഹപ്രവർത്തകന്മാരെയും എന്നെയും പറ്റി എല്ലാത്തരം വ്യാജങ്ങളും പത്രങ്ങളിൽ കാണാറായി. എന്നാൽ ഞാൻ അത്യന്തം സൂക്ഷിച്ചും കരുതിയും ഏറ്റവും ലഘുവായ വിവരത്തെ സംബന്ധിച്ച് പോലും നിഷ്കർഷയോടെ സത്യം ദീക്ഷിച്ചും ഇരുന്നതു കാരണമായി അവരുടെ വെട്ടു ഫലിച്ചില്ല. വ്രജകിശോര ബാബുവിൻ്റെ പേരിന് കളങ്കപ്പെടുത്തുവാൻ തോട്ടക്കാർ അവരാലാകുന്ന വിധമെല്ലാം ശ്രമിച്ചു. എന്നാൽ അവർ അതിന് എത്രത്തോളം ശ്രമിച്ചുവോ അത്രത്തോളം ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിച്ചതേയുള്ളൂ. ഇത്ര മൃദുലമായ ഒരവസ്ഥയിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നേതാക്കന്മാരെ ക്ഷണിക്കുന്നത് ഉചിതമാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യം വന്നാൽ തന്നെ അറിയിക്കുന്ന നിമിഷത്തിൽ താൻ എത്തിക്കൊള്ളാമെന്ന് പണ്ഡിറ്റ് മാളവജി എനിക്ക് ഉറപ്പു തന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. ഇങ്ങനെ ഈ സമരം ഒരു രാഷ്ട്രീയ നിറം കൊള്ളുന്നത് ഞാൻ കൂടാതെ കഴിച്ചു. എന്നാൽ നേതാക്കന്മാർക്കും പ്രധാന പത്രങ്ങൾക്കും ഞാൻ ഇടയ്ക്ക് റിപ്പോർട്ടുകൾ അയച്ചിരുന്നു. പ്രസിദ്ധീകരണത്തിനല്ല, അവരുടെ അറിവിനു വേണ്ടി മാത്രം. ഒരു കാര്യത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമായിരിക്കാമെങ്കിൽ തന്നെയും അതിൻ്റെ ഉത്ഭവം രാഷ്ട്രീയമല്ലാത്ത നിലയിലാണെങ്കിൽ അതിനൊരു രാഷ്ട്രീയ ഛായ നല്ലതല്ല നല്ലത്. അതിനെ അതിൻ്റെ അരാഷ്ട്രീയ പരിധിക്കുള്ളിൽ തന്നെ നിർത്തുന്നതാണ് ഉത്തമം എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. മറിച്ച് ഒരു രാഷ്ട്രീയ രൂപം നൽകുന്നത് കാര്യത്തിന് ഹാനികരമായിരിക്കും. നിഷ്കാമമായി ജനങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഏതൊരു രംഗത്തിലായാലും അതൊടുവിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നന്മയ്ക്ക് സഹായമായിക്കൊള്ളും എന്നതിന് ചമ്പാരൻ സമരം ദൃഷ്ടാന്തമത്രേ.
1: ഗാന്ധിഗീതം.

പ്രകൃതി ചികിത്സ എന്നാൽ മനുഷ്യനനുയോജ്യമായ ചികിത്സ എന്നാണ് അർത്ഥം. മനുഷ്യൻ എന്ന പദം കൊണ്ട് മനുഷ്യൻ എന്ന ജന്തുവിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ശരീരത്തിന് പുറമെ മനസ്സും ആത്മാവുമുള്ള ഒരു ജീവിയെയാണ്. അത്തരം സൃഷ്ടിക്ക് രാമനാമമാണ് ഏറ്റവും ഫലപ്രദമായ പ്രകൃതി ചികിത്സ. അതൊരിക്കലും പിഴയ്ക്കാത്ത പ്രതിവിധിയാണ്. രാമബാണം അഥവാ അമോഘ പ്രതിവിധി എന്ന ആശയം ഇതിൽ നിന്നുണ്ടായതാണ്. മനുഷ്യന് യോഗ്യമായ പ്രതിവിധി ഇതുതന്നെയാണെന്ന് പ്രകൃതിയും കാണിക്കുന്നു. ഒരാൾ അനുഭവിക്കുന്ന രോഗപീഡ എന്തുതന്നെയാകട്ടെ, ഹൃദയംഗമമായ രാമനാമജപം അസന്ദിഗ്ധമായ ഒരു ചികിത്സയാണ്. ഈശ്വരന് പല പേരുകളുണ്ട്. ഓരോരുത്തരും അവനവന് ഏറ്റവും കൂടുതൽ ഹൃദ്യമായി തോന്നുന്ന പേര് സ്വീകരിക്കാം. ഈശ്വരൻ, അള്ള, ഖുദ, ദൈവം എല്ലാറ്റിനും ഒന്നു തന്നെയാണ് അർത്ഥം. എന്നാൽ അതിരുവിടുന്നത് തത്തയെപ്പോലെയായിരിക്കരുത്. അത് വിശ്വാസത്തിൽ നിന്നുണ്ടായതായിരിക്കണം. ആ വിശ്വാസത്തിന് ഒട്ടെങ്കിലും തെളിവ് പ്രയത്നവുമായിരിക്കണം. പ്രയത്നത്തിൽ എന്താണ് അടങ്ങിയിരിക്കേണ്ടത്? മനുഷ്യൻ ശരീരസൃഷ്ടിയിലെ മൂലപദാർത്ഥങ്ങളായ മണ്ണ്, വെള്ളം, ആകാശം, സൂര്യൻ, വായു എന്നീ അഞ്ചു ഘടകങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി അവയിലൊതുങ്ങുന്ന ചികിത്സാ മാർഗങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടണം. രാമനാമം ഇതോടൊപ്പം നിരന്തരം ഉണ്ടായിരിക്കണം. ഇതൊക്കെയായിട്ടും മരണം സംഭവിക്കുകയാണെങ്കിൽ നാം അത് വകവയ്ക്കേണ്ടതില്ല. നേരെ മറിച്ച് അതിനെ സ്വാഗതം ചെയ്യണം.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994477.

0: 6836 9447 371 836 8078 502 836.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. 3 ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
5: और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की GDP ग्रोथ 7.7% रही.
4: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300,00,000 മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
6: We have different projects including refineries which are at an advanced stage and over the next 6 months to 2 years they will be implemented.

0: Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now, this in and of itself is a noteworthy and remarkable figure. But if you see that in the context of what's happening in other parts of the world, it becomes more noteworthy.
1: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബി എൻ പി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബി എൻ പി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വെയിൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28 അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഈ ആഴ്ചയിൽ ഇത് 3 ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയ്ക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഇതിഹാസ താരം ലൂക്ക മോൺട്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ട് കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടും മുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും വി എ ആർ ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. ആസ്ട്രിയയെ 3 ഗോളിന് തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
1: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക രണ്ട് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം ബിസിസിഐ പ്രഖ്യാപിച്ചു. ഐസിസി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലന്റിൽ വടക്കുകിഴക്കൻ മൂതഹാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം

പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യ 1-1 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

0: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ പറയിപ്പറ്റ പന്തിരുക്കുലം എന്ന കഥയിലെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാം. അവതരണം പ്രസിദ്ധ പ്രകാശ് കാര.
1: വരരുചിയുടെയും പത്നിയുടെയും മധുവിധ നാളുകൾ ആഹ്ലാദത്തോടെ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു നാൾ വരരുചി ഭാര്യയുടെ പുറകിൽ ചെന്നിരുന്ന് അവരുടെ മുടി ചീകി ഒതുക്കാൻ തുടങ്ങി. വിരലുകൾ കൊണ്ട് മുടി വിടർത്തിയ ശേഷം അത് രണ്ടായി മാടിക്കെട്ടാൻ വരരുചി ശ്രമിച്ചു. അപ്പോഴാണ് തൻ്റെ വിരൽ എവിടെയോ തടയുന്നതായി അദ്ദേഹത്തിന് തോന്നിയത്. അത് വെറും തോന്നലാകുമോ എന്ന് സംശയിച്ച് അദ്ദേഹം അവിടെ ഒന്നുകൂടി പരതി നോക്കി. തോന്നലല്ല, നിറുകയിൽ ചെറിയൊരു കുഴി പോലെ. വരരുചിയുടെ പുരികൻ ചുളിഞ്ഞു. അദ്ദേഹം ആകാംക്ഷയോടെ ആ ഭാഗത്തെ മുടി മാറ്റി നോക്കി. അവിടെ വ്രണം ഉണങ്ങിയതിൻ്റെ വ്യക്തമായ പാട്. ഇതെന്താണ് നിന്റെ നിറുകയിൽ മുറിവുണങ്ങിയതുപോലെ ഒരു പാട്? കുട്ടിക്കാലത്ത് ഓടിക്കളിക്കുന്നതിനിടയിൽ വീണ് തലമുറിഞ്ഞതാണോ? വരരുചി ചോദിച്ചു. ഓ, ഇതോ അച്ഛനമ്മമാർ പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. സത്യത്തിൽ അവരുടെ സ്വന്തം മകളല്ല ഞാൻ. മറ്റാർക്കോ പിറന്ന ഞാൻ വിധിവശാൽ അവരുടെ കൈകളിൽ എത്തിച്ചേരുകയായിരുന്നു. പിന്നീടുള്ള കാലം എനിക്ക് അവരുടെ സംരക്ഷണയും മേൽവിലാസവും ലഭിച്ചെന്നു മാത്രം. അത് കേട്ടതും വരരുചിയുടെ മനസ്സിൽ എന്തോ അസ്വസ്ഥത പടർന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അവർ തൻ്റെ പഴയ കഥ തുടർന്നു. വിവാഹാനന്തരം വളരെ വർഷം അച്ഛനമ്മമാർ മക്കളില്ലാതെ ദുഃഖത്തിൽ മുഴുകിയാണ് കഴിഞ്ഞത്. ഏറെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും എണ്ണമറ്റ വഴിപാടുകൾ നേരുകയും ചെയ്തിട്ടും ഈശ്വരൻ അവരോട് കരുണ കാട്ടിയില്ല. അതിനിടെ ഒരിക്കൽ അവർ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കെ പ്രസവിച്ച് ദിവസങ്ങൾ മാത്രമായ ഒരു കുഞ്ഞ് വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ടു. അച്ഛൻ രണ്ടും കൽപ്പിച്ച് നീന്തി ചെന്ന് അതിനെ രക്ഷിച്ചു. പിന്നെ അതിനെ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ നെഞ്ചോട് ചേർത്ത് അന്ന് പുഴയിലൂടെ ഒഴുകിയെത്തിയ ആ അനാഥ കുഞ്ഞാണ് ഇപ്പോൾ അങ്ങയുടെ പത്നിയായി മുന്നിൽ നിൽക്കുന്നത്. അത്രയും കേട്ടതും വരരുചിക്ക് കണ്ണിലിരുട്ടുകയറുന്നത് പോലെ തോന്നി. ഒരിക്കലും ഓർമ്മിച്ചെടുക്കാൻ ആഗ്രഹിക്കാത്ത പഴം കഥകൾ മറവിയുടെ മാറാല നീക്കി പുറത്തു വന്നു. എങ്കിലും ഇനിയും ചിലതുകൂടി വ്യക്തമാകാനുണ്ട്. അതുകൂടി അറിഞ്ഞിട്ട് വേണം വിധിയുടെ വിചിത്ര കേളികളെക്കുറിച്ച് പൂർണ്ണ ചിത്രം ലഭിക്കാൻ. ഒരു പിഞ്ചു കുഞ്ഞ് ജീവാപായം കൂടാതെ കനത്ത ഒഴുക്കുള്ള നദിയിലൂടെ ഒഴുകി വന്നത് എങ്ങനെയാണ്? അക്കാര്യത്തെക്കുറിച്ച് മാതാപിതാക്കൾ സൂചിപ്പിച്ചിരുന്നോ? ഭാവവേദം പുറത്തു കാട്ടാതെ വരരുചി ചോദിച്ചു. തീർച്ചയായും പിറന്നയുടൻ എന്നെ നദിയിലൊഴു

ഒതുക്കിയ സ്വന്തം മാതാപിതാക്കൾ ഏതായാലും എന്നോടൊരു ഔദാര്യം കാണിച്ചു. കുത്തൊഴുക്കിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കാതിരിക്കാൻ അവരെന്നെ വാഴത്തട ചങ്ങാടത്തിലാക്കിയാണ് ഉപേക്ഷിച്ചതത്രേ. അവർ തൊണ്ടയിടറി പറഞ്ഞു. അപ്പോൾ നെറുകയിലെ ഈ വ്രണമോ ഹതാശനായി വരരുചി തിരക്കി. അതും അവരുടെ മഹാമനസ്കതയുടെ അടയാളം തന്നെ. എവിടെയെങ്കിലും ചെന്ന് കരപറ്റിക്കോട്ടെ എന്ന് കരുതിയാവണം ചങ്ങാടത്തിൽ അതിൻ്റെ തലയ്ക്ക് സമീപമുള്ള ഒരു കൊളുത്തിയ പന്തവും കുത്തിയിരുന്നു. അതിൽ നിന്നിറ്റ തിളച്ച എണ്ണ നെറുകയിൽ വീണ് പൊള്ളിയാണ് ഈ പാട്. അവരുടെ കണ്ണു നനഞ്ഞു. ഓ ദൈവമേ, വരരുചി സർവനാടികളും തളർന്നു നിലത്തിരുന്നു. വിധിയെ തോൽപ്പിച്ച് ഇത്രയും കാലം അഹങ്കരിച്ച തനിക്ക് വിധി തന്ന കനത്ത തിരിച്ചടി അല്ലെങ്കിൽ മറ്റെന്താണിത്? വരരുചി അല്പനേരം വിഷാദം പൂണ്ടിരുന്നു. പത്നിയോട് നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചു. വരരുചി പറഞ്ഞു, ഈശ്വര നിശ്ചയം ആർക്കാണ് തിരുത്താനാവുക? ആ സർവശക്തൻ വരച്ച വരയിലൂടെ വിധിയുടെ ചാഞ്ചാട്ടങ്ങൾക്കൊത്ത് നമുക്ക് നീങ്ങാം. കുടുംബത്തിന്റെ ശാന്തിയും സ്വസ്ഥതയും ഇനി നമുക്ക് വേണ്ട. നാളെ തന്നെ നമുക്ക് പുറപ്പെടാം. കാടും മലയും താണ്ടി വിദൂരത്തുള്ള മലയാളക്കരയിലേക്ക് ഒരിക്കലും തീരാത്ത പ്രയാണത്തിന് പ്രകാരം തുടക്കമിടാം. വരരുചി പത്നിക്കു നേരെ കൈനീട്ടി. അവർ ആ കൈത്തലത്തിൽ മുറുകെ പിടിച്ചു. എന്തെന്നില്ലാത്ത ഒരു സുരക്ഷിതത്വം അവർക്കപ്പോൾ തോന്നി. അസ്വസ്ഥമായിരുന്നു അപ്പോഴും വരരുചിയുടെ മനസ്സ്. ആരോരുമില്ലാത്ത ഒരു പെൺകുഞ്ഞിന്റെ തൊണ്ട പൊട്ടുമാറുള്ള കരച്ചിൽ ആ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. മാപ്പ് പാണ്ഡിത്യ ഗർവിന് വിധിക്കുമേലയാണെന്ന അഹങ്കാരത്തിന് വീണ്ടും വിചാരമില്ലാതെ ചെയ്തു കൂട്ടിയ വിഡിത്തരങ്ങൾക്ക് നനഞ്ഞ കൺപീലികൾ ഭാര്യ കാണാതെ അമർത്തി തുടച്ചു വരരുചി. പച്ചപ്പാർന്ന മലയാള നാട്, മലനിരകളും ചെറുതോടുകളും സമതല പ്രദേശങ്ങളുമായി ഭൂമിയുടെ വൈവിധ്യങ്ങൾ. നെൽക്കതിരുകളും ചെന്തെങ്ങിൻ കുലകളും കുലച്ചു തൂങ്ങിയ പൂവൻ വാഴകളും നിറഞ്ഞ ഫലധാരാളിത്വം. കുയിൽനാദവും മയൂരനൃത്തവും കുരുവിക്കരച്ചിലും ഇടകലർന്ന ദൃശ്യശ്രവ്യവശ്യത. അപരിചിതമായ ആ മണ്ണിലേക്ക് പത്നിയുടെ കൈപിടിച്ച് വരരുചി വലങ്കാൽ വെച്ചു പ്രവേശിച്ചു. ഒരു ദീർഘപ്രയാണത്തിന്റെ തുടക്കമായിരുന്നു അത്. മാസങ്ങളും വർഷാന്തങ്ങളും നീണ്ട യാത്രയിൽ എണ്ണമറ്റ ദൂരങ്ങൾ ആ ദമ്പതികൾ കീഴടക്കി. ദിനംതോറും അവരുടെ ശരീരവും മനസ്സും വികാരങ്ങളും പക്വത നേടി. വേളിക്കാലത്തെ സല്ലാപങ്ങളും നർമ്മഭാഷണങ്ങളും അവരെന്നോ മറന്നു. മനസ്സിലെ നേർത്ത വികാരങ്ങൾ വറ്റി വരണ്ടു. ഓരോ യാത്രയിലും വരരുചി വഴികാട്ടിയായി. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കെതിരായി ചിന്തിക്കുക പോലും ചെയ്യാത്ത നിഴൽ മാത്രമായി പത്നി. എതെന്തോ അതോ ഭക്ഷിച്ചും കാൽ തളരുമ്പോൾ എത്തിയതെവിടെയോ അവിടെ കിടന്നുറങ്ങിയും അവർ ജീവിതത്തിന്റെ പരുക്കൻ ഭാവങ്ങളും ആസ്വദിച്ചു. ഋതുഭേദങ്ങൾക്കൊടുവിൽ ഒരു സായാഹ്ന സന്ധ്യയിൽ വരരുചിയുടെ മടിയിൽ തലചാച്ചി കിടക്കവേ പത്നിയുടെ അടിവയറ്റിൽ ഒരനക്കം. മുമ്പൊന്നും തോന്നാത്ത ഒരാലസ്യം തോന്നി അവർക്ക്. ആ ക്ഷണം അവരുടെ ക്ഷീണിച്ച മുഖം കൂടുതൽ വിളറി വെളുത്തു. ശരീരത്തിലെ അസ്വാസ്ഥ്യങ്ങളെല്ലാം ഒരു ഓക്കാനത്തിലൂടെ കുടഞ്ഞുകളയാൻ അവർ മോഹിച്ചു. ഓരോ രോമകൂപത്തിലും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഏതോ അഗാധമായ ചിന്തയിൽ മുഴുകിയിരുന്ന വരരുചി അറിഞ്ഞു തൻ്റെ പത്നി ഗർഭിണിയാണ്. വനദേവതമാരുടെ രണ്ടാം പ്രവചനത്തിൻ്റെയും സാക്ഷാത്കാരമാവുന്നു. എഴുന്നേൽക്കൂ, നമുക്ക് താണ്ടാൻ ഇനിയും ഏറെ ദൂരമുണ്ട്. വരരുചി പത്നിയോടെ കൈപിടിച്ചു. തളർന്ന ശരീരവുമായി അവർ ബന്ധപ്പെട്ട് എഴുന്നേറ്റു. കൂടുതലൊന്നും പറയാതെ തിരക്കിട്ട് നടക്കുന്ന ഭർത്താവിനൊപ്പം എത്താൻ അവർ ശ്രമപ്പെട്ടു. അന്നാദ്യമായി അവർക്ക് വരരുചിയെ മനസ്സിലാക്കാനായില്ല. മുന്നിൽ ഇരുൾ പരന്ന ഒറ്റയടിപ്പാത നീണ്ടു നിവർന്നു കിടക്കുന്നു. കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്തുകൂടിയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വരരുചിയുടെ പത്നിക്ക് പേറ്റുനോവുണ്ടായി. അവർ നിറവയറ്റിൽ കയ്യമർത്തി. അവിടെ മാകെ ഇളകി മറിയുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി വേദന ചാലുകൾ രൂപപ്പെടുന്നു. ഓരോ അവയവവും വല്ലാതെ തളരുന്നു. നെഞ്ചിടിപ്പ് വല്ലാതെ ഉയരുകയും ദേഹം വിയർപ്പിൽ കുതിരുകയും ചെയ്യുന്നു. ഇനി ഒരടി മുന്നോട്ട് നടക്കാനാവില്ല. വരരുചിയാകട്ടെ കുറേ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അവർ ക്ഷീണിതമായ സ്വരത്തിൽ വിളിച്ചു, ദയവായി ഒന്ന് നിൽക്കണേ. വരരുചി ആ അഭ്യർത്ഥന കേട്ടു, നടത്തി നിർത്തി. അതേ നിർവികാരതയോടെ അദ്ദേഹം ചോദിച്ചു, എന്തു പറ്റി? വല്ലാത്ത നോവ്, അവർ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. അതിൽ പരിഭ്രമിക്കാനൊന്നുമില്ല, ഗർഭം തികഞ്ഞാൽ പ്രസവിക്കണം, അത് ലോകനിയമം. ആ കുറ്റിക്കാടാവട്ടെ ഈറ്റില്ലം, വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ പ്രസവത്തിനു മറയാവും. നിയുടെ സമീപത്തേക്ക് വരാൻ പോലും തയ്യാറാകാതെ വരരുചി വിളിച്ചു പറഞ്ഞു. അവർ പ്രാഞ്ചി പ്രാഞ്ചി കുറ്റിക്കാട്ടിലേക്ക് നടന്നു.
കാടിനിടയിൽ പച്ചപ്പുല്ല് നിറഞ്ഞ ഒരിടം. കുഞ്ഞിന് പിറന്നു വീഴാൻ പ്രകൃതി ഒരുക്കിയ ഹരിത മെത്ത പോലെ തോന്നിച്ചു അത്. സർവീശ്വരന്മാരെയും ധ്യാനിച്ച് അവർ ആ പുൽപ്പരപ്പിൽ കിടന്നു. തൊട്ടടുത്തായി ഒരു കൂറ്റൻ പാറ കിടന്നത് പ്രസവത്തിന് മറ തീർത്തു. അനുനിമിഷം കടുത്തു വരുന്ന വേദന, പെട്ടെന്ന് വേദന കഠിനമായി, അടുത്ത നിമിഷം എല്ലാ വേദനകളെയും കുളിർപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞു കരച്ചിൽ അവിടെങ്ങും മുഴങ്ങി. പാതി തുറന്ന മിഴികൾ കൊണ്ട് അവർ തൻ്റെ ദേഹത്തോട് ഒട്ടിക്കിടക്കുന്ന പിഞ്ചു കുഞ്ഞിനെ കൺകുളിർക്ക് കണ്ടു. കൈനീട്ടി പൊക്കിൽക്കൊടി ബന്ധം പിഴുതുമാറ്റി അവരതിനെ മാറോട് ചേർത്തു. ഉടുതുണി കൊണ്ട് കുഞ്ഞിൻ്റെ ദേഹത്തെ ഈർപ്പം തുടച്ചു മാറ്റി ആ ഇളന്നെറ്റിയിൽ അവർ ചുണ്ടമർത്തി. ആ അമ്മയുടെ മാറിടം ചുരന്നു. അവർ പതുക്കെ എഴുന്നേറ്റിരുന്നു. കുഞ്ഞിനെ വാരിയെടുത്തു. തൻ്റെ പാലൂറുന്ന മുലക്കണ്ണുകൾ കുഞ്ഞിൻ്റെ ചുണ്ടിൽ ചേർക്കാൻ ശ്രമിച്ചതും വരരുചിയുടെ ഘനഗംഭീരമായ ചോദ്യം അവർ കേട്ടു. പ്രസവം കഴിഞ്ഞില്ലേ? അവർ സന്തോഷം ഉള്ളിലടക്കി പറഞ്ഞു. കുട്ടി ആണോ പെണ്ണോ? ഉടനെ വന്നു അടുത്ത ചോദ്യം. ആൺകുഞ്ഞാണ്. കുഞ്ഞിന് വായുണ്ടോ? ആ ചോദ്യം അവരെ അത്ഭുതപ്പെടുത്തി. ഉണ്ട്. കുഞ്ഞിൻ്റെ ചുണ്ടുകളിൽ സ്നേഹപൂർവ്വം വിലരോടിച്ച് അമ്മ പറഞ്ഞു. എങ്കിൽ പേടിക്കേണ്ട, കുഞ്ഞിനെ അവിടെ തന്നെ കിടത്തിയിട്ട് പോന്നോളൂ. തെല്ല മയമില്ലാതെ വരരുചി പറഞ്ഞു. ഇടിവെട്ടേറ്റതുപോലെ ആ അമ്മ തരിച്ചു നിന്നുപോയി. പെറ്റിട്ട് മാത്രകൾ പിന്നിട്ട കുഞ്ഞിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോരാനോ? പറഞ്ഞതനുസരിക്കൂ, വാങ്ങിയേറിയ ദൈവം കുഞ്ഞിന് ഭക്ഷണവും കൊടുത്തോളും, വരരുചി വീണ്ടും കൽപ്പിച്ചു. അവർ കുഞ്ഞിനെ നിലത്തു കിടത്തി. പിന്നെ കണ്ണു തുടച്ചെഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു. പിന്നിൽ നിന്നു നെഞ്ചിടുക്കി വലിക്കും പോലെ തളർന്ന കരച്ചിൽ അത് അവരുടെ മനസ്സ് പൊള്ളിച്ചു. വഴിയോരത്ത് അക്ഷമനായി കാത്തുനിന്നിരുന്ന വരരുചി അവർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. ആ മനസ്സലിയിക്കാനുള്ള അവസാന ശ്രമം എന്ന മട്ടിൽ അവർ തൊണ്ടയിടറി പറഞ്ഞു. നമ്മുടെ കുഞ്ഞ്, വരരുചി അസഹ്യതയോടെ പറഞ്ഞു. പോകാം. പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ അവർ അദ്ദേഹത്തെ അനുഗമിച്ചു. നേർത്തുനേർത്ത് ശിശുരോധനത്തിൻ്റെ നനുത്തലകൾ കണ്ണും കാതും അടപ്പിച്ച് വരരുചി നടത്തത്തിന് വേഗം കൂട്ടി. കാലം കുറേ കഴിഞ്ഞുപോയി. വരരുചിയുടെ പത്നിക്ക് പ്രസവം അടുത്തു. നിളയുടെ മടിത്തട്ടിലേക്ക് അവരിരുവരും നടന്നു കയറി. നന്നായൊന്ന് കുളിച്ചു കയറിയതും അവരുടെ ശരീരം തണുത്തു. വയറ്റിലെ ഇളക്കം കൂടുതൽ വ്യക്തമായി. അടുത്ത നിമിഷം കലശലായ പേറ്റ് നോവു തുടങ്ങി. അവരുടെ മുഖം വിവർണമായി. സഹജമായ പ്രകൃതി പ്രതിഭാസത്തിന് പ്രസവം. വിശാലമായ ഈ പഞ്ചാരമണൽ തിട്ട നമ്മുടെ മകന് പിറക്കാൻ ഉചിതമായിട്ടില്ലെന്ന് തന്നെ. ഇതും പറഞ്ഞ് വരരുചി ആ മണലിൽ തൻ്റെ മേൽ മുണ്ട് ഉടഞ്ഞു വിരിച്ചു. പിന്നെ അവിടെ നിന്നും കുറച്ചു ദൂരം മാറി നിന്നു. അവർ ആ മണൽമെത്തയിൽ ഒരു കുഞ്ഞിനു ജന്മം നൽകി. ശിശുവിൻ്റെ ആദ്യ രോദനം അന്തരീക്ഷത്തിൽ ലയിച്ചതും വരരുചി ചോദിച്ചു, കുട്ടിയാണോ പെണ്ണോ? അർദ്ധബോധാവസ്ഥയിൽ അവർ കുഞ്ഞിൻ്റെ ദേഹത്ത് തലോടിക്കൊണ്ട് മറുപടി നൽകി, ഇതും ആണ് തന്നെ. കുട്ടിക്ക് വായുണ്ടോ? ഇഷ്ടമില്ലാത്ത ചോദ്യം കേട്ടതുപോലെ അവരൊന്നു ഞെട്ടി. ഉണ്ട്. എങ്കിൽ ആ വായിൽ ദൈവം ഇരവിച്ചു കൊടുത്തുകൊള്ളും. അതിനെ അവിടെ കിടത്തിയിട്ട് വേഗം വരൂ, വരരുചി പതിവ് പല്ലവി ആവർത്തിച്ചു. ഈ കുഞ്ഞിനെയെങ്കിലും കൊതിതീരെ കാണാനാവുമെന്ന് അവർ കരുതി. ഇലപേശാനല്ല, കുട്ടിയെ കളഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്, വരരുചിയുടെ ശബ്ദം കനത്തു. അനുസരിക്കാൻ മാത്രം ശീലിച്ച അവർ കുഞ്ഞിനെ അവിടെ കിടത്തി വരരുചിയെ അനുഗമിച്ചു. ആദ്യ തവണ തോന്നിയ മനോവേദന അത്രയും തീവ്രതയിൽ ഇക്കുറി അനുഭവപ്പെട്ടില്ല. വിധിവിളയാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ദേശകാലങ്ങൾ താണ്ടിയുള്ള ദീർഘയാത്രക്കിടെ ഒരു നിയോഗം എന്ന വണ്ണം വരരുചിയുടെ പത്നി വീണ്ടും ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തു. മൂന്നാം പ്രസവം ഏതോ ഗ്രാമത്തിലെ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിന് സമീപമായിരുന്നു. നാലാമത്തേത് വഴിയമ്പലത്തിൻ്റെ തെണ്ണയിൽ. അഞ്ചാമത്തേത് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഓല കൊണ്ടും ചായച്ചു കെട്ടിയ ഷെഡ് പുരയിൽ. ആറാമത്തെ പ്രസവം ഇളകിമറിയുന്ന തിരകൾ സാക്ഷിയായി ഒരു കടൽ തീരത്ത്. പ്രസവത്തിൻ്റെ ഏഴാം മുഴം പേരെടുത്ത പഴന്തറവാട്ടിൻ്റെ തെക്കിനിപ്പുരയിൽ. എട്ടും ഒമ്പതും വെളിച്ചം കടക്കാത്ത ചെറ്റപ്പുരകളിൽ. പത്താം പ്രസവം ആളൊഴിഞ്ഞ പറയക്കുടലിൻ്റെ മറയിലും. ഗർഭം ധരിക്കുക, കുഞ്ഞിനെ പത്തു മാസം വയറ്റിൽ ചുമക്കുക, പേറ്റുനോവ് വരുന്നിടത്ത് പ്രസവിക്കുക, ചോര കുഞ്ഞിനെ പെറ്റെടുത്ത് ഉപേക്ഷിച്ച് യാത്ര തുടരുക. ഗർഭശുശ്രൂഷകളില്ല, പ്രസവാനന്തര പരിചരണങ്ങളില്ല. പടം പൊഴിഞ്ഞ് ഇഴഞ്ഞകലുന്ന പാമ്പിനെ പോലെ അവർ കുട്ടികളെ പെറ്റുപേക്ഷിച്ചു. ശരിക്കും ആത്മനിന്ദ തോന്നി അവർക്കപ്പോൾ. എനിക്ക് മടുത്തു. ഈ ഭൂമിയിൽ ഇനി എനിക്ക് വേദന താങ്ങാനാവില്ല. ഞാൻ ഇനി ഗർഭം ധരിക്കില്ല. ഒരിക്കൽ ഭർത്താവിനോട് തുറന്നു പറയുക തന്നെ ചെയ്തു അവർ. അതൊന്നും അവരുടെ കയ്യിലുള്ള കാര്യമല്ല. തീരുമാനമെടുക്കേണ്ടതും അല്പായുസ്സുകളായ നാമല്ല. വനദേവതമാരുടെ പ്രവചനമനുസരിച്ച് ഇനിയും രണ്ട് തവണ കൂടി ഗർഭം ധരിച്ചു പ്രസവിച്ചേ മതിയാകൂ.
വരരുചിയുടെ ശബ്ദം കൂടുതൽ

0: ഗൗരവമുള്ളതായി. എന്തിനി? അവരുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും ഇടകലർന്നു. ചോദ്യം ചെയ്യേണ്ട, വിധി തരുന്നതിനെ സ്വീകരിക്കുക. വരരുചി മുന്നോട്ട് നടന്നു. കണ്ണു തുടച്ച് അവർ പുറകെ. 11 തവണയും അവർ ഗർഭം ധരിച്ചു. അപരിചിതമായ എവിടെയോ വെച്ച് സുഖപ്രസവമുണ്ടായി. കുഞ്ഞിനെ ദേഹത്തോട് ചേർത്ത് കിടത്തവേ വരരുചിയുടെ അന്വേഷണം വന്നു. പ്രസവം ഭംഗിയായി കഴിഞ്ഞോ? അവർ അമർത്തി മൂളി. കുഞ്ഞ് ആണോ പെണ്ണോ? ആൺകുഞ്ഞുങ്ങളെ മാത്രം പ്രസവിക്കാനാണ് തൻ്റെ തലയിലെഴുത്ത് എന്ന് തോന്നിയ അവർ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ആണ്. എന്നാൽ തനിക്കു തെറ്റിയെന്ന് അടുത്ത നിമിഷം അവർക്ക് മനസ്സിലായി. ക്ഷമിക്കണം, പെൺകുഞ്ഞാണ്. കുഞ്ഞിന് വായുണ്ടോ? വരരുചിയുടെ ശബ്ദം ഉണ്ട്. തെളീർച്ചയോടെ അവർ പറഞ്ഞു, വായുള്ള കുഞ്ഞിനെ അവിടെ കിടത്തി വേഗം പോരൂ. കഠിനമായ നൊമ്പരത്തോടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവർ ഭർത്താവിനെ അനുഗമിച്ചു. കുഞ്ഞിനെ പറ്റി ഒരു വാക്കുപോലും തിരക്കാതെ വരരുചി മുന്നിൽ നടന്നു. കാലക്രമത്തിൽ 12 ജീവനും അവർ സ്വന്തം ഉദരത്തിൽ ഏറ്റുവാങ്ങി. ഒരു മധ്യാഹ്നത്തിൽ വരരുചിയും പത്നിയും ആളൊഴിഞ്ഞ തെരുവിലെത്തി. പെട്ടെന്ന് അവർക്ക് പ്രസവ വേദന തുടങ്ങി. വയറ്റിൽ കൈയമർത്തി അവർ ഭർത്താവിനെ ദയനീയമായി നോക്കി. ചുറ്റുമൊന്ന് നോക്കിയ ശേഷം വരരുചി തെരുവോരത്തെ തണലിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, അവസാനത്തെ ഏറ്റില്ലം ഇതാവട്ടെ. അവർ ആ തണലിൽ പായ വിരിച്ചു കിടന്നു. വരരുചി പതിവ് പോലെ ദൂരെ മാറി നിന്ന് ചിന്താധീനനായി. പെറ്റുപരിചയിച്ച ആ ശരീരം നോവിനെ ശീലമാക്കിയിരുന്നു. തേജോമയനായ ഒരാൺകുഞ്ഞിനെ അവർ പ്രസവിച്ചു. ഒടുവിലത്തെ കുഞ്ഞായതുകൊണ്ടോ എന്തോ അവർക്ക് അതിനോട് അതിർത്തി വാത്സല്യം തോന്നി. ശിശുവിനെ പിഞ്ചുമേനി തുണി കൊണ്ട് തുടച്ച് അവരതിനെ നെഞ്ചോട് ചേർത്തു. പ്രസവം കഴിഞ്ഞു അല്ലേ? വരരുചിയുടെ ശബ്ദം അവരെ ഞെട്ടിച്ചു. കഴിഞ്ഞു. നിർവികാരതയോടെ ആയിരുന്നു മറുപടി. ആണോ പെണ്ണോ? പതിവ് തെറ്റാതെ അടുത്ത ചോദ്യം. ആണ്, യാന്ത്രികമായി അവർ പറഞ്ഞു. കുഞ്ഞിന് വായുണ്ടോ? അക്ഷമ നിറഞ്ഞു തുളുമ്പിയ അന്വേഷണം. അവർ കുഞ്ഞിന്റെ മുഖത്ത് തഴുകി അതിന്റെ ഇളം വായിൽ തൊട്ടു. മുമ്പുള്ള 11 പ്രസവങ്ങളിലും അനുകൂലാർത്ഥത്തിലുള്ള മറുപടി കുഞ്ഞുങ്ങളുടെ നഷ്ടത്തിലാണ് കലാശിച്ചത്. മനഃപൂർവ്വമുള്ള ഒരു നുണ കുഞ്ഞിനെ നേടുന്നതിനെ സഹായിച്ചാലോ? ഇല്ല, കുഞ്ഞിന് വായില്ല. രണ്ടും കൽപ്പിച്ച് അവർ പറഞ്ഞു. അസാധാരണമായ ആ മറുപടി വരരുചിയെ അമ്പരപ്പിച്ചു. വായില്ലെങ്കിൽ കുഞ്ഞിനെയും എടുത്ത് കൂടെ വന്നോളൂ. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തോടെ അവർ കുഞ്ഞിനെ വാരിയെടുത്തു. അവർ കുഞ്ഞിനെയും എടുത്ത് ഭർത്താവിൻ്റെ അടുത്തെത്തി. വരരുചി കുഞ്ഞിനെ വാങ്ങി അതിൻ്റെ മുഖത്തേക്ക് തന്നെ തറപ്പിച്ചു നോക്കി. അദ്ദേഹം നിർമ്മനായി മന്ത്രിച്ചു, ശരിയാണ്, ഈ കുഞ്ഞിന് വായില്ലല്ലോ. വരരുചിയുടെ പത്നി അത് കേട്ട് ഞെട്ടി. അവർ നെഞ്ചിടിപ്പോടെ കുഞ്ഞിനെ നോക്കി. കുഞ്ഞിന് വായില്ല. കുറ്റബോധം കൊണ്ട് അവരുടെ മനസ്സു വരിഞ്ഞു മുറുകി. ഭർത്താവിനോട് കളവ് പറഞ്ഞതിൻ്റെ പ്രത്യാഘാതമാകുമോ ഇത്? അതോ മുമ്പുണ്ടായതെല്ലാം തൻ്റെ തോന്നൽ മാത്രമായിരുന്നു? അവർ പൊട്ടിക്കരഞ്ഞു. കരയരുത്, ഇതും വിധിയുടെ വിളയാട്ടം തന്നെ. വായില്ലാത്ത ശിശു മൃതനു സമമാണ്. ശബ്ദം നഷ്ടപ്പെട്ടവന് ആഹാരം കഴിക്കാത്തവനുമാണ്. മനുഷ്യത്വത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പദവിയിലേക്ക് അവൻ ഉയർന്നു കഴിഞ്ഞു. ഇനി അവനെ അർഹമായ സ്ഥാനത്ത് ഇരുത്തുകയാണ് വേണ്ടത്. വരൂ, അതിനു പറ്റിയ ഇടം അന്വേഷിച്ച് യാത്രയാവാം. പത്നിയുടെ നനഞ്ഞ കണ്ണുകൾ വിരലുകൊണ്ടൊപ്പി വരരുചി പറഞ്ഞു. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞതിൽ നിരാശ പൂണ്ട അവർ ഭർത്താവിനെ അനുഗമിച്ചു. അവർ വിജനമായ ഒരു പ്രദേശത്തെത്തി. വരരുചിയും പത്നിയും കൺമുന്നിൽ കണ്ട കുന്നിലേക്ക് നടന്ന് കയറി. കുന്നിൻ്റെ ഉച്ചിയിൽ വരരുചി പ്രതിഷ്ഠയ്ക്ക് യോജിച്ച സ്ഥലം ഗണിച്ചു കണ്ടെത്തി. അവിടെ 3 പാറക്കല്ലുകൾ അടുക്കി വെച്ചു. ചില കർമ്മങ്ങൾക്കു ശേഷം അദ്ദേഹം തൻ്റെ മകനെ ശരീരം അവിടെ പ്രതിഷ്ഠിച്ചു. ആ നിമിഷം അതൊരു വിഗ്രഹമായി രൂപം മാറി. വരരുചി ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിന്ന് കൈകോപ്പി ധ്യാനിച്ചു. നമ്മുടെ മകൻ ഭാവിയിൽ വായില്ലാ കുന്നിലപ്പൻ എന്ന് പ്രശസ്തനാവും. തിന്മയ്ക്കെതിരെ നിലകൊള്ളുകയും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുകയും ചെയ്യും. പിന്നെ നേരം കളയാതെ അവർ കുന്നിറങ്ങി നടന്നു.
1: ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ പറയിപ്പറ്റ പന്തിരുക്കുലം എന്ന കഥയിലെ ഏതാനും ഭാഗങ്ങളാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രസീത പ്രകാശ് കാര.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് സൂര്യ ഇടവന. ചില വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു മധുര സുഗന്ധം നിറയും അല്ലേ? അത്തരത്തിലൊരു വാക്കാണ് കസ്തൂരി. പ്രകൃതിയുടെ അപൂർവ സുഗന്ധമായ കസ്തൂരി മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ പ്രണയത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, ഓർമ്മകളുടെ, നിഷ്കളങ്കമായ വികാരങ്ങളുടെ പ്രതീകമായി പലപ്പോഴും വിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ കസ്തൂരിയുടെ മധുരമണവുമായി മനസ്സുകളെ തഴുകിയ ഗാനങ്ങളിലൂടെയാണ് നമ്മുടെ സംഗീതയാത്ര. ആദ്യ ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, സുഗന്ധം കാണാൻ കഴിയില്ല അല്ലേ? പക്ഷെ അത് മനസ്സിനെ കീഴടക്കും. അതുപോലെ നല്ലൊരു ഗാനവും കണ്ണുകൾ കൊണ്ട് കാണാനാവില്ല, എന്നാൽ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. അപ്പോൾ കസ്തൂരിയുടെ മണമുള്ള ആദ്യ ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. കസ്തൂരി വാഗപ്പൂങ്കാറ്റെ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് KJ യേശുദാസ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ചിത്രം വിപ്ലവകാരികൾ 1968 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും ചെയ്ത ചിത്രമാണിത്. മധു, ബഹദൂർ, KV ശാന്തി, TK ബാലചന്ദ്രൻ, മുതുകുളം രാഘവൻ പിള്ള, പറവൂർ ഭരതൻ, നെല്ലിക്കോട് ഭാസ്കരൻ, ശ്രീനാരായണ പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം നമുക്ക് ആസ്വദിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിൽ ചില ഓർമ്മകൾക്ക് ഒരു പ്രത്യേക മണമുണ്ട് അല്ലേ? ആ മണം നമ്മെ വർഷങ്ങൾ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മലയാള സിനിമാ ഗാനങ്ങളിലെ കസ്തൂരിയും അത്തരമൊരു ഓർമ്മയുടെ സുഗന്ധമാണ്. അടുത്ത ഗാനം കടൽപ്പാലം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് പി മാധുരിയും സംഘവും. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എം ഒ ജോസഫാണ്. സത്യൻ, പ്രേംനസീർ, ജയഭാരതി, ഷീല, കെ പി ഉമ്മർ, ബഹദൂർ, ശങ്കരാടി, എൻ ഗോവിന്ദൻകുട്ടി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കസ്തൂരി തൈലമിട്ട് എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേട്ടാലോ?

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളിൽ കസ്തൂരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷ് ഈണം നൽകി പി മാധുരി പാടിയ ഗാനം. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇ കെ ത്യാഗരാജനാണ്. പ്രേം നസീർ, വിൻസെന്റ്, ജയഭാരതി, അടൂർഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി, കടുവാക്കുളം ആന്റണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പഞ്ചതന്ത്രം എന്ന ചിത്രത്തിലെ കസ്തൂരി മണം വേണു, കളഭത്തിൻ കുളിർ വേണു എന്ന ഗാനം നമുക്ക് കേൾക്കാം.

ഒരു നല്ല ഗാനത്തിന് കാലത്തിന്റെ അതിരുകളില്ല അല്ലെ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആദ്യമായി കേട്ട അതേ അനുഭൂതി വീണ്ടും സമ്മാനിക്കാൻ അതിന് കഴിയും. അതാണ് സംഗീതത്തിന്റെ മാന്ത്രികത. ഇനി കസ്തൂരിയുടെ മാധുര്യം നിറഞ്ഞ മറ്റൊരു മനോഹര ഗാനം കേട്ടാലോ? ഇതാ 1974 പുറത്തിറങ്ങിയ സേതുബന്ധനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, P മാധുരി, ഐരൂർ സദാശിവൻ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് G ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് R സോമനാഥനാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ജയഭാരതി, ബഹദൂർ, മുതുകുളം രാഘവൻ പിള്ള, സുകുമാരി, സുമതി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കസ്തൂരി ഗന്ധികൾ പൂത്തുവോ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 11 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കസ്തൂരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. കസ്തൂരി മല്ലിക പുടവ ചുറ്റി എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, പി മാധുരി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വലജി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കമലഹാസൻ, ശ്രീദേവി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് കേൾക്കാം കസ്തൂരി മല്ലിക പുടവ ചുറ്റി എന്ന ഗാനം. ചിത്രം സത്യവാൻ സാവി.

1975 പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സി സി ബേബി, വി എം ചാണ്ടി എന്നിവരാണ്. പ്രേം നസീർ, എം ജി സോമൻ, ലക്ഷ്മി, വിൻസെന്റ്, അടൂർ ബാസി, ജോസ് പ്രകാശ്, ബഹദൂർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ മാഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കസ്തൂരി മണക്കുന്നല്ലോ എന്ന് തുടങ്ങുന്ന ഗാനം

മനുഷ്യമൃഗം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസും സംഘവും. ബേബി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തിരുപ്പതി ചെട്ടിയാർ. ജയൻ, ജഗതി ശ്രീകുമാർ, സീമ, കവിയൂർ പൊന്നമ്മ, ജോസ് പ്രകാശ്, മണവാളൻ ജോസഫ്, ജനാർദ്ദനൻ, പ്രതാപ് ചന്ദ്രൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് കെ ജെ ജോയിയാണ് ഈണം നൽകിയത്. 1980 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കസ്തൂരി മാൻമീഴി മലർശരമേതു എന്ന് തുടങ്ങുന്ന ഗാനം

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കസ്തൂരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. കസ്തൂരി മാൻ കുരുന്നേ എന്ന് തുടങ്ങുന്നത് പാടിയിരിക്കുന്നത് കൃഷ്ണചന്ദ്രൻ. വിച്ചു തിരുമലിയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മമ്മൂട്ടി, ശോഭന എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം കാണാൻ മറയത്ത്.

യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പിരിയില്ല നാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവനാണ് ഈണം നൽകിയത്. ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശാന്തകുമാരി സുബ്രഹ്മണ്യൻ. പ്രേംനസീർ, ശങ്കർ, ലക്ഷ്മി, ജോസ് പ്രകാശ്, കൃഷ്ണചന്ദ്രൻ, സീനാഥ്, ബഹദൂർ, കൊച്ചിൻ ഹനീഫ, കെ പി സി സണ്ണി, പ്രതാപ് ചന്ദ്രൻ, ജോസ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവനാണ് ഈണം നൽകിയത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കസ്തൂരി മാനിന്റെ തോഴി എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം വാണി ജയറാം പാടിയത് ചിത്രം അതിരാത്രം. കാവാലം നാരായണപ്പടിക്കറുടെ വരികൾക്ക് എം എസ് വിശ്വനാഥനാണ് ഈണം നൽകിയത്. മമ്മൂട്ടി, ശങ്കർ, ജലജ, സബിത, റാണി, പത്മിനി, സുകുമാരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കസ്തൂരി മണക്കണ മണവാട്ടി എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം സത്യപ്രതിജ്ഞ എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, ചിത്ര. മോഹനം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താരിയാണ് ഈണം നൽകിയത്. സായ്കുമാർ, ഉർവശി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണിത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കസ്തൂരി കളഭങ്ങൾ മേനിയിൽ പൂശി എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1991 പുറത്തിറങ്ങിയ വിഷ്ണുലോകം എന്ന ചിത്രത്തിലേത്. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജി സുരേഷ് കുമാർ, സനൽ കുമാർ എന്നിവരാണ്. മോഹൻലാൽ, നെടുമുടി വേണു, ഉർവശി, ശാന്തി കൃഷ്ണ, മുരളി, ജഗദീഷ്, മണിയൻപിള്ള രാജു, ഒടുവിലുണ്ണികൃഷ്ണൻ, ബാലൻ കെ നായർ, കൃഷ്ണൻകുട്ടി നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷാണ് ഈണം നൽകിയത്. എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവരാണ് പാടിയിരിക്കുന്നത്. സിന്ധുഭൈരവി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കസ്തൂരി, എന്റെ കസ്തൂരി എന്ന് തുടങ്ങുന്ന ഗാനം

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളിൽ കസ്തൂരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിലേത്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാൽ, സിദ്ദിഖ്, സുകന്യ, മോഹിനി, മുകേഷ്, വിജയരാഘവൻ, ഇന്നസെന്റ്, അശോകൻ, മാമുക്കോയ, മീര ജസ്മിൻ, മുത്തുമണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയാണ് ഈണം നൽകിയത്. കസ്തൂരി പൊട്ടും തൊട്ട് എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ കേൾവിയുടെ വസന്തം. കസ്തൂരിയുടെ സുഗന്ധം പോലെ ഈ ഗാനങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ മധുരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു സംഗീത വിഷയവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: മധുര ഗീതങ്ങൾ
1: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, ഉച്ചയ്ക്ക് 12 കായികം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം, വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ഗാന്ധിലയം, 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, ഇതിൽ കൃഷ്ണ നെട്ടയം ആലപിച്ച ലഹരി എന്ന കവിത കേൾക്കാം, മധു നിരഞ്ജൻ എറണാകുളം രചനയും സംഗീതവും നിർവഹിച്ച മഴത്തുള്ളി എന്ന ഗാനം കേൾക്കാം, ആലാപനം ഗോകുൽ. തുടർന്ന് ജോൺസൺ കൊറ്റനല്ലൂർ എഴുതിയ കഥ കാലഹരണപ്പെട്ട വാർത്തകൾ, അവതരണം നന്ദാത്മജൻ കൊതേരി, 8 ചലച്ചിത്രഗാനങ്ങൾ, 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം, 9 ചലച്ചിത്രഗാനങ്ങൾ, രാത്രി 10 സ്മൃതിഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് ജൂലൈ 3, മിഥുനം 19, വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സുപ്രധാന മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ധാരണ. ഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കായിച്ചിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക സുരക്ഷാ ചട്ടക്കൂട്, സൈനിക ഉപകരണം വികസിപ്പിക്കൽ, നിർമ്മിത ബുദ്ധി മേഖലകളിലെ സഹകരണ ധാരണാപത്രങ്ങളിലും ഊർജ വിതരണം സുഗമമാക്കാനുള്ള രേഖകളിലും ഒപ്പിട്ടു. 10 വർഷത്തിനുള്ളിൽ ഏകദേശം 5.8 ലക്ഷം കോടി രൂപയുടെ ജപ്പാനീസ് നിക്ഷേപം ഇന്ത്യയിലെത്തിക്കാനും ധാരണയായി. നിർമ്മിത ബുദ്ധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ ജപ്പാൻ സ്ഥാപനങ്ങൾ നിരവധി കരാറുകളിൽ ഒപ്പിട്ടു. ഇന്ത്യയും ജപ്പാനും ആദ്യമായാണ് സംയുക്ത പ്രതിരോധ വികസന പദ്ധതി രൂപവൽക്കരിക്കുന്നത്. യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക ആന്റിന സംവിധാനമായ യൂണിക്കോൺ നേവൽ റേഡിയോ ആന്റിനയുമായി ബന്ധപ്പെട്ട കരാറിലും ഒപ്പിട്ടു. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ 1000 ബയോഗ്യാസ് ഓർഗാനിക് പ്ലാന്റ് ഉണ്ടാക്കാനും തീരുമാനമായി. പ്രധാനമന്ത്രിയായ ശേഷം സനേ തക്കായിച്ചിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ സായുധസേന. ഹോർമൂസ് കടലിടുക്ക് അധിനിവേശക്കാരായ അമേരിക്കയുടെ കളിക്കളമല്ലെന്നും അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാര പരിധിയിലാണെന്നും സൈന്യം വ്യക്തമാക്കി. ദോഹ ചർച്ചയിൽ നിർണായക പുരോഗതിയെന്ന് ഖത്തറും പാകിസ്ഥാനും. ഇറാന്റെ ഫണ്ടുകൾ വിട്ടു നൽകാൻ സമ്മതിച്ച് US. June 17 താൽക്കാലിക ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചാണ് ദോഹയിൽ US ഇറാൻ പരോക്ഷ ചർച്ച നടന്നത്. അമേരിക്ക കരാർ ലംഘനം നടത്തി പ്രകോപനം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ നേരിട്ടുള്ള ചർച്ചകൾ അസാധ്യമാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. യൂസർ നെയിം ഫീച്ചറിൽ ആശങ്ക വേണ്ടെന്ന് വാട്സപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റ. ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ യൂസർ നെയിം ഉപയോഗിച്ച് വിളിക്കാനും സന്ദേശം കൈമാറാനുമുള്ള വാട്സപ്പിന്റെ ഫീച്ചറിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിശദീകരണം തേടിയതിനു പിന്നാലെയാണ് പ്രതികരണം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $70 എത്തിയെങ്കിലും ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഡീസൽ വില ഉടൻ കുറയ്ക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഏതാനും ആഴ്ചകൾ കൂടി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിന്നാൽ മാത്രമേ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നത് പരിഗണിക്കൂവെന്ന് മന്ത്രി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ പ്രധാനിയായ അനിൽ മിശ്രയുടെ ബന്ധു അനുകൽപ് മിശ്രയുടെയും ലവ്കുശ് മിശ്രയുടെയും വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്തത് 30 ലക്ഷം രൂപ. ക്ഷേത്രത്തിൽ പ്രതിമാസം 15,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരാണ് ഇരുവരും. പണത്തിനു പുറമെ ഇവരുടെ ആഡംബര വീടും ഭൂമിയുമടക്കം കോടികളുടെ സ്വത്തും കണ്ടെത്തിയിട്ടുണ്ട്. പ്രമുഖ പലസ്തീൻ ഫുട്ബോൾ താരവും ഖാൻ യൂനിസ് ക്ലബിന്റെ ഗോൾ കീപ്പറുമായ സലിം അൽ അഷ്കറിനെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു. മുനമ്പിന്റെ തെക്കൻ മേഖലയിലുള്ള അൽ ഖരാരയിൽ വെച്ചാണ് അധിനിവേശ സേന നിരായുധനായ കായിക താരത്തിനു നേരെ വെടിയുതിർത്തതെന്ന് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന താൽപര്യങ്ങൾ സ്വകാര്യ കമ്പനിക്ക് അടിയറ വയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരി അദാനി MSC ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം ദുരൂഹമാണെന്നും തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും പിണറായി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള ഉടമ്പടി ഉണ്ടാക്കിയത് വിവാദമായതോടെ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയോ കൂടിയാലോചിക്കുകയോ ചെയ്യാതെയാണ് അദാനി ഓഹരി ഇടപാട് നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിർമ്മാണ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് സർക്കാർ തുടർ നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തമിഴ്നാട് തിരുവള്ളൂരിലെ സ്വകാര്യ സമുദ്രോൽപ്പന്ന സഹകരണ യൂണിറ്റിൽ അമോണിയ വാതകം ചോർന്നുണ്ടായ അപകടത്തിൽ മരണം 17. മരിച്ചവരെല്ലാം അതിഥി തൊഴിലാളികളായ സ്ത്രീകളാണ്. കൊഴിഞ്ഞുപോക്ക് തുടരുന്ന AIADMK കനത്ത പ്രഹരമേൽപ്പിച്ച് 4 മുൻമന്ത്രിമാരുൾപ്പെടെ കൂടുതൽ നേതാക്കൾ TVK ചേർന്നു. മുൻമന്ത്രിമാരായ C. വിജയഭാസ്കർ, MR വിജയഭാസ്കർ, MSM ആനന്ദൻ, എസ് വളർമതി എന്നിവരും നിരവധി മുതിർന്ന നേതാക്കളും പ്രവർത്തകരുമാണ് വ്യാഴാഴ്ച ഔദ്യോഗികമായി ടി വി കെയിൽ ചേർന്നത്. പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്നും ഇത് കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇ എസ് എ നിർണയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വിസ്തൃതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. പരിസ്ഥിതി സംരക്ഷണത്തിൽ കേരളം സ്വീകരിച്ച നടപടികൾ കേന്ദ്രതല ഇ എസ് എ സമിതിയെ ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചു. കേരള സർവകലാശാലയുടെ പ്രത്യേക സെനറ്റ് യോഗത്തിൽ പ്രതിഷേധത്തെ തുടർന്ന് വി സി മോഹനൻ കുന്നുമൽ യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രാജിവെച്ചു. സിൻഡിക്കേറ്റിനെ മറികടന്ന് താൽക്കാലിക വൈസ് ചാൻസലർ ചട്ടവിരുദ്ധമായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ സ്റ്റാൻഡിംഗ് കൌൺസിലായി നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി. ജനസംഖ്യാ മാറ്റം പഠിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതി വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ പുറത്തായവരുടെ വിശദാംശങ്ങൾ തേടുന്നു. ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ, ഒഴിവാക്കിയതിന്റെ കാരണം തുടങ്ങിയ വിശദാംശങ്ങളാണ് സുപ്രീംകോടതി മുൻ ജഡ്ജി പി പി നവ്ലേക്കർ അധ്യക്ഷനായ സമിതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ശേഖരിക്കുന്നത്. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിട്ടപ്പെടുത്താൻ ഇത് ഉപയോഗിച്ചേക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്നു. ഇന്നലെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ശക്തമായും വയനാട്, മലപ്പുറം ജില്ലകളിൽ വ്യാപകമായും മഴ പെയ്തു. കാസർഗോഡ് മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. നീലേശ്വരത്ത് റെയിൽപാളത്തിൽ മരം പൊട്ടിവീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. അടുത്ത 5 ദിവസവും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂരും കാസർഗോഡും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പ്ലസ് വൺ ക്ലാസുകളിലേക്ക് 3ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് അവസാനിക്കും. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരും ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ സപ്ലിമെന്ററി അലോട്ടുകളിൽ പരിഗണിക്കില്ല. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ 8 PM 5 മണിവരെ പ്രവേശനം നേടാം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാവുന്നു. വ്യാഴാഴ്ച 6 പേർക്കുകൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 243 പേർക്ക് ഡെങ്കിപ്പനിയുമുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടറായി KS അഞ്ചു ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായിരുന്നു. 2017 batch IAS ഉദ്യോഗസ്ഥയാണ്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച ശേഷവും ശ്വേതാ മേനോനും ഭരണസമിതി അംഗങ്ങളും രാജിക്കത്ത് നൽകാത്തതിനാൽ പ്രതിസന്ധിയിലായി അഡ്ഹോക്ക് കമ്മിറ്റി. അമ്മ ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് സ്ഥാനവും അംഗത്വവും രാജിവെക്കുന്നതായി ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രാജിക്കത്ത് ഔദ്യോഗികമായി നൽകിയിട്ടില്ലെന്ന് രമേഷ് പിഷാരടി കൺവീനറായ അഡ്ഹോക്ക് കമ്മിറ്റി സ്ഥിരീകരിച്ചു. നിരപരാധിത്വം തെളിയിക്കാതെ അമ്മയിൽ നിന്ന് പടിയിറങ്ങില്ലെന്ന് ശ്വേതാ മേനോൻ. സംഘടനയുടെ നിയമാവലിയിലില്ലാത്ത അഡ്ഹോക്ക് കമ്മിറ്റി എങ്ങനെ വന്നെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും അവർ ആരോപിച്ചു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനുള്ള കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ വ്യാപകമായ പിഴവ്, സാങ്കേതിക പിഴവാണെന്ന് അധികൃതർ വിശദീകരിച്ചു. ഇതോടെ ആദ്യ ലിസ്റ്റ് റദ്ദാക്കി. പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സ്കൂളുകളോട് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പയ്യന്നൂർ തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കായിക അധ്യാപകനെതിരെ കേസ്. കണ്ടോത്തു സ്വദേശിയായ അധ്യാപകൻ രഘുവിനെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. പട്ടാനൂർ UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. കോളോളത്തെ വിപിൻ കെ നമ്പ്യാരെയാണ് സസ്പെൻഡ് ചെയ്തത്. അധ്യാപകനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. ഉളിയിൽ കൂരൻമുക്കിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വലിയന്നൂർ സ്വദേശി M ഷാജിയെയാണ് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓസ്ട്രിയയെ 3 goals തകർത്ത് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്നു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 3-2 കീഴടക്കി ബെൽജിയവും മുന്നേറി. അർജന്റീന നാളെ പുലർച്ചെ കേപ്പ് വെർദയോട് ഏറ്റുമുട്ടും. ബോസ്നിയയെ 2-0 കീഴടക്കി ആതിഥേയരായ അമേരിക്ക പ്രീ ക്വാർട്ടറിൽ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 മണിക്കാണ് കളി. ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. സ്റ്റിച്ച് സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535-6.
4: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ ഇന്ന് ആരാണ് അതിഥിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. പേര് പറയാം.
1: എന്റെ പേര് കുഞ്ഞിരാമൻ.
0: എവിടെയാണ് സ്ഥലം?
1: തിലങ്കേരി.
0: തിലങ്കേരിയിൽ എവിടെ?
1: കാവുംപടി കണ്ണിരട്ടി.
0: ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്?
1: ഇപ്പൊ അവിടെ തന്നെ.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഞാനും ഭാര്യയും മാത്രമേ ഇപ്പൊ ഉള്ളൂ, പിന്നെ മക്കളും എല്ലാം വേറെ താമസം.
0: എല്ലാരും കല്യാണം കഴിഞ്ഞു?
1: എല്ലാരും കല്യാണം കഴിഞ്ഞു.
0: ഭാര്യയുടെ പേരെന്താ?
1: ജാനകി.
0: മക്കളുടെ പേര്?
1: മഹേഷ്, മഹിജ, ഷിജ.
0: എന്താ മൂന്നുപേരും ചെയ്യുന്നേ?
1: അവര് ഒന്നും ചെയ്യുന്നില്ല. അപ്പം പിന്നെ അവർക്ക് എന്തൊരു ബാങ്കിന്റെ ഒരു ചെറിയ പലിശന്റെ പരിപാടി ഉണ്ട് രണ്ടാള്. പിന്നെ ഒരാളിങ്ങനെ ബഡ്സ് സ്കൂളിൽ എന്തോ ചെറിയ സ്റ്റാഫാണ്. ആ, ഹൈ ആയി പോകുന്നുണ്ട്.
0: അപ്പൊ വീട്ടിലിരുന്ന് നിങ്ങൾ രണ്ടുപേരും ആവുമ്പോ എന്തൊക്കെ പ്രവർത്തനങ്ങളാ ചെയ്യുന്നത്?
1: ഞങ്ങള് അങ്ങനെയുള്ള കാര്യമായ ഒന്നുമില്ല. ഉള്ളേ വേലത്തൊഴിലുറപ്പ് പണിക്കും, മകളിലും പോകും, വേറെ ഞാൻ പണിക്കൊന്നും പോകുന്നില്ല.
0: കൊറേയായി പണിക്ക് പോകത്തെ?
1: ആ, ഞാൻ 10 കൊല്ലത്തോളായി.
0: എന്തേറ്റി
1: സുഖമില്ല, പിന്നെ ആർട്ടിന് ചെറിയ കംപ്ലൈന്റാ.
0: അതിന് മുന്നേ എന്താ ചെയ്തോണ്ടിരുന്നേ?
1: മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പണിയും ചെയ്തിട്ടുണ്ട്. തൂമ്പ പണി എടുത്തിട്ടുണ്ട്, മരമുറി ഉണ്ടായിരുന്നു, തെങ്ങ് കയറ്റം ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ പണിയും എടുത്തിട്ടുണ്ട്.
0: ഇന്നേതെന്നില്ല
1: എല്ലാ പണിയും എടുത്തിന്.
0: ഇതിലേതാ ചെയ്യാൻ ഇഷ്ടം?
1: ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്യാൻ ഇഷ്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല. എന്നാ വെച്ചാൽ ഇപ്പോൾ സുഖമില്ലാതെ കൊണ്ട് കുറച്ച് ദൂരം പെട്ടെന്ന് നടക്കാൻ തന്നെ, വേഗം നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്.
0: അതിൽ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന ജോലികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: ഓ, അന്നെന്ന് പറഞ്ഞാൽ ഏത് പണിക്കായാലും അതിനൊരു കഷ്ടപ്പാടുണ്ടല്ലോ. എന്തായാലും പിന്നെ ഏറ്റവും സുഖമുള്ള പണിയെന്നാ വെച്ചാൽ തൂമ്പ പണിയാണ്, കൈക്കോട്ട് പണിയാന്ന് ഏറ്റവും നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കോട്ട് പണി. അതിനാന്ന് ഏറ്റവും സുഖമുള്ള പണി. എന്നു വെച്ചാൽ അത് രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചക്കേക്ക് പണിയും കയറി വരാം. അതാണ് ഏറ്റവും നല്ല പണി. പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടും പിന്നെ ഓരോരോ തൊഴിലും അങ്ങനെ എടുക്കുന്നതെന്ന് മാത്രം, ഇത്രയേ ഉള്ളൂ.
0: എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്?
1: ഞാൻ 6 വരെ പഠിച്ചിട്ടുള്ളൂ.
0: അതിനുശേഷം ജോലി ചെയ്യാൻ തുടങ്ങി?
1: ആ, 14 വയസ്സ് മുതൽ ജോലിക്കിറങ്ങിയതാ.
0: പിന്നീട് പഠിക്കണം തോന്നിയിട്ടില്ല?
1: പഠിക്കണം തോന്നിയാൽ ഞങ്ങൾക്ക് എല്ലാം അതാ പറ്റി. ഞങ്ങള് 7 മക്കളുണ്ടായിരുന്നു, എല്ലാവർക്കും പറ്റിയത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും അന്നത്തെ കഷ്ടപ്പാടും അവർ രണ്ടാളും അധ്വാനിച്ചു കൊണ്ട് എന്നിട്ട് വേണം ജീവിക്കാൻ, അതുപോലെയുള്ള കഷ്ടപ്പാടായിരുന്നു. കാരണം ഒരു നേരത്തെ കഞ്ഞി കുടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത്രയും കഷ്ടപ്പാടാണ്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഒരു പ്ലേറ്റിൻ്റെ ചുവട്ടിൽ വേറുന്ന ആ ചോറ് മാത്രമേ അന്ന് നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ. അത് കുറേ വെള്ളവും കുടിക്കും, പിന്നെ വല്ല ചക്കയോ കപ്പയോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതും തിന്നിട്ട് അങ്ങനെ ജീവിതം കഴിക്കലാണ്. അതിനെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വല്ലാണ്ട് കഷ്ടപ്പെട്ടിന്. പക്ഷേ മക്കളെല്ലാം ഒരുവിധം ലെവലാകുമ്പോഴേക്ക് അവർ പോവുകയും ചെയ്തു. അതാണ് വലിയ കഷ്ടം.
0: സത്യം പറഞ്ഞാൽ അവരെ കഷ്ടപ്പാട് കുറക്കാൻ വേണ്ടിയിട്ടാണ് പണി ചെയ്യാൻ തുടങ്ങിയത്.
1: അതെ അതെ അതെ. പക്ഷേ അന്നത്തെ കഷ്ടപ്പാട് ഇന്നിപ്പോൾ പിന്നെ ഒരു 10 കൊല്ലം മുമ്പ് വരെ പെട്ടിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മക്കള് പിന്നെ വണ്ണം വെച്ചു, മക്കളെ കല്യാണമെല്ലാം കഴിഞ്ഞു. അന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് 2 കൊല്ലം ചെറിയൊരു ലെവലായി കിട്ടിയത്.
0: ആദ്യം ജോലിക്ക് പോയപ്പോൾ എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ടോ?
1: ഉണ്ട്, 75 പൈസക്ക് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ കിട്ടിയത് 1 റുപ്യ, പിന്നെ 1.5, 1.5, 2, ഏറ്റവും കൂടുതൽ കിട്ടിയ 2. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചില്ലറ ചില്ലറ പൊന്തി, പിന്നെ അന്തിപ്പണിക്ക് 12 റുപ്യക്ക് വയനാട് പോയിട്ട് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ തൂമ്പ പണി 12 റുപ്യക്ക്. അന്ന് എൻ്റെ പെങ്ങള്, മൂത്ത പെങ്ങള് ആടിയ താമസം, ഞാൻ കല്യാണം കഴിഞ്ഞ പാടെ അങ്ങോട്ടാ പോയി. എന്നതിന് ശേഷം അവിടെ നിന്ന് പിന്നെ 12 റുപ്യക്ക് അന്തിപ്പണി. അത് 2 നേരത്തെ ചിലവുണ്ടാവും, ആ ചിലവും കഴിഞ്ഞിട്ട് 12 റുപ്യ കിട്ടും, അതിനുകൊണ്ട് കുടുംബം പോറ്റും. അങ്ങനെയായിരുന്നു സ്ഥിതി.
0: ഈ ഒരു തുക കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ഇന്നേത് ചെയ്യണം, ഓരോ പ്ലാനിങ് ഉണ്ടാവുമല്ലോ. ഇത്ര പൈസ കിട്ടുമ്പോൾ നമ്മൾ ഇത്ര രൂപ ഇതിന് മാറ്റി വെക്കണം,
1: അങ്ങനത്തെ ഒരു ചിന്ത അന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്നത്തെ ചിലവ് കയ്യിൽ നിന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ എന്തോ നാളേക്കൊരു പിന്നെ 10 റുപ്യ എടുത്തെങ്കിലും കൈവിളുള്ളത് തീർക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയുണ്ടാവും. പക്ഷെ അന്നതില്ല. അന്നെന്ന് പറഞ്ഞാൽ കുടുംബത്തിനെ പോറ്റണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്നും ഇപ്പോൾ നാട്ടിൽ നിന്ന് ഓരോരുത്തരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിൽ നിന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ പഴയ ആൾക്കാർ പറയും, പിന്നെ എന്നെ വിളിക്കുക രാമൻ ചക്കയെന്നാ, ചില ആൾക്കാർ രാമൻ ചക്കയെന്ന്, ചില ആൾക്കാർ സ്നേഹം കൊണ്ടാന്ന്. അപ്പോൾ അവർ പറയും നീ എപ്പം കഷ്ടപ്പെടുന്നു എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല അത്. കാരണം ഇന്നെന്ന് പറഞ്ഞാൽ അച്ഛനെ നോക്കാനോ അമ്മേനെ നോക്കാനോ അവർക്ക് സമയമില്ല. അതാണ് കാരണം അവരെ മക്കളെ പിന്നെ പഠിത്തവും ബാക്കിയുള്ള കാര്യമെല്ലാം പിന്നെ കൊണ്ടോണം. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലെയല്ല ഇന്ന് ആർഭാടാണ്. അതുകൊണ്ടുള്ള തകരാറ് മാത്രമേ ഉള്ളൂ.
0: ഇപ്പോൾ 1 രൂപ 2 രൂപക്കൊക്കെ പണി ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ 10 വർഷം മുന്നേ എടുത്ത ആ ഒരു ജോലിക്ക് എത്ര പൈസയാവും കിട്ടിയിട്ടുണ്ടാവുക?
1: എനിക്ക് പിന്നെ അന്ന് ഞാൻ ഇപ്പോൾ ഈ സുഖമില്ലാണ്ടാകുന്നതിന് അന്ന് വരെ ഞാൻ തേങ്ങ പൊതിക്കലായിരുന്നു. ഈ പറിച്ചുകൊണ്ടൊരു തേങ്ങ, അത് 1000 തേങ്ങ ഒഴിച്ചാൽ 1000 റുപ്യ കിട്ടും. ആ പണിയെല്ലാം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത പണി അതാണ്. പിന്നെ 1000 400 തേങ്ങ വരെ വിരിച്ചിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് തന്നെ വരിക കേട്ടോ. അല്ലാതെ പിന്നെ അപ്പോഴ ഇത് ഉച്ച വരെയോ ഇല്ലെങ്കിൽ പെട്ടെന്നോ ഒന്നുമല്ല.
0: അതായത് 1 രൂപയിൽ തുടങ്ങിയിട്ട് 1400 രൂപ വരെ കൂലി കിട്ടുന്ന ജോലി ചെയ്തിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റം അല്ലേ?
1: അതെ അതെ, കാലഘട്ടത്തിന്റെ മാറ്റം തന്നെ.
0: ഇതിനിടയിൽ ജോലി, കുടുംബം, ഇതിനോടൊപ്പം തന്നെ നമ്മള് സിനിമ കാണാൻ, പാട്ട് കേൾക്കാൻ, ഇതിനൊക്കെ യാത്രകൾക്കൊക്കെ സമയം കണ്ടെത്തിയിട്ടുണ്ട്.
1: എല്ലാത്തിനുണ്ട്. എന്നു പറഞ്ഞാൽ നമ്മള് പിന്നെ സ്വന്തമായിട്ട് പിന്നെ വീട് ചെറിയ ജാഗയെല്ലാം ആക്കി താമസം തുടങ്ങിയതിന് ശേഷം ഞാനോളും പണിക്ക് പോവും. പിന്നെ പണിക്ക് പോയതിന് ശേഷം അന്ന് പിന്നെ ഈ തിയേറ്ററിന്റെ പേരിങ്ങനെ കാണാൻ പോകില്ല. ഇവിടെ തില്ലങ്കേരി സ്കൂളിൽ അവിടെ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടാകലുണ്ട്, മറ്റേ ഈ ചെറിയ ഫിലിമിൻ്റെ. അപ്പോൾ അതെല്ലാം കാണാൻ പോക്കുണ്ട്. പിന്നെ ഇടക്കും തലക്കെല്ലാം പോകും. പിന്നെ ഇരിട്ടി വേറെ അടിയില്ല നമുക്ക് അങ്ങോട്ട്.
0: ആ സമയത്ത് ഇരിട്ടി ഒരു ടൗൺ ആയിരുന്നല്ലോ.
1: ഓ, ഇരിട്ടിയാണ് വലിയ ടൗൺ. ഇന്നിപ്പം നമ്മളെല്ലാം ടൗൺ തന്നെ.
0: കണ്ടാ തിരിച്ചറിയാൻ പറ്റുന്നില്ല.
1: ഇല്ലില്ല, അന്ന് എന്ന് പറഞ്ഞാൽ ഇരിട്ടി ടൗൺ പോലെ ആയി. ഇപ്പോൾ നമ്മളെ തില്ലങ്കേരി അത്രയും വലിയ ടൗണായി മാറിയിട്ടുണ്ട്.
0: ആദ്യം കണ്ട സിനിമയൊക്കെ ഓർക്കുന്നുണ്ടോ ഏതാണെന്ന്?
1: അതൊന്നും ഇല്ല കേട്ടോ.
0: ആരുടെ കൂടെ പോയെന്ന് ഓർക്കുന്നുണ്ടോ?
1: അതെല്ലാം അന്ന് പിന്നെ ഈ ചെറുപ്പത്തിൽ ഈ അണ്ടി പെറുക്കാനും ബാക്കിയുള്ള കവുങ്ങിൻ്റെ അടക്ക പറിക്കാനും മറ്റൊക്കെ പോയിട്ടാകുമ്പോൾ അന്നേരം കിട്ടുന്ന ആ ചില്ലറയും കൊണ്ടപ്പാട് പോകും. അത് രാവിലെ പണിക്ക് പോയി ഉച്ചയ്ക്ക് ശേഷം പിന്നെ സിനിമ കാണാൻ പോയാൽ ചിലപ്പോൾ രാത്രി എപ്പോഴെങ്കിലും വീട്ടിലെത്തുക. അന്ന് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണലുണ്ടാവും, ആ മണലിലെ ഇരിക്കുക. അന്ന് 4 കൊടുക്കണം ആ മണലിലിരിക്കാൻ. ആയിൽ മൂത്രം വെച്ച് വെച്ചിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടാവും. പല ആൾക്കാരും അവിടെ പോയിട്ട് നിൽക്കുക. അയ്യ,
0: അങ്ങനെ കഷ്ടപ്പെട്ട സിനിമ കണ്ടൊരു കാലം ഉണ്ടായിരുന്നു.
1: കഷ്ടപ്പെട്ട് ഇന്നിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഡീസൻ്റ് തന്നെ. അന്ന് ഒരു ഇതുപോലെ ഒരു ഷർട്ട് ഇടാനോ ഒരു മുണ്ടുടുക്കാനോ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മേടിച്ച് തന്നിട്ട് പിന്നെ ഇഷ്ടം പോലെ അലമാരിയിലും കൊക്കേൻ്റെ മുകളിലും കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇട്ട് പിന്നെ ഇതാകാൻ സമയമില്ല,
0: തീർക്കാൻ
1: പറ്റുന്നില്ല.
0: ഭാര്യനെയും കൂട്ടിയിട്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും?
1: ഓ, ഇപ്പോൾ ഒന്നും പോയിട്ടില്ല കേട്ടോ. മക്കൾ കല്യാണം കഴിയുന്നതിന് മുമ്പേ പോയതേ ഉള്ളൂ. ഇപ്പൊ ടി വി ഉള്ളത് കൊണ്ട് പിന്നെ എവിടെയും പോകില്ല.
0: ഇപ്പൊ ടി വി കാണുന്നുണ്ടാവില്ലേ? ടി വിയിൽ വരുന്ന
1: വൈകുന്നേരം 6 തുടങ്ങിയാൽ 11 കഴിഞ്ഞ് നിർത്തും.
0: ഓക്കെ, ഒരു പാട്ട് കൂടെ ഏതാണെന്ന് പറഞ്ഞിട്ട്.
1: എങ്ങനെ പാട്ട്?
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു.
1: ഇഷ്ടപ്പെട്ട പാട്ട് പടത്തിന്റെ പേരൊന്നും അറിയില്ല. രാമ ജാനകി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ,
0: ആ പാട്ട് കേൾക്കണം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ ഇന്നിപ്പോ ഉള്ളത് ഇരിട്ടിയിലാണ്. ഇരിട്ടിയിൽ ഒരു കുടുംബ സംഗമം നടക്കുകയാണ്, കൊല്ലിയിൽ തറവാട് കുടുംബ സംഗമം. അപ്പൊ നമ്മള് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സംഗമത്തിൽ ഒരുപാട് ഏച്ചിമാരുണ്ട്, നമുക്ക് ഒരാളെ പരിചയപ്പെടാം. പേര് പറഞ്ഞു.
2: മാധവി.
1: എവിടെ വീട്?
2: തില്ലങ്കേരി.
1: കൊല്ലിയിൽ തറവാട് അല്ലേ? എന്താ തറവാടിനെ കുറിച്ച് പറയാനല്ലേ?
2: എന്താ അച്ഛനില്ല അമ്മയില്ല, ഞങ്ങള് എട്ട് മക്കളുണ്ടായിരുന്നു.
1: തറവാടിലെ മൂത്ത ആളാണ് മാധവിച്ചി.
2: എന്റെ മൂത്ത ഒരാള് മരിച്ചു, ഇപ്പൊ മൂത്ത ഞാൻ. ബാക്കിയുള്ളോട്ട് എന്റെ അടയ ആൾക്കാർ.
1: കുടുംബസംഗമം എപ്പോഴും എല്ലാ വർഷവും
2: വെക്കലുണ്ട്. എല്ലാരും ഒത്തൊന്ന് കൂടുന്ന, ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് കാണാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാരും കൂടിയിട്ടൊന്ന് കാണുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ നോക്കുമ്പോൾ ചിലർക്ക് വരാൻ പറ്റാതെ സാഹചര്യമുണ്ട്, ഒരാൾ ബോംബെയിലാണ് ആങ്ങളെ എന്റെ മോള്, ഇങ്ങനെ പല പ്രശ്നമുണ്ട്. ഇത്രയും ആൾക്കാർ പോയി ഒത്തുകൂടി, ഇപ്പൊ ഒരാളെ വീട്ടിൽ പോയാൽ അന്ന് അവരെ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ അടുത്ത വീട്ടിൽ പിന്നെ അവിടുന്ന് വേറെ പോണ്ടേ. അപ്പൊ എനിക്കിപ്പം 10-76 വയസ്സായി. ഇനിയിപ്പോ അങ്ങനെ
1: വയസ്സല്ല,
2: എന്നാലും 76 വയസ്സായി.
1: കാണുമ്പോ അങ്ങനത്തെ പ്രശ്നം.
2: എനിക്ക് രണ്ട് മക്കളാണ്, ഭർത്താവ് മരിക്കുമ്പോ എന്റെ ഇളയ മോൻ 8 മാസമേയുള്ളൂ, ഇപ്പൊ അവന് 52 വയസ്സായി. അപ്പൊ മക്കൾ എന്നെ പൊന്നു പോലെ നോക്കുന്ന, എനിക്ക് പരമ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: ഒരാള് ഈ കല്യാണ പന്തിനെല്ലാം പണിക്ക് പോകുമായിരുന്നു. ഇപ്പം പിന്നെ എന്തോ കാലിന് വേദനയായിട്ട് പോക്കില്ല. മറ്റേവൻ വർക്ക്ഷോപ്പ് പണിയാണ്. അവന് രണ്ട് മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. മൂത്തവന് രണ്ട് മക്കള്, രണ്ടാം കുട്ടികളാണ്. രണ്ട് മക്കളും എന്നെ പൊന്നു പോലെ നോക്കുന്നുണ്ട്.
1: അതാണ് നമ്മൾ ഇപ്പൊ കേൾക്കാത്തൊരു കാര്യമാണ് അല്ലെ? പൊതുവെ
2: പൊന്നു പോലെ നോക്കും,
1: പൊന്നു പോലെ പോകുന്ന മക്കളാണ്. ഓക്കേ. മക്കളുടെ ഭാര്യമാർ?
2: ഭാര്യമാറും ഞാൻ പ്രസവിച്ച മക്കളെക്കാളും കാര്യം. മൂത്ത മോന്റെ ഭാര്യന്റെ പേര് ഗോമന. അവന്റെ കുട്ടികള് പ്രനീഷും പ്രജീഷും, രണ്ട് മക്കള്. മൂത്തവും കല്യാണം കഴിച്ചു, അതില് ഒരു കുട്ടിയുണ്ട്, രണ്ടാമത് ഗർഭിണിയാണ്. ഇളയവന്റേത് സത്യ, അവന്റെ ഭാര്യയുടെ സിജി. അവക്ക് രണ്ട് മക്കൾ, ഒരാണും ഒരു പെണ്ണും. പഠിത്തം അങ്ങനെ ടീച്ചറെ ഭാഗത്ത് അങ്ങനെ പഠിത്തം കഴിഞ്ഞു. ആ അത് കഴിഞ്ഞു, മറ്റോ പ്ലസ് ടു കഴിഞ്ഞു. എല്ലാവരും എന്നെ പൊന്നു പോലെ നോക്കും. ആങ്ങളമാരാണെങ്കിലും, ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ്, 4 ആങ്ങളമാരുണ്ട്.
1: 4 ആങ്ങളമാര് ഒരേ ഒരു പെങ്ങളാണോ?
2: അല്ല, ഒരു അനിയത്തി ഉണ്ട്, അനിയത്തി ഇവിടെ ഉണ്ട്.
1: ആരാണ് ഈ കുടുംബ സംഗമത്തിനൊക്കെ മുൻകൈ എടുക്കുന്നത്?
2: മുൻകൈ എടുക്കുന്ന എന്റെ നേരെയുള്ള ആങ്ങളെ എന്റെ മോനും എന്റെ മോനും.
1: അവരെ പേര് പറഞ്ഞു.
2: സത്യ, മറ്റേ മകേഷ്.
1: അതെന്നെ താമസിക്കുന്നത്
2: അവര് കണ്ണൂർ. മറ്റേ മീനങ്ങാടി.
1: മീനങ്ങാടി എല്ലാരും എത്തിച്ചേരാറുണ്ട് പൊതുവെ.
2: മീനങ്ങാടി നിന്ന് രാവിലെ ഞങ്ങൾ ആദ്യം എത്തി, പിന്നെ അടുത്തുള്ള ആൾക്കാരെല്ലാം വന്ന്. ബാക്കി ഓരോരുത്തർക്കും അവരെ കുട്ടികളെ എന്തൊക്കെ പരിപാടി ആയതുകൊണ്ട് വരാൻ പറ്റാതെ ഉണ്ട്. അങ്ങനെ പിന്നെ എല്ലാരും ഒത്തുകൂടൂല്ലോ.
1: പറ്റൂല,
2: നടത്തൂല, നടത്തൂല. ഇല്ല ഇല്ല,
1: നല്ലൊരു എന്താ പറയാ, പുഴയുടെ ഒരു നല്ല കാറ്റൊക്കെ ആയിരുന്നു.
2: അതെ അതെ, നല്ല കാറ്റ്, നല്ലൊരു സ്ഥലം, നല്ലൊരു സ്ഥലം. ഇത് മകേഷിന്റെ പണിയാ, അവനാണ് ഇത്. ഞങ്ങളങ്ങ് വയനാട്ടിലില്ലേ, അപ്പൊ ഇവിടുന്ന് അവനാണ് ഇതൊക്കെ ഒപ്പിച്ചു കൊണ്ടത്.
1: അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടികള്?
2: പരിപാടി ഇല്ല, എനിക്കൊന്നും അറിയില്ല.
1: കാത്തിരിപ്പാണ് എന്തൊക്കെയാണെന്ന്.
2: അതെ അതെ, എനിക്കൊന്നും ആവുകയില്ല. ഇല്ല ഇല്ല,
1: ഒട്ടുമണി.
2: രണ്ടാം ക്ലാസ്സില് പിന്നെ അരക്കൊല്ലത്തെ പരീക്ഷയ്ക്ക് പോയതാ ഞാൻ. പിന്നെ പോയിട്ടില്ല. 8 മക്കളുള്ളതുകൊണ്ട് മക്കളെ നോക്കണം.
1: അമ്മയച്ഛനും
2: കാലഘട്ടത്തിൽ അമ്മയച്ഛനും പണിക്ക് പോകുമ്പോ എനിക്ക് പറ്റൂല.
1: കുട്ടികളെ നോക്കി പഠിക്കാൻ പറ്റാത്തവര്
2: ആ അതുണ്ട്. പിന്നെ കണക്കും മലയാളവും അതൊക്കെ എനിക്കറിയാം നല്ല. ഇവരൊക്കെ ബോർഡ് ജോലിയിലും കൂട്ടുമ്പോഴത്തേനും ഞാൻ മനസ്സ് കൂട്ടിയിട്ട് പറയും, പറഞ്ഞു കൊടുക്കും. അതൊക്കെ എനിക്കറിയാം കണക്ക്. എനിക്ക് എന്നെ കണക്കായിരുന്നു തോപ്പിക്കൂല. പിന്നെ മലയാളമൊക്കെ ബസിന്റെ ബോർഡാണെങ്കിലും ഒരു കടലാസ് കിട്ടിയാൽ വായിക്കാനാണെങ്കിലും അതൊക്കെ അറിയാം. പേര് എഴുതി ഒപ്പിടും, അതൊക്കെ ചെയ്യും. ഇന്നങ്ങനെ ചെയ്യുമ്പോൾ അന്ന് ഞാൻ കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു.
1: ആ
2: നല്ല കണക്ക് പറഞ്ഞു.
1: സിനിമയൊക്കെ കാണാറുണ്ടോ? പണ്ട് പണ്ടാണോ ഇപ്പോഴാണോ സിനിമ കാണാൻ?
2: ഇപ്പോ ഇപ്പോഴാണ്. പണ്ടൊന്നും കാണാനൊന്നും പോയിട്ടില്ല.
1: എന്തെങ്കിലും പണ്ട് കാണാൻ പോയ ഓർമ്മകളൊന്നും, അങ്ങനെ ആഗ്രഹിച്ച സിനിമകളൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്?
2: ഒരു സിനിമ പോയിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛനും ഞാനും കൂടി. എന്താ സിനിമയുടെ പേര്? പൂവൻകോഴി എന്തോ ഒരു പേരുള്ള ഒരു സിനിമ ഞാൻ ആകെ കല്യാണത്തിന്റെ മുമ്പേ കണ്ടത്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ മക്കളെല്ലാം വലുതായതിനു ശേഷം പോയിട്ട് കാണും, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല.
1: പിന്നെ കണ്ട സിനിമ ഏതാ ഓർമ്മയുണ്ടോ? ആദ്യം കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കള് വലുതായും കണ്ടത് ഓർമ്മയുണ്ടോ? ടാക്കീസ് പോയിട്ട് കണ്ടത്,
2: പുലിമുരുകൻ.
1: പുലിമുരുകനാ? അപ്പൊ ഇത്രയും കാലം എടുത്തു കാണാൻ.
2: അല്ല, അതിന്റെ മുമ്പേ കാവടി ആട്ടോ ഒരു സിനിമ, അങ്ങനെയൊക്കെ കുറെ സിനിമ കാണാൻ പോയിട്ടുണ്ട്. പേരറിയില്ല. അതിനൊക്കെ വിടും, കൂട്ടിട്ട് പോയി. ഇപ്പം തന്നെ ഒരു സിനിമയാണ് ഞാനും എൻ്റെ മരുവളെ അമ്മയാണ്. ഞാനും അതാ നീല സാരി എടുത്തത്. മരുവളെ അമ്മയും ഞാനും എൻ്റെ ഇളയമോനും അവരൊക്കെ ഒരു വീട്ടിലാണ്. ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. അടുത്ത അനിയത്തി പോലെ മരുവളെ അമ്മയും ഞാനും എല്ലാവരും പറയും ഇവരെങ്ങനെ ഇങ്ങനെ ഒത്തുപോകുന്നു പറയും. എന്നാലും എനിക്ക് ഇന്നും ഇന്നിപ്പോൾ അവരങ്ങനെ നല്ലോണം അല്ലെങ്കിൽ അവർ ഞങ്ങളിവിടെ വരുമോ? ഇല്ല. അപ്പോൾ അവരും ഞങ്ങളിവിടെ വന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പരസ്യത്തേക്ക് പോകും.
1: നമുക്കൊന്ന് കുറച്ചും കൂടി പിന്നോട്ടേക്ക് പോവാം. കല്യാണം എന്ന് പറഞ്ഞില്ല, എത്ര വയസ്സിലായിരുന്നു കല്യാണം?
2: 16 വയസ്സ്.
1: അന്നൊക്കെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ? എങ്ങനെയാ?
2: അവരച്ഛനും അമ്മയും പറയുന്ന ഇതില് അതെന്ന് പറഞ്ഞു
1: അമ്മയുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ കല്യാണം
2: കഴിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നോക്കാൻ മടിച്ചിട്ട് ഞാൻ ഒരു 13 വയസ്സായവരെ പണിക്ക് പോകും. ആദ്യം പോയി 100 പഠിക്കാൻ പോയി അമ്മേന്റെ അച്ഛന്റെ തറവാട്ടിൽ കണ്ടത്തിൽ പണിക്ക്. അങ്ങനെ 100 പഠിക്കാനൊക്കെ പോയി. അങ്ങനെ പിന്നെ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പണിക്ക് ഞാൻ പോകും. ചുമടേനെല്ലാം പിന്നെ കൂട്ടത്തിലുള്ള ആൾക്കാർ നല്ലോണം കൊണ്ടുപോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 16 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി. 9 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. പിന്നെ 2 മക്കളും പിന്നെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു കൂടെ. മക്കൾ ചെറുതായതുകൊണ്ട് അങ്ങനെ അത്രയും കാലം കഴിഞ്ഞു. പിന്നെ അച്ഛൻ മരിച്ചിട്ട് 19 വർഷം. ഇപ്പൊ ഞാൻ സുഖസുന്ദരായിട്ട് ജീവിക്കുന്നു.
1: അങ്ങനത്തെ കഷ്ടപ്പാടുകളെല്ലാം
2: തീർന്നു
1: അനുഭവിച്ചു.
2: നമ്മളെ മുടക്കല്ല ദൈവം തമ്പുരാന്റെ അനുഗ്രഹം. ഒരു കുഴപ്പമില്ല.
1: പിന്നെ പാട്ടൊക്കെ ഇഷ്ടമാണോ?
2: കേൾക്കുന്ന ഇഷ്ടം,
1: കേൾക്കുന്ന ഇഷ്ടം.
2: 7 മണി 6 ആകുമ്പോൾ ഞങ്ങൾ ടി വി തോന്നു. ഞാനും മരുവളെ അമ്മ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അതിന് 2 പെൺകുട്ടികളാണ്. അപ്പൊ മൂത്തോളെ കെട്ടിച്ചത് മീനങ്ങാടി കാര്യംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേട്ടിട്ടുണ്ടാവും, കണ്ണാശുപത്രി. അപ്പൊ ഇവരെ വീട് തറവാട് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താണ്. അന്നേരം അതിന് വേറെ ഇടി അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കും. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നിൽക്കാൻ പറ്റണ്ടല്ലോ. അതൊന്നുമില്ല, സുഖസുന്ദരായിട്ടാണ്. അപ്പൊ മോൻ പറയാം, അമ്മേ പ്രഷറും ഷുഗറും എല്ലാം ഉള്ളത്. എനിക്കൊന്നുമില്ല കേട്ടോ, എനിക്ക് പ്രഷറും ഇല്ല ഷുഗറും ഇല്ല ഒന്നുമില്ല. ഇല്ല ഇല്ല, അതിന് ഷുഗറും പ്രഷറും ഉണ്ട്. അപ്പൊ പോയിട്ട് കിടക്കുന്ന ഞങ്ങൾ ഉണ്ടല്ല. അത് 10:30 വാർത്ത കഴിഞ്ഞാല് ഞങ്ങള്
1: കിടക്കും. റേഡിയോ കേൾക്കുന്ന സ്വഭാവമില്ലേ?
2: റേഡിയോ ഇല്ല വീട്ടിൽ.
1: ഞങ്ങൾ റേഡിയോ ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഒന്ന് മഹേഷിനോടോ ആരോടൊന്നും പറയാ, മൊബൈലില് പ്ലേസ്റ്റോറില് റേഡിയോ എടുത്തു തരാം. അപ്പോ നമുക്ക് ആര് പാടുന്ന പാട്ടാ ഇഷ്ടം? പൊതുവെ യേശുദാസിന്റെ,
2: ചിത്രയച്ചി ഇഷ്ടം. യേശുദാസിന്റെ അങ്ങനെയൊന്നുമില്ല. കേൾക്കുമ്പോൾ ഇതാണ്. ഇപ്പം ഈ പിള്ളേരെ ചാനലിൽ ഒരു പാട്ടില്ലേ കുട്ടികൾ പാടുന്ന, അങ്ങനെയൊക്കെ അതൊക്കെ കേൾക്കും. അതൊക്കെ കേൾക്കും. പിന്നെ ഐഡിയ ശാസ്ത്രങ്ങൾ കാണും, അതൊക്കെ ചെയ്യും.
1: അപ്പൊ നല്ലൊരു യേശുദാസിന്റെ പാട്ട് വെച്ചുതരാം. ഇനിയും ഇതുപോലെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ. ഒക്കെ ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടത്.
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നാട്ടിലെ പാട്ടിൽ നമുക്ക് ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. എന്താ ചേട്ടന്റെ പേര്?
1: ശശി.
0: എവിടെ വീട്?
1: തില്ലങ്കേരി, കണ്ണിരട്ടി.
0: കണ്ണിരട്ടി. എന്താ ചെയ്യുന്നത്?
1: കൂലിപ്പണി.
0: കൂലിപ്പണിക്ക് മുന്നേ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു?
1: തെങ്ങുകയറ്റം.
0: തെങ്ങുകയറ്റം. തെങ്ങുകയറ്റം പിന്നെ എന്താ ചെയ്യാണ്ടെന്ന്? ഇപ്പൊ
1: ചെയ്യാറുണ്ട്.
0: കൃഷിപ്പണി
1: എന്തെങ്കിലും? ഞാനും വൈഫും മാത്രം. രണ്ടു കുട്ടികളും കല്യാണം കഴിഞ്ഞു.
0: അവരൊക്കെ പേര് പറഞ്ഞോളൂ.
1: മൂത്തത് ശ്വേത, രണ്ടാമത് ശയന.
0: ശയന. ഓക്കെ. ശ്വേതനെ എവിടെ കല്യാണം
1: കഴിച്ചു?
0: എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അവര്?
1: ഇല്ലില്ല, ഓളൊന്നുമില്ല.
0: ശയനയും?
1: ശയന പെരളശ്ശേരി, വെള്ളച്ചാല്.
0: വെള്ളച്ചാല്. ജോലി ചെയ്യുന്നില്ല?
1: എന്നോടൊരു കടയിൽ പോകുന്നുണ്ട്. അത്രയും
0: ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരായിട്ട് സ്വസ്ഥമായിട്ട് അങ്ങനെ പോകുന്നു. തെങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ എന്താ ചെയ്യാറ്?
1: കിടന്നുറങ്ങലാണോ? കിടന്നുറങ്ങല്.
0: സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുണ്ടോ?
1: സിനിമ കാണാൻ കുറവില്ല. ഫോൺ നോക്കിയിരിക്കും.
0: ഫോൺ നോക്കിയിരിക്കും. ഓക്കെ. ഫോണിൽ എന്താ കാണുന്നത്? കോമഡി
1: സീൻസുകളാണോ? ഇഷ്ടം പോലെ
0: അത്
1: കണ്ടുകൊണ്ടിരിക്കുകയാണ്.
0: കണ്ണൂർ കഫേയാണോ? അങ്ങനത്തെ ചാനലുകളാണോ? ഓക്കെ. തില്ലങ്കേരി എവിടെയെന്നാ പറഞ്ഞു?
1: തില്ലങ്കേരി, കണ്ണിരട്ടി. കൗമുടി,
0: കണ്ണിരട്ടി. ചേട്ടൻ അവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്? വീട്ടിൽ ആരൊക്കെ ഉള്ളത് ആ സമയത്ത്?
1: ആദ്യം വൈഫ് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചു.
0: പിന്നെ എല്ലാവരും
1: ഇപ്പൊ തറവാട് വീടില്ല, പക്ഷെ തറവാട് തന്നെ ഞാൻ വീടെടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പുറം ഇപ്പുറം ഏട്ടന്മാരെ ഉണ്ടാകും. പൊങ്ങളല്ല.
0: എന്താ ഹോബി ചേട്ടന്റെ?
1: ഹോബി എന്നാൽ അങ്ങനത്തെ പ്രത്യേക ഹോബി ഒന്നുമില്ല.
0: വായന ഇഷ്ടമാണോ? വായിക്കാറുണ്ടോ?
1: വായിക്കാറ് വളരെ കുറവിനാണ്. മുന്നേ ഇപ്പൊ ആവാൻ ചിന്തിക്കില്ല.
0: ഏതൊക്കെ ബുക്സാണ് വായിക്കാറ്?
1: അങ്ങനെയൊന്നുമില്ല.
0: നോവലുകളാണോ കൂടുതലും?
1: നോവൽ ചിലപ്പോ വായനശാലയിലും പറ്റി എന്തെങ്കിലും നോവൽ കിട്ടിയാലും വായിക്കും.
0: അടുത്തുണ്ടോ വായനശാല?
1: പക്ഷെ ഇപ്പൊ ആവാൻ ചിന്തിക്കില്ല.
0: ഇപ്പൊ നമുക്ക് ഫോണൊക്കെ വന്നത് കൊണ്ട് അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി അല്ലേ? ഇപ്പൊ ഫോണിൽ ഒരുപാട് കാണാനും
1: കേൾക്കാനും.
0: അപ്പൊ ടി വി ഒന്നും ഇപ്പൊ കാണാറില്ല?
1: ഫോണിൽ ഭാഗം പോക്കില്ല. കാണും.
0: പിന്നെ ഇതിന് മുന്നേ, അതായത് ഇപ്പൊ ഫോണിനൊക്കെ മുന്നേ നമ്മള് ടി വി കാണാറുണ്ടാവുമായിരിക്കല്ലോ. സിനിമ കാണാറുണ്ടോ?
1: സിനിമക്ക് ആദ്യം മുന്നേ പോകുന്നുണ്ട്.
0: തിയേറ്ററിലൊക്കെ പോയി കാണാറുണ്ട്?
1: ആ, ഇപ്പില്ല.
0: പണ്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാണ്?
1: ലാസ്റ്റ് കണ്ടത് പാതയെന്ന് പറഞ്ഞിട്ടാണ്.
0: ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്ലേ ചെയ്തിരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടുവോ? പാട്ട് പാടാറില്ല. കേൾക്കുവോ?
1: കേൾക്കാറുണ്ട്.
0: ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: പെട്ടെന്ന് ചോദിച്ചാൽ പറയാ.
0: പാഥേയത്തിന് തന്നെ പാട്ട് മതിയോ? ഏതാണ് ഇഷ്ടപ്പെട്ട നടൻ?
1: അങ്ങനെയൊന്നുമില്ല.
0: എല്ലാ
1: നടന്മാരും അങ്ങനെ ഇഷ്ടമല്ല. കാരണം അവര് പൈസ ഉണ്ടാക്കിട്ട് പോകുന്നില്ല, പിന്നെ അവര് ഇഷ്ടപ്പെട്ടിട്ട്
0: കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാരും ഒരുപോലെ തന്നെ. അതുകൊണ്ടാണ് സിനിമ ഒന്നും കാണാത്തത്.
1: അങ്ങനെ
0: നമുക്ക് പാഥേയം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

0: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ടിൽ അടുത്തതായിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെടാം. എന്താ പേര്?
2: ശയന.
1: എവിടെ വീട്?
2: വെള്ളച്ചാൽ.
1: വെള്ളച്ചാൽ പെരളശ്ശേരി. വെള്ളശ്ശേരി. ഓക്കെ, എന്താ ചെയ്യുന്നത്?
2: ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു.
1: ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാൽ
2: കഴിഞ്ഞു.
1: എവിടുന്ന് ചെയ്ത്? ഫാഷൻ ഡിസൈൻ ചക്കരക്കല്ല.
2: ചക്കരക്കല്ല.
1: പിന്നെ എന്ത് പോകാൻ? വീട്ടിൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എന്തൊക്കെയാണ്?
2: എല്ലാം ചെയ്യും.
1: എല്ലാം ചെയ്യാറ്?
2: അവനവനെല്ലാം ചെയ്യും.
1: മറ്റുള്ളവർ പുറത്തുനിന്ന് വന്നവർക്കൊക്കെ ചെയ്തു
2: കൊടുക്കാറുണ്ട്.
1: വീട്ടിൽ ആരൊക്കെ ചെയ്തത്?
2: വീട്ടില് ഹസ്ബൻഡ്, വീട്ടില് അനിയനുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്.
1: വലിയൊരു കൂട്ടുകുടുംബമാണ്.
2: ഇല്ല, വീടെടുത്ത് ഞാൻ മാറി.
1: ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ
2: ഞാനും എന്റെ മോനും ഹസ്ബൻഡ് കളിച്ചിട്ടാണ്.
1: പേര് പറ?

0: എല്ലാവരെയൊക്കെ.
1: ഹസ്ബൻഡ് പേര് ലിതേഷ്, മോന്റെ പേര് അഥർവ്.
0: അഥർവ്, അഥർവ് എത്ര ക്ലാസ്സിൽ പഠിക്കും?
1: മൂന്നാം ക്ലാസ്.
0: ഏത് സ്കൂളാ?
1: ചെറുമാവിലായി.
0: ചെറുമാവിലെ പഠിക്കാൻ മിടുക്കനാണ് അഥർവ്.
1: കുഴപ്പമില്ല. ശയന പാട്ട് പാടുമോ?
0: ഇല്ല,
1: പാട്ടൊന്നും പാടില്ല.
0: സിനിമ കാണാറുണ്ട്?
1: ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്?
0: തിയേറ്ററിൽ പോയിട്ടാണോ കാണുന്നത്?
1: ഇടക്കല്ല. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ് തിയേറ്ററിൽ പോയിട്ട്?
0: അതിരടി.
1: ഓക്കെ, ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
0: എല്ലാരും
1: ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: പുതിയ സിനിമയിലെ ഏതെങ്കിലും ഒന്ന് കേട്ടായിരുന്നു.
1: പുതിയ സിനിമയിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ സിനിമയിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഹസ്ബൻഡ്.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരു

0: ഉപയോഗിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ.
1: രണ്ടാം തണ്ടിലേറി പോ

0: നീല കയറി പോകണ്ടേ.
1: അവിടന്ന് തലേ കുത്തി തലേ കുത്തി തലേ കുത്തി തലേ കുത്തി
0: പണ്ടാറടങ്ങാൻ കൊണ്ടട മസിൽ പൊട്ടിനെ തോന്നണേ. എന്നാലും സാറില്ല, ഈ വിശ്വാസം തോൽപ്പിച്ചു.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

വർഷങ്ങളുടെ കഠിനാധ്വാനവും പ്രതീക്ഷകളും നിമിഷ നേരം കൊണ്ട് തകിടം മറിയാൻ സാധ്യതയുള്ള ഫിഫ ലോകകപ്പ് 2026 നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് വേദിയുണർന്നു കഴിഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തിലെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് എത്തിയ ടീമുകൾക്ക് ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടുകളും അഗ്നിപരീക്ഷയാണ്. ഒരൊറ്റ പിഴവ് ലോക കിരീടമെന്ന സ്വപ്നം എന്നേക്കുമായി അവസാനിപ്പിച്ചേക്കാം. ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഈ ഘട്ടത്തിലേക്ക് ടൂർണമെന്റ് കടക്കുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ കളിക്കാരുടെ പ്രകടനങ്ങൾ വിലയിരുത്തി രാജ്യാന്തര ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ട പുതിയ പവർ റാങ്കിംഗ് ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, വിനീസ്യൂസ് ജൂനിയർ തുടങ്ങി അതികായന്മാരെയെല്ലാം പിന്നിലാക്കി ജർമ്മനിയുടെ 29-കാരനായ സ്ട്രൈക്കർ ഡെനിസ് ഉണ്ടാവ് ആണ് റാങ്കിങ്ങിൽ ഒന്നാമത്. ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം പുറത്തുവന്ന ഔദ്യോഗിക പട്ടികയിലാണ് VFB സ്റ്റട്ട്ഗാർട്ടിന്റെ ഈ താരം ഒന്നാമതെത്തിയത്. ഈ റാങ്കിംഗ് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ പരാഗ്വേയോട് പരാജയപ്പെട്ട ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്താകുകയും ചെയ്തു. എന്താണ് ഫിഫ പവർ റാങ്കിംഗ്? ലോകകപ്പിൽ കളിക്കാരുടെ യഥാർത്ഥ സ്വാധീനവും പ്രകടനവും അളക്കുന്നതിനായി ഫിഫ പുതുതായി അവതരിപ്പിച്ച ഡാറ്റ അധിഷ്ഠിത റേറ്റിംഗ് സംവിധാനമാണ് പവർ റാങ്കിംഗ്. കേവലം ഗോളുകളുടെ എണ്ണം മാത്രം നോക്കാതെ മത്സരത്തിനിടയിൽ ഒരു കളിക്കാരൻ മൈതാനത്ത് വരുത്തുന്ന സ്വാധീനത്തെ പൂർണ്ണമായി വിശകലനം ചെയ്താണ് ഈ സ്കോർ നിശ്ചയിക്കുന്നത്. ഔട്ട്ഫീൽഡ് കളിക്കാരെ, അതായത് ഫോർവേഡുമാർ, മിഡ്ഫീൽഡർമാർ, പ്രതിരോധ നിരക്കാർ എന്നിവരെ മൂന്ന് പ്രധാന വിഭാഗങ്ങളായി തിരിച്ചാണ് റേറ്റിംഗ് നൽകുന്നത്. അറ്റാക്കിംഗ്, ക്രിയേറ്റിവിറ്റി, ഡിഫെൻസിംഗ് തുടങ്ങി ഓരോ വിഭാഗത്തിലും 0 മുതൽ 10 വരെയുള്ള സ്കോറുകളാണ് നൽകുക. ഗോൾ കീപ്പർമാർക്ക് അവരുടെ പന്തടക്കവും ഗോൾ തടുക്കാനുള്ള കഴിവും അടിസ്ഥാനമാക്കിയാണ് മാർക്ക് നൽകുന്നത്. ഫിഫയുടെ ഏറ്റവും പുതിയ പവർ റാങ്കിംഗ് വിവരങ്ങൾ പ്രകാരം ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തിയവർ 1 ഡെനിസ് ഉണ്ടാവ് ജർമ്മനി, 2 ലയണൽ മെസ്സി അർജന്റീന, 3 കിലിയൻ എംബാപ്പെ ഫ്രാൻസ്, 4 വിനീസ്യൂസ് ജൂനിയർ ബ്രസീൽ എന്നിങ്ങനെയാണ്. അതേസമയം പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഈ പട്ടികയിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. 79-ാം സ്ഥാനത്താണ് റൊണാൾഡോ നിലവിലുള്ളത്. 39-ാം വയസ്സിലും അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി തന്റെ അത്ഭുത ഫോം തുടരുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളാണ് മെസ്സി അടിച്ചുകൂട്ടിയത്. ഇതോടെ ലോകകപ്പ് ചരിത്രത്തിൽ ആകെ 19 ഗോളുകൾ നേടുന്ന ആദ്യ പുരുഷ താരം എന്ന സർവകാല റെക്കോർഡ് മെസ്സി സ്വന്തം പേരിൽ കുറിച്ചു. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 4 ഗോൾ, ബ്രസീലിന്റെ വിനീസ്യൂസ് ജൂനിയർ 4 ഗോൾ, നോർവേയുടെ എർലിംഗ് ഹാലൻഡ് 4 ഗോൾ എന്നിവരെക്കാൾ കൂടുതൽ ഗോൾ ഈ പ്രായത്തിലും മെസ്സി അടിച്ചുകൂട്ടി എന്നത് ഫുട്ബോൾ പ്രേമികളെ അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ മിനിറ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യക്ഷമതയും കുറഞ്ഞ സമയത്തിനുള്ളിൽ മത്സരത്തിൽ ചെലുത്തിയ സ്വാധീനവുമാണ് ജർമ്മനിയുടെ ഡെനിസ് ഉണ്ടാവിനെ മെസ്സിയേക്കാൾ നേരിയ വ്യത്യാസത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിച്ചത്. VFB 2026 ലോകകപ്പിൽ അർജന്റീനയുടെ ഇതിഹാസ താരം മെസ്സി ഇതുവരെ നേടിയത് 6 ഗോളുകൾ. സ്വീഡനെതിരായ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിലെ ഇരട്ട ഗോൾ നേട്ടത്തോടെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്കും ഈ ലോകകപ്പിൽ 6 ഗോളുകളായി. ഒടുവിൽ അത് സംഭവിക്കുകയാണ്, മെസ്സിയും എംബാപ്പയും നേർക്കുനേർ. ഒരാൾ കരിയറിന്റെ അവസാനഘട്ടത്തിലാണെങ്കിൽ മറ്റൊരാൾ തുടങ്ങിയിട്ടേയുള്ളൂ. ലോകകപ്പിലെ 6 എഡിഷനുകളിൽ നിന്ന് 19 ഗോളുകൾ അടിച്ചുകൂട്ടിയ മെസ്സിയാണ് ടോപ്പ് സ്കോറർ. പക്ഷേ വെറും 3 ലോകകപ്പുകളിൽ നിന്ന് ടോപ്പ് സ്കോററുടെ പട്ടികയിൽ 2-ാമതെത്താൻ എംബാപ്പയ്ക്ക് സാധിച്ചു. എംബാപ്പെ ഇതുവരെ അടിച്ചുകൂട്ടിയത് 18 ഗോളുകൾ. ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനെന്ന റെക്കോർഡ് എംബാപ്പയുടെ പേരിലാകാൻ ഇനി എത്ര മത്സരം കൂടി വേണം? അതാണ് അറിയേണ്ടത്. ലോകകപ്പ് നോക്കൌട്ടിൽ സ്വീഡനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രാൻസ് തകർത്തുവിട്ടത്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ബ്രാഡ്ലി ബാർക്കോളയുടെ ഗോളുമാണ് ഫ്രാൻസിന് വമ്പൻ വിജയം നേടിക്കൊടുത്തത്.

മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സ്വീഡനും ഫ്രാൻസിനൊപ്പം ശക്തമായ പോരാട്ടം നടത്തിയെങ്കിൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. ഗോളടിക്കാനുള്ള ഏതാനും അവസരങ്ങൾ മാത്രം രണ്ടാം പകുതിയിൽ സ്വീഡന് ലഭിച്ചു. പക്ഷേ അതെല്ലാം പാഴായി. മത്സരത്തിൽ ഫ്രാൻസ് 25 ഗോളവസരങ്ങളും 12 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും പായിച്ചപ്പോൾ സ്വീഡന് 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ മാത്രമാണ് അവകാശപ്പെടാനുള്ളത്. സ്വീഡിഷ് താരം അലക്സാണ്ടർ ഇസാക്കിന്റെ ആക്രമണത്തോടെയാണ് മത്സരത്തിന് തുടക്കമായത്. ആദ്യ 15 മിനിറ്റുകളിൽ ഇതല്ലാതെ മറ്റ് കാര്യമായ ആക്രമണങ്ങൾ ഇരു ടീമുകളിൽ നിന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് സ്റ്റേഡിയം സാക്ഷിയായത് ഫ്രാൻസിന്റെ തുടർച്ചയായ മുന്നേറ്റങ്ങൾക്കാണ്. 16 മിനിറ്റിൽ ഫ്രഞ്ച് താരം ലൂക്കാസ് സിഗ്നയുടെ ഷോട്ട് സ്വീഡിഷ് ഗോളി ജേക്കബ് വിദൽ ഷെറ്റേഴ്സ്ട്രോം തട്ടിക്കയറ്റി. 19 മിനിറ്റിൽ സ്വീഡന്റെ പകുതിയിൽ നിന്ന് പന്തെടുത്ത ഫ്രഞ്ച് താരം ബ്രാഡ്ലി ബാർക്കോള പെനാൽറ്റി ഏരിയ വരെ എത്തിയെങ്കിലും അവസാന നീക്കം പാളി. 20 മിനിറ്റിൽ സ്വീഡിഷ് ഗോളിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ സ്കോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും താരത്തിനെതിരെ ഓഫ്സൈഡ് വിളിച്ചത് തിരിച്ചടിയായി. 27 മിനിറ്റിൽ ഫ്രഞ്ച് താരം അഡ്രിയൻ റാബിയോട്ടിന്റെ ഫൗളിൽ സ്വീഡന് അനുകൂലമായ ഫ്രീ കിക്ക്. എന്നാൽ ഈ അവസരം ഉപയോഗിക്കാൻ സ്വീഡന് കഴിഞ്ഞില്ല. തുടർന്ന് റാബിയോട്ടും എംബാപ്പയും ഡംബലെയും പന്തുമായി തുടർച്ചയായി സ്വീഡിഷ് ഗോൾ മുഖത്തെത്തി. 32 മിനിറ്റിൽ ജൂൾസ് കുണ്ടയിൽ നിന്ന് കിലിയൻ എംബാപ്പയിലേക്ക് പന്തെത്തി. എംബാപ്പെ ഫസ്റ്റ് ടൈം ഷോട്ടിന് ശ്രമിച്ചപ്പോൾ പന്ത് പുറത്തേക്ക് പോയി. 35 മിനിറ്റിൽ സ്വീഡിഷ് ബോക്സിൽ നിന്നും പന്ത് ലഭിച്ച ഫ്രഞ്ച് താരം മൈക്കൽ ഒലിസെ തകർപ്പനൊരു ബൈസിക്കിൾ കിക്കെടുത്തെങ്കിലും പന്ത് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. റീബൗണ്ടിൽ ഉസ്മാൻ ഡംബലെയുടെ ഫസ്റ്റ് ടൈം ഷോട്ട് പുറത്തേക്ക് പോയി. 42 മിനിറ്റിൽ പന്തുമായി കുതിച്ച ഒലിസെ ബോക്സിന് വെളിയിൽ നിന്ന് സ്വീഡിഷ് പോസ്റ്റിലേക്ക് ലക്ഷ്യമിട്ടെങ്കിലും ഷോട്ട് ഫലം കണ്ടില്ല. ആദ്യ പകുതിയുടെ 45 മിനിറ്റിൽ എംബാപ്പെ ഫ്രാൻസിനെ മുന്നിലെത്തിച്ചു. ഡംബലയുടെ അസിസ്റ്റിൽ നിന്നാണ് എംബാപ്പെ 2026 ലോകകപ്പിലെ 5 ഗോൾ കണ്ടെത്തിയത്. തൊട്ടു പിന്നാലെ ഇലിയറ്റ് സ്ട്രൗഡിലൂടെ സ്വീഡൻ ഗോൾ മടക്കാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്യം കണ്ടില്ല. ഇതോടെ ആദ്യ പകുതിയിൽ 1-0 ഫ്രാൻസ് മുന്നിൽ. ഫ്രഞ്ച് താരം ഒറേലിയൻ ചൊവേമേനിയുടെ ഗോൾ ശ്രമത്തോടെയാണ് രണ്ടാം പകുതി ആരംഭിച്ചത്. തുടർച്ചയായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 53 മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കോള ഫ്രാൻസിന്റെ ലീഡ് 2 ഉയർത്തി. ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് നിന്ന് തുടങ്ങിയ നീക്കത്തിനൊടുവിൽ മൈക്കൽ ഒലിസെ ബോക്സിന് പുറത്തുനിന്നും ബ്രാഡ്ലി ബാർക്കോളയ്ക്ക് പാസ് നൽകി. തകർപ്പിനൊരു ഷോട്ടിലൂടെ ബ്രാഡ്ലി പന്ത് വലയിലെത്തിച്ചു. സ്കോർ ഫ്രാൻസ് 2-0. മത്സരം 60 മിനിറ്റിലേക്കെത്തുമ്പോൾ കളിയുടെ നിയന്ത്രണമെല്ലാം ഫ്രാൻസിന്റെ കയ്യിലായി കഴിഞ്ഞിരുന്നു. 65 മിനിറ്റിൽ ഫ്രാൻസിന്റെ കൗണ്ടർ ആക്രമണത്തിൽ പന്ത് വീണ്ടും സ്വീഡിഷ് ബോക്സിലെത്തി. എന്നാൽ മൈക്കൽ ഒലിസെയുടെ ഷോട്ട് പോസ്റ്റിനു ഭീഷണിയാകാതെ പുറത്തേക്കാണ് പോയത്. ഗോൾ പിടിക്കുക ലക്ഷ്യമിട്ട് രണ്ടാം പകുതിയിൽ താഹ അലിയെയും ബെസ്ഫോർട്ട് സെനേലിയെയും സ്വീഡൻ ഇറക്കി നോക്കി. എന്നാൽ ഫ്രാൻസിന്റെ തുടർ ആക്രമണങ്ങളിൽ സ്വീഡന്റെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. 71 മിനിറ്റിൽ ഫ്രഞ്ച് താരം മൈക്കൽ ഒലിസെയുടെ ഷോട്ട് സ്വിസ് ഗോൾ കീപ്പർ പ്രതിരോധിച്ചു. എന്നാൽ 74 മിനിറ്റിൽ എംബാപ്പയുടെ പാസിൽ പന്തു വാങ്ങിയ ഒലിസെ ബോക്സിലേക്ക് ഓടിക്കയറിയ എംബാപ്പയ്ക്ക് തന്നെ പന്തു നൽകി. സ്വീഡിഷ് പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ പന്തു ലഭിച്ച എംബാപ്പെ ഗോളി മാത്രം മുന്നിൽ നിൽക്കെ വീണ്ടും ലക്ഷ്യം കണ്ടു. ഫ്രാൻസ് 3 മുന്നിൽ. ഇതോടെ ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരുടെ എണ്ണത്തിൽ എംബാപ്പെ മെസ്സിക്കൊപ്പമെത്തി. ഇരുവരും 6 വീതമാണ് ഇതുവരെ അടിച്ചുകൂട്ടിയത്. അസിസ്റ്റുകളുടെ എണ്ണവും കൂട്ടിയാൽ എംബാപ്പെയാണ് മെസ്സിക്കും മുന്നിലുള്ളത്. ഈ ലോകകപ്പിൽ കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരങ്ങളിൽ മൈക്കൽ ഒലിസെ 1. 5 താരം വഴിയൊരുക്കിയത്. 3 ആധിപത്യമുണ്ടായിട്ടും മത്സരത്തിന്റെ ശേഷിക്കുന്ന നിമിഷങ്ങളിലും ആക്രമണം തന്നെയായിരുന്നു ഫ്രാൻസിന്റെ ആയുധം. രണ്ടാം പകുതിയിൽ 4 ഇഞ്ചുറി ടൈമായി റഫറി അനുവദിച്ചത്. ഇഞ്ചുറി ടൈമിൽ സ്വീഡനായി 1 നേടാൻ മതിയ സ്വാൻബർഗ് ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് ഗോളി മൈക്ക് മൈഗ്നാൻ അതും തടഞ്ഞിട്ടു. ഇതോടെ 3-0 വിജയിച്ച് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇനി നടക്കാൻ പോകുന്ന മത്സരത്തിൽ പരാഗ്വേയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ.

0: ഹാജിയുടെ വീട്ടിലെ നിധി.
1: ഹാജിയുടെ വീട്ടിലെ
2: എന്താണോ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാൻഡും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജസ്ഥാനിലെ ബലോത്രയിൽ 1.6 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടും പ്രധാനമന്ത്രി നിർവഹിക്കും. പെട്രോ കെമിക്കൽസ്, നഗരഗതാഗതം, റെയിൽവേ, റോഡുകൾ, പുനരുപയോഗ ഊർജ്ജം, വൈദ്യുതി എന്നീ മേഖലകൾ ഉൾപ്പെടെയാണ് പദ്ധതികൾ. പബ്ചദ്രയിലെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോ കെമിക്കൽ കോംപ്ലക്സ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 79,450 കോടിയിലധികം മുതൽ മുടക്കി നിർമ്മിച്ച അത്യാധുനിക സമുച്ചയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് നരേന്ദ്രമോദി തറക്കല്ലിടും. കൂടാതെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ ടെർമിനലും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. സുസ്ഥിരവും പ്രതിരോധശേഷിയാർന്നതുമായ അടുത്തഘട്ട വളർച്ചയ്ക്ക് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പാരീസിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര യുവജനകാര്യവകുപ്പ് ന്യൂഡൽഹിയിൽ മൈഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോചം, ഫിക്കി, CAIT, CII എന്നിവ ഉൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വ്യവസായ പങ്കാളികൾക്ക് മൈഭാരത് ആവാസ വ്യവസ്ഥയെ പരിചയപ്പെടുത്തുകയും വ്യവസായ അസോസിയേഷനുകൾ, കോർപ്പറേറ്റുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയെ സംരംഭത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാവികൻ രാജേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്ന് അവയവങ്ങൾ നീക്കം ചെയ്ത സംഭവം സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഇന്ത്യ വെനിസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. സംഭവം പുറത്തുവന്നതു മുതൽ കാരക്കാസിലെ ഇന്ത്യൻ എംബസി അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവുമധികം പിന്തുണ നൽകിയതെന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ മൃദു സമീപനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5,353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5,736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണന ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷനിലെത്താൻ അവസരവും ഇനി ലഭിക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ വിശദാംശങ്ങൾ വന്ന ശേഷം പറയാമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാത്തിലും വിവാദങ്ങൾ മാത്രം കാണുന്ന സമീപനം മാധ്യമങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഒരു കുത്തക തുറമുഖമാകുന്നതിനോട് താൽപര്യമില്ലെന്ന് ശശി തരൂർ MP പറഞ്ഞു. MSC മാത്രമല്ല എല്ലാ കപ്പലുകൾക്കും എത്താൻ പറ്റുന്ന തുറമുഖമാണ് സംസ്ഥാന ഗവൺമെന്റ് വിഭാവനം ചെയ്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് മോചനം, സുസ്ഥിരമായ ഭാവിയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനാചരണ സന്ദേശം. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാകും. പെരിയാർ ടൈഗർ റിസർവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെ മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന സതീഷ് രാജിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അദ്ദേഹം ഡോക്ടർമാരുമായി സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് വയനാട് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു 69 വയസ്സായിരുന്ന രഘുനാഥിന്റെ അന്ത്യം. ജനയുഗം പത്രം, മലർനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂ സെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പോലീസിനെ ആക്രമിച്ചത് കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ ചക്ക വിഭവ വിപണന മേള ശ്രദ്ധേയമാകുന്നു. രുചികരമായ വിഭവങ്ങൾ ഒരുക്കുകയാണ് മേള. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ചെടുത്ത വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടന്നു വരുന്നത്. ചക്ക പായസം, ചക്ക ബിരിയാണി, ചക്ക കേക്ക്, പക്കുവട, ചക്ക മിഠായി, ചക്ക കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം, ചക്ക ഐസ് എന്നുവേണ്ട ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഏറെ സ്വാദിഷ്ടവും. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷക മൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. കോർപ്പറേഷൻ മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. മേള നാളെ സമാപിക്കും.
0: വാങ്കോവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലാന്റ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അൾജീരിയയെ പരാജയപ്പെടുത്തി. നേരത്തെ ടൊറന്റോയിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. കാലിഫോർണിയയിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. ആദ്യ ടെസ്റ്റ് അടുത്ത മാസം 15 മുതൽ ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും രണ്ടാം ടെസ്റ്റ് 23 മുതൽ കൊളംബോയിലെ സിംഹളി സ്പോർട്സ് ക്ലബിലുമാണ്. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമാണ് പരമ്പര. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. രണ്ടാം സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരിച്ചുപോയതിനു ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. മൺസൂൺ കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു. ഭക്ഷ്യവസ്തുക്കൾ വേഗത്തിൽ കേടാകാനും ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരാനും സാധ്യത കൂടുതലായതിനാൽ പാചകത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ മാസം 6 വൈകിട്ട് 4 വരെ ഓൺലൈനിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ജൂലൈ 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ കൃഷ്ണ നെട്ടയം ആലപിച്ച ലഹരി എന്ന കവിത കേൾക്കാം. മധു നിരഞ്ജൻ എറണാകുളം രചനയും സംഗീതവും നിർവഹിച്ച മഴത്തുള്ളി എന്ന ഗാനം കേൾക്കാം. ആലാപനം ഗോകുൽ. തുടർന്ന് ജോൺസൺ കൊറ്റനല്ലൂർ എഴുതിയ കഥ കാലഹരണപ്പെട്ട വാർത്തകൾ. അവതരണം നന്ദാത്മജൻ കൊതേരി. 8 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 10 മണിക്ക് സ്മൃതിഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകൈച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000+ ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: തർക്കപൂർണ തരീകെ സെ തഥ്യോ കെ ആധാർ പർ അച്ഛി ചർച്ച സംവാദ് കരേംഗെ ഉത്തനാ ഹി ആപ് അച്ഛ നേതൃത്വ ദേ പായേംഗെ ഓർ യേ വിധാൻസഭാ കെ ഇസ് നേതൃത്വ സേ ഹി രാജ്യ കാ നേതൃത്വ നിക്കൽതാ ഹൈ ദേശ് കാ നേതൃത്വ നിക്കൽതാ ഹൈ ഓർ ഇസ്ലിയേ മേരാ ആപ് സേ നിവേദന ഹൈ ഹമേശാ ജീവൻ മേ സീഖ്തേ രഹേ നയ അനുഭവ് ലേതേ രഹേ അച്ഛേ ശ്രേഷ്ഠ വിചാരോ കോ സാജാ കർതേ രഹേ.
0: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമികണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മതിനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനേയിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനേയിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത്രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209780896. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
3: ഹലോ

0: എന്റെ രാജ കൊട്ടാരത്തിന് മുതലുകളില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്.
1: പാട്ട് ഓക്കെ, പാടുന്ന രണ്ടു വരി
0: അല്ല പാടണ്ട, അത്
1: പാടുന്നില്ല.
0: എന്റെ രാജ കൊട്ടാരത്തിന് മതിലുകളില്ല, എന്റെ നാട്ടിൽ എലിക്കുമേ രാജാക്കളില്ല. അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്.
1: ഓക്കെ, വേനലിൽ ഒരു മഴ എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ?
0: അത് ശരിയാണോ?
1: ഓക്കെ, വേറെന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലൊക്കെ മഴ?
0: മഴ ഇന്നലെ രാത്രിയൊക്കെ മഴയായിരുന്നു.
1: നല്ല മഴയായിരുന്നു അല്ലേ?
0: നല്ല മഴയായിരുന്നു.
1: ഓ, അത് ശരി. ആ ആ, ഇന്ന് നല്ല മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ വത്സേട്ടാ? ചന്ദ്രൻ
0: അവരുടെയാണോ
1: അവരുടെ വീടും?
0: ഓക്കെ,
1: വീട്ടിന്റെ അടുത്താണല്ലേ? ഓക്കെ, അപ്പൊ ചന്ദ്രനോട് പറ, ഞാൻ ആ പാട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാ മതി കേട്ടോ.
0: ഓക്കെ
1: ശരി എന്നാ, വീണ്ടും. ഓക്കെ.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: സുധീഷ്.
1: ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുന്നതാണല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയല്ലേ ചേട്ടാ?
2: വീട്ടില് അച്ഛൻ, അമ്മ, തങ്ങള്, അമ്മമ്മ.
1: എന്താ ചെയ്യുന്നേ?
2: റിസോർട്ടിലെ പണിയേനു. ഇപ്പോ നാട്ടിലുണ്ട്, ഇപ്പൊ വീട്ടില് പണിയെടുക്കുന്നുണ്ട്. പണിയെടുത്തോണ്ടിരിക്കുമ്പോ വിളിക്കുന്നു.
1: ഓ, അത് ശരി. റിസോർട്ടിലായിരുന്നു? എറണാകുളം.
2: എറണാകുളം
1: എവിടെയാ?
2: എറണാകുളം ചെറായി.
1: ചെറായി. ഓക്കെ, ഇപ്പൊ ലീവില് വന്നതാണോ അതോ?
2: ഇപ്പൊ നാട്ടിലുണ്ട്, അങ്ങോട്ട് പോണം.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? എന്ന പാട്ടാ കേൾക്കേണ്ടത്? ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? അമ്മക്കും അമ്മയുടെ ചങ്ങാതിമാർക്കും. കുടുംബശ്രീയിലുള്ള ചങ്ങാതിമാർക്കും. ഓക്കെ ഓക്കെ, അമ്മയുടെ പേര്? ഓ, മനസ്സിലായി മനസ്സിലായി. ഓ, ശോഭേച്ചയുടെ മകനാണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി എന്നാ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഗൗരി, താഴെ പഴശ്ശിയിൽ നിന്ന്. ഓക്കെ, ആദ്യമായിട്ടാണോ ഗൗരി ചേച്ചി വിളിക്കുന്നേ? ആഹാ, എന്തൊക്കെയുണ്ട്? സുഖാണോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വീട്ടിൽ ആരൊക്കെ ഉള്ളത്? മോന്റെ പേരെന്താണ്? നിതീഷ്. അവരെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? വെൽഡിങ്ങിന്റെ പണിയാണ്. കിട്ടുന്ന സമയമൊക്കെ നമ്മുടെ റേഡിയോ കേൾക്കാറുണ്ടാവായിരിക്കും അല്ലേ? ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ് റേഡിയോയിലുള്ളത്?
3: പാട്ടാണ് ഏറ്റവും ഇഷ്ടം.
2: പാട്ടാണ് ഇഷ്ടം. കൂടുതലും പഴയ പാട്ടുകൾ കേൾക്കാനാണോ ഇഷ്ടം? പണ്ടേ ഉള്ള പാട്ട് കേൾക്കാനാണ് ഇഷ്ടം. ഇഷ്ടപ്പെട്ട നടൻ ആരാണ് അപ്പോ? അവരൊക്കെ ഇഷ്ടാണ്. പണ്ട് കാലത്തൊക്കെ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ
3: കാണാറുണ്ട്.
2: മട്ടന്നൂരിൽ നിന്നാണോ
3: കാണുന്നത്?
2: കൂത്തുപറമ്പെന്നും കാണാറുണ്ട്. ഗൗരിയച്ചിയുടെ വീട് എവിടെയാ?
3: താഴെപ്പഴശ്ശി
2: തന്നെയാണ്. ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
3: നന്ദനത്തിലെ

0: പാട്ട് പാടാറുണ്ടാ?
1: പാട്ട് പാടാറുണ്ട്.
0: പാട്ട് കേൾക്കുകയും
1: ചെയ്യാറുണ്ട്.
0: ഭക്ഷണൊക്കെ ആയാ?
1: ഭക്ഷണമായി.
0: കഴിച്ചോ?
1: ഇല്ല, കഴിച്ചില്ല.
0: കഴിച്ചില്ല. എന്താ ഈ പാട്ട് തെരഞ്ഞെടുക്കാൻ ഇഷ്ടം? കാരണം
1: ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഇഷ്ടമുള്ള പാട്ടാണ്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? രണ്ടു മൂന്ന് പ്രാവശ്യം നന്ദനം കണ്ടിട്ടുണ്ട്. എന്നാലും തോന്നില്ല അല്ലേ ആ സിനിമ
1: കാണുന്നില്ല,
0: തോന്നാറില്ല. ഈ വീട്ടിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞാലേ എന്താണ് ഹോബി? വേറെ എന്തൊക്കെ ചെയ്യാനാ ഇഷ്ടം?
1: പുസ്തകം വായിക്കാറുണ്ട്.
0: പുസ്തകം വായിക്കാറുണ്ട്. ഏത് നോവലാണോ കൂടുതലായിട്ട് വായിക്കുന്നത്?
1: നോവലും വായിക്കലിന്റെ കഥയും പിന്നെ ലേഖനവും പിന്നെ ഓരോ ജീവചരിത്രമുണ്ട്.
0: എങ്ങനെ?
1: ജീവചരിത്രമല്ല, ഓരോ നേതാക്കന്മാരെല്ലാം.
0: ഓക്കെ,
1: അതെല്ലാം വായിക്കാറുണ്ട്.
0: നമുക്കൊരു വായനാ വസന്തം എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ചേച്ചി.
1: കേക്കലുണ്ട്.
0: കേക്കലുണ്ട്. കഥയും കേൾക്കാറുണ്ട്. നമ്മുടെ ചാരുകസേര കേൾക്കാറുണ്ടാ? ഇഷ്ടാണോ ആ പരിപാടി?
1: ഇഷ്ടാണ്.
0: കഥ കേൾക്കാൻ
1: അറിയാതെല്ലാം പണ്ട് ഉള്ളതെല്ലാം കൊറേ മനസ്സിലാക്കാൻ പറ്റി.
0: ഓ, അത് ശരി. അപ്പൊ അത് കേൾക്കുമ്പോ കുറച്ചും കൂടി അറിവ് കിട്ടി അല്ലേ?
1: കുറച്ചുകൂടി അറിവ് കിട്ടി.
0: താഴെപ്പഴശ്ശി ഏതാ വായനശാല? ഓക്കെ, അവിടെ നിന്നാണ് പുസ്തകം എടുക്കാറ്.
1: കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അധികം പുസ്തകം വായിച്ചത് ഒന്നാം സമ്മാനം കിട്ടിയാണ്.
0: എന്നിട്ടാണോ ഗൗരിയച്ചി? നല്ല കാര്യല്ലേ. ഇനി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക. ഇഷ്ടപ്പെട്ട ആരാണ് കഥാകൃത്ത്? ഏത്
1: കൂടുതൽ അങ്ങനെ ഇഷ്ടപ്പെട്ട നല്ല കഥ നോക്കി ചേർത്ത് വായിക്കും. പിന്നെ അന്നേരം വായിച്ചവരെ അന്നേരം പേര് ഓർമ്മയുണ്ട. പിന്നെ പേര് ഓർമ്മയുണ്ടാവില്ല.
0: ഓക്കെ, കഥയോർമ്മയുണ്ടാവില്ലേ?
1: കഥയോർമ്മയുണ്ട്. ഓരോ കഥാപാത്രങ്ങളും മനസ്സിലുണ്ടാവും.
0: ഓക്കെ, ചെറുപ്പം മുതലേ വായനയോട് കൂടുതൽ ഇഷ്ടമാണ് ആയിരിക്കും അല്ലേ? ചെറുപ്പം മുതലേ വായിക്കാറുണ്ടാവും?
1: സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്തായാലും വായിക്കും.
0: ഓക്കെ, അപ്പൊ വായനയോടുള്ള ഇഷ്ടമുള്ള നമ്മുടെ ഗൗരിയച്ചിക്ക് നന്ദനം എന്ന ചിത്രത്തിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട് വെച്ചു തരട്ടെ.
1: ഓക്കെ,
0: ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ ചേച്ചി ഈ പാട്ട്? ഓക്കെ, നാട്ടുകാർക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു പാട്ടാ ചോദിച്ചിരിക്കുന്നത്. പാട്ട് കേട്ടോളൂ. ഓക്കെ, താങ്ക് യു.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്: 0409029789896. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ
3: ഹലോ, ഞാൻ ആതിരയാണ്.
2: ആതിര, എവിടുന്ന വിളിക്കുന്നത്? ഓ, മനസ്സിലായി മനസ്സിലായി. കുറേ ആയില്ലേ വിളിച്ചിട്ടല്ലേ? ഇന്ന് ഏത് പാട്ട് കേൾക്കാനാണ്?
3: ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ,
2: നോക്കത്താ ദൂരത്തെ കണ്ണു നട്ട് എന്ന ചിത്രത്തിലെ പാട്ടല്ലേ? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
3: ഡെഡിക്കേഷൻ എന്റെ മകനും പിന്നെ എന്റെ അമ്മമ്മയുണ്ട്, പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും.
2: എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ ആമ്പിലാട്?
3: എന്നപ്പോ മഴ തുടങ്ങി.
2: ഓ, മഴ തുടങ്ങി, അതാണ് വിശേഷം. അതെ അതെ, നമുക്ക് ഒരാഴ്ചയായി തോന്നല്ലേ നല്ല മഴ കിട്ടി തുടങ്ങിയിട്ട്. മഴയാണോ വെയിലാണോ കൂടുതൽ ഇഷ്ടം?
3: രണ്ടും സമയത്തില്.
2: വെയില് വരുമ്പോ വിചാരിക്കുന്നുണ്ടാവും ഒന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ. ആ, അതാണ് ഏറ്റവും കൂടുതലുള്ള വിഷമം.
3: പിന്നെ
2: യൂണിഫോമിന്റെ ഉണങ്ങാതിരിക്കുമ്പോ നല്ല വിഷമമുണ്ട് അല്ലേ. അവർക്ക് ബുധനാഴ്ച അപ്പൊ എന്താ കളറാണോ അതോ യൂണിഫോം തന്നെയാണോ? ഓ, അത് ശരിയാ. ഓക്കെ ഓക്കെ, എത്ര പഠിക്കാൻ തുടങ്ങിയില്ല? ഓക്കെ. ഓ, വീട്ടമ്മമാരുടെ പ്രശ്നം, പക്ഷെ നിങ്ങളുടെ പ്രശ്നം
3: പറയുന്നത്.
2: ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. തുണി ഉണങ്ങാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം.
3: പിന്നെ ഓരോന്നുണ്ടല്ലോ, നമ്മളിപ്പോ ചെറിയ വീട്ടമ്മയായോണ്ട് ഒതുങ്ങി കഴിഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഓരോ പ്രശ്നം.
2: അതെ അതെ. എന്താണ് ഹോബി കൂടുതലായിട്ടും?
3: ഹോബി ചെറിയ തുന്നലുള്ള എംബ്രോയിഡറി ഇഷ്ടമാണ്.
2: ആ, ചെയ്യാറുണ്ടോ വീട്ടിൽ നിന്ന്? അവരവരുടെ ഡ്രസ് ഒക്കെ തയ്ക്കുന്നുണ്ടോ?
3: ഇല്ല, അങ്ങനെ നമ്മള് ചെറിയ തുടിയില് കളറ് നൂല് വെച്ച് തുന്നുന്നേ.
2: ഓ, അങ്ങനെ. ഓക്കെ ഓക്കെ. കൂടെ ആരെങ്കിലും ഉണ്ടാവോ അന്നേരം ചെയ്യാം? ചെയ്യുന്നതാണ്, അതാണ് ഇഷ്ടം കൂടുതലായിട്ടും ചെയ്യുന്നത്. ഓക്കെ. സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ? സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ?
3: സിനിമ കുറവാണ്.
2: കുറവെന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
3: ഓക്കെ,
2: അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് കേൾപ്പിക്കാം.
3: ഓക്കെ,
2: താങ്ക് യു.
3: ഓക്കെ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഇത് ശാന്തമ്മയാണ്, കാര്യ സ്കൂളില് ഭക്ഷണം വെക്കുന്ന തൊഴിലാളി.
3: ശാന്ത? ഓക്കെ. ശാന്തേച്ചി, ഇപ്പൊ എവിടുന്ന് വിളിക്കുന്നേ?
4: ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
3: അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലേ?
4: ഇന്ന് പോയിട്ടില്ല, ഞാൻ ലീവിലാണ്.
3: ഓ, അത് ശരി. എന്ത് പറ്റി?
4: ഞാൻ ഒന്ന് ബസ്സൊന്ന് വീണതാണ്. അപ്പോ 10 ദിവസമായി സ്കൂളിൽ പോവാതെ.
3: ഓക്കെ. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ, കൈക്കോ കാലിനേറ്റോ?
4: ഇല്ല, ചെറുങ്ങനെ തലക്ക് തട്ടി, റോഡിലാണ് തട്ടി വീണ്.
3: ഓ, അത് ശരി.
4: അതുകൊണ്ട് റെസ്റ്റിലായി
3: പോയി. കുഴപ്പമില്ല, വേഗം ശരിയാവട്ടെ. ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ച് തരാം. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഹലോ
4: ഹലോ,
3: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
4: വീട്ടില് ഇപ്പം ഭർത്താവും ഞാനും മാത്രമേ ഉള്ളൂ. കുട്ടികൾ രണ്ടാളുണ്ട്, രണ്ടാളും മസ്കറ്റാണ്.
3: എവിടെ?
4: മസ്കറ്റിലാണ്, പുറത്താണ് ജോലി ചെയ്യുന്നത്.
3: ഓക്കെ. രണ്ടും ആൺമക്കളാണോ?
4: രണ്ടു ആമക്കളാ.
3: അവരുടെ ഒക്കെ പേര് പറഞ്ഞോളൂ.
4: ഒരാള് വിനേശി, ഇളയൻ വിജേഷി.
3: ഹസ്ബൻഡിന്റെ പേര്?
4: ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ.
3: ഉണ്ണികൃഷ്ണൻ. ചേട്ടൻ എന്താ ചെയ്യുന്നേ?
4: ചേട്ടൻ ഒന്നും ചെയ്യുന്നില്ല, പ്രായമുള്ളയാണ്, 73-74 വയസ്സായി.
3: ഓ, അത് ശരി. അപ്പൊ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, പാട്ടൊക്കെ കേട്ടിട്ടല്ലേ?
4: അങ്ങനെ വീട്ടിൽ സ്വസ്ഥതയാ.
3: ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
4: ഭക്ഷണം കഴിച്ചിട്ടില്ല, ചക്ക ഉണ്ടായിരുന്നു അടുപ്പത്ത് വെച്ചിട്ട്, ഇപ്പൊ അതാ വീഴുന്നുണ്ട്.
3: ചക്കയും കഞ്ഞിയാണോ?
4: ആ, ചക്ക ഇപ്പൊ ഉണ്ട്. ഞാൻ ഇന്ന് സുഖം ഇല്ലാത്തോണ്ട് പറിക്കാണ്ട് വെച്ചിട്ട് ഇപ്പൊ ഇന്ന് പറിച്ചതാ.
3: പറിച്ച്. അപ്പൊ സുഖമായതിനു ശേഷം കുറച്ച് ചക്കയും കഞ്ഞിയും ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചല്ലേ. ചമ്മന്തി ഉണ്ടോ കൂടെ?
4: ചമ്മന്തി ഇല്ല, മീൻകറി ഉണ്ട്.
3: മീൻകറി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിക്കട്ടെ? ഇങ്ങനെ പാട്ട് കേട്ടോളൂ.
4: സന്തോഷം.
3: ഓക്കെ ചേച്ചി, താങ്ക് യു.
4: ഓക്കെ ഓക്കെ ഓക്കെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ദിനേശ്. എവിടുന്നാ
3: വിളിക്കുന്നത്?
2: ഓക്കെ. അതെവിടെയാണ്? കർണാടക. ഓക്കെ. ആഹാ, ആദ്യമായിട്ടല്ലേ ദിനേശ് വിളിക്കുന്നേ? എന്താ ചെയ്യുന്നേ?
3: ഐ
2: ടി ഐയിൽ പഠിക്കുന്നു. വർക്ക് ചെയ്യുന്നു? പഠിച്ചിട്ട് കഴിഞ്ഞു. മലയാളം അത്ര? അയ്യോ, പോയി. വേണ്ടി പാട്ട് കേൾപ്പിച്ചോളൂ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ വിനോദ് രോഹിണി, കൂത്തുപറമ്പ് ആറാം മൈലിൽ നിന്നാണ് വിളിക്കുന്നത്.
2: ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുന്നതാണോ?
3: മുമ്പ് കുറച്ച് കുറേ മുമ്പ് വിളിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വർഷമോ രണ്ടു വർഷം കണ്ട് ആറായി
2: തോന്നുന്നു.
3: ഒരു വർഷം കഴിഞ്ഞു,
2: ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, നമ്മുടെ പരിപാടി കേൾക്കുന്നില്ലേ?
3: ആ, കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട്.
2: ഈ രോഹിണി എന്ന് പറയുമ്പോ അമ്മയുടെ പേരാണോ?
3: അല്ല, എന്റെ നക്ഷത്രമാണ്.
2: നക്ഷത്രമാണ്?
3: കാരണം അത് പാട്ടിന്റെ രംഗത്ത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ചില ഗ്രൂപ്പുകളിലൊക്കെ കയറി ഒത്തിരി വിനോദന്മാർ വരും അതിനകത്ത്. അപ്പൊ അവരുമായിട്ട് അപ്പം ആളെ അറിയാതെ വരുമ്പോ
2: അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് വിനോദ.
3: അതെ, അങ്ങനെ വിനോദ.
2: ഓക്കെ, അപ്പൊ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്നു മനസ്സിലായി. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
3: എനിക്ക് ഒരു പഴയ ഒരു പാട്ടാണ്, പറന്നു പോയി അഖില എന്നുള്ളതാണ്. അത് രചന ഒ എൻ വി, സംഗീതം സരിത ആണെന്നാണ്
2: തോന്നുന്നത്. അതെ,
3: അപ്പൊ
2: നമുക്ക് വേണ്ടിട്ട് പാട്ട് പാടി തരുന്നില്ലേ?
3: ഓക്കെ,
2: പാടിക്കോളൂ.
3: പറന്നു പോയി

0: பறந்து போய் நீ அகலே. ഈ പാട്ട് ഓർമ്മ എന്ന് പറഞ്ഞാല് കുഞ്ഞുനാള് കേട്ട പാട്ടാണ് അത്. അല്ല, ആ ഒരു ഇതിനനുസരിച്ചാന്ന് തോന്നുന്നു. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴോ അതോ അങ്ങനെ കേട്ട അച്ഛനും അമ്മയെന്ന് അറിയാതെ ഒരു കുഞ്ഞു കിളിയെ ഞാൻ അതിനെ അങ്ങനെ അതിന്റെ പൂട്ടീനും പിടിച്ചുകൊണ്ട് വെച്ച് വീടിനകത്ത് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് മരിച്ചു. അത് തേൻ കുടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഹമ്മിംഗ് ബേർഡ്,
1: അതായിരുന്നു
0: ആ പിടിച്ചോണ്ട് വന്നത്. അത് വീടിന്റെ ചെറിയൊരു കയറ് തൂങ്ങിയിരുന്നു, ഒരു കൂട് കെട്ടിയായിരുന്നു. ഞാനത് പിന്നെ പിടിച്ചു. അതൊരു സന്ധ്യക്കാണ് ഞാൻ പിടിക്കുന്നത്. അപ്പം അന്ന് ഇങ്ങനെ തിണ്ണക്കിരുന്ന് നമ്മൾ പഠിക്കുമ്പോൾ ട്യൂബ് ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇത് വീട്ടിൽ നിന്ന് അറിയാതെ പോയിട്ട് ഞാൻ പിടിച്ചു. അപ്പം പിന്നെ രാത്രി അതിനെ കണ്ണു തിരിയാതെ ഇത് ട്യൂബ് ഒട്ടി വന്ന് വീണു, കൂടെ തിണ്ണക്ക് വന്ന് വീണു. അത് പേടിച്ച് അപ്പൊ വീട്ടിൽ ചേച്ചി വന്നു, എങ്ങനെ ഈ പക്ഷി വന്നത്? അപ്പൊ ഞാനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് അന്നേരം ഓർമ്മ, ഇന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ആ തരേധമീൻ പറഞ്ഞുള്ള സിനിമയില് കിഷാനന്ദ കുമാർ അവസ്ഥയും പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട്, ഒരു കുട്ടി. അവനിങ്ങനെ ബോംബെ നഗരത്തിൽ സ്കൂളിൽ വിട്ട സമയത്ത് കറങ്ങിയിരുന്ന് വീട്ടിൽ വന്നിരിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതൊന്നും അറിയാം, അച്ഛനോട് അമ്മ ഇത് പറയുമ്പോ അത് കേട്ടിട്ട് ഒന്നും അനങ്ങാതിരിക്കുന്ന പോലത്തെ ഒരു
1: കുട്ടിയാണ്.
0: അല്ല, വിനോദ്
1: ഇരുന്നത്.
0: അതെ, ഇന്നിരിക്കത് ഓർമ്മ വരുന്നത്. അപ്പൊ ആ പാട്ട് അതല്ല, അത് ആ പക്ഷി മരിച്ചു പോയി, രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അത് മരിച്ചു പോയി. തേനൊക്കെ കൊടുത്താലും അത് കുടിക്കൊന്നുമില്ലല്ലോ. ആ ഒരു കുട്ടിയായിരുന്നപ്പോൾ തിരിച്ചറിവില്ലായ്മ.
1: അതെ, ഞങ്ങളെ കുട്ടിക്കാലത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ തത്തയുടെ ഒക്കെ പൊത്ത് കാണുമ്പോ നമുക്ക് അതിലിട്ട് നോക്കാൻ, അതിൽ തത്തയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മള് ഇതേപോലെ പിടിക്കാറുണ്ടായിരുന്നു.
0: അതെ അതെ. അപ്പൊ അതങ്ങ് മരിച്ച ആ ഒരു കാലത്തിനനുസരിച്ചാന്ന് തോന്നുന്നു ഈ പാട്ടും വന്നെന്നെ. അപ്പൊ എനിക്ക് എപ്പോഴും ആ പാട്ട് അല്ലെങ്കിൽ ഈ കിളിയെ കാണുമ്പോ ആ പാട്ട് ഇങ്ങനെ ഓർമ്മ വരും.
1: നമ്മള്
0: പിന്നൊക്കെ ഇരിക്കുമ്പോ അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിളികളിങ്ങനെ പൂരൊക്കെ വരും, ഞാൻ ആ പാട്ട് ഇങ്ങനെ ഓർക്കും. പറന്നു പോയി നീ അകലെ, പറന്നു പോയി.
1: പിന്നെ ഞങ്ങൾ എന്തിനാന്നല്ലേ വെറുതെ അവരങ്ങനെ പറന്ന് കളിക്കട്ടെ, രസിക്കട്ടെ.
0: പിന്നെ അണ്ണാനോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അണ്ണാനോടൊക്കെ. പിന്നെ അതും ആ മോഹനെ കുറച്ച് പ്രായം തോന്നി. അതെല്ലാം സ്വതന്ത്രമായി കഴിയല്ലേ, നമ്മൾ കൂട്ടിലിട്ട് അതിനെ ഓമനിക്കുന്നതിൽ കാര്യമില്ല.
1: അതെ, പാറിപ്പറക്കുന്നത് പോലെയല്ലേ അവരും പാറിപ്പറക്കുന്നത്.
0: വീട്ടിലൊരു പട്ടിയെ വളർത്തുന്നുണ്ട്, അതിനെ പോലും ഞാൻ കൂട്ടിലിട്ടിട്ടില്ല. വീടിനകത്ത് തന്നെ സ്വതന്ത്രമായി നടക്കുക, അതിന് ഇഷ്ടമുള്ള മുറികളിൽ പോകുന്നു വരുന്നു എടുക്കുന്നു, ഇഷ്ടമുള്ള അടുത്ത് കിടക്കുന്നു. കാരണം അതിനെയും ഒരു കൂട്ടിലടച്ചിട്ടിട്ട് കുറയ്ക്കാൻ മാത്രമാക്കിയ അതിനെ ഒരു സ്വാതന്ത്ര്യം ഹനിക്കലാണ് അതിന്റെ. അല്ലെങ്കിൽ അതിനെ വളർത്തരുത്. ഞാൻ ജെസി വർക്ക്
1: ചെയ്യാം. അപ്പൊ ഇന്ന് വർക്കില്ലേ?
0: ഇല്ല, ഇന്ന് മഴയായതുകൊണ്ട് പോയില്ല.
1: ഓക്കെ, മഴയായതുകൊണ്ട് ഇല്ലായിരിക്കും അല്ലേ. പാട്ട് പാടുന്നുണ്ട്. അപ്പൊ ചേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ?
0: പഠിച്ചിട്ടില്ല.
1: ഓക്കെ, നമുക്ക് ഇഷ്ടങ്ങൾ ഇണങ്ങൾ എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു 10 പാട്ട് സെലക്ട് ചെയ്തിട്ട്
0: തീർച്ചയായിട്ടും എനിക്ക് അതിൽ ആഗ്രഹമുണ്ട്. കാരണം എന്റെ വളരെ അടുത്തൊരു സുഹൃത്തും എന്റെ ഗാനത്തിന്റെ സംഗീത സംവിധായകനും കൂടിയാണ് രാഘപൂത്തൂർ.
1: ഓ, അത്
0: പറഞ്ഞ പല പ്രോഗ്രാമും അവതരിപ്പിക്കുന്ന ആളല്ലേ. പറയും ഇങ്ങനെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടങ്ങൾ ഇണങ്ങൾ. അപ്പൊ അതില് എന്തായാലും ഒരു ദിവസം വരാൻ, ഏതായാലും ഇപ്പൊ ഇങ്ങനെ ക്ഷണിച്ചത് ഒരുപാട് സന്തോഷം.
1: റേഡിയോ ഇതുവഴി പോവുകയാണെങ്കിൽ, അതായത് മട്ടന്നൂർ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളെ റേഡിയോ സ്റ്റേഷൻ, അയ്യലൂരാണ് റേഡിയോ സ്റ്റേഷൻ ഉള്ളത്, അവിടെ വന്നിട്ട് നമുക്ക് ഈ പരിപാടിയൊക്കെ ഷെയർ ചെയ്തെടുക്കാം. നല്ല ഇഷ്ടപ്പെട്ട ഒരു 10 പാട്ടുകൾ സെലക്ട് ചെയ്ത് വെച്ചോളൂ.
0: തീർച്ചയായിട്ടും.
1: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
0: എന്റെ വൈഫുണ്ട്, മോളുണ്ട്, മോൻ വിദേശത്ത് ജോലി ചെയ്യാണ്.
1: വൈഫിന്റെ പേര്
0: പഠിക്കുന്നു സിന്ധു.
1: സിന്ധു, അവരെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, ടീച്ചറായിട്ട് ഇടയ്ക്ക് ഒരു സ്ഥലത്തൊക്കെ പോയിരുന്നു ചെറുതായിട്ട്, പിന്നെ ഇപ്പം പോകുന്നില്ല.
1: പോകുന്നില്ല. മകളുടെ പേരെന്താ?
0: യദുപ്രിയ.
1: യദുപ്രിയ, യദുപ്രിയ പഠിക്കുകയാണോ?
0: അതെ, ബി എഡിന്. ഇപ്പം
1: ബി എഡ് എവിടെയാണ് പഠിക്കുന്നത്?
0: ഇവിടെ മാഹി.
1: മകൻ വിദേശത്താണ്.
0: ചക്രവർത്തി. യദു ചക്രവർത്തി.
1: യദു ചക്രവർത്തി.
0: ചക്രവർത്തി. കാരണം ഇവനെ യദു കൃഷ്ണ ആദ്യം പേരിട്ടത്. അപ്പൊ ഞാൻ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് നല്ല നൈസായിട്ട് ഞാൻ
1: തട്ടിട്ട് അവിടെ ചക്രവർത്തി ആക്കി.
0: ചക്രവർത്തി.
1: എല്ലാരും എന്തായാലും വെറൈറ്റി പേരുകളാണ് നിങ്ങളുടെ ഇത്. ഓക്കെ ഏട്ടാ, അപ്പൊ ഇനിയും വിളിക്കുക. നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട് കേൾപ്പിച്ചു തരട്ടെ?
0: എല്ലാ ശ്രോതാക്കൾക്കും ഒപ്പം
1: രാഘപൂർത്തീർന്നും ഈ വഴി വരികയാണെങ്കിൽ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ഒക്കെ ചെയ്യാം.
0: തീർച്ചയായിട്ടും അവിടുത്തെ ജീവനക്കാർക്കും ഈ പാട്ട്
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.
0: താങ്ക് യു, താങ്ക് യു.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇഷ്ടഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് സൂര്യ ഇടവന, സാങ്കേതിക സഹായം നൽകിയത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന മായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
3: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
2: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
4: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം
2: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈപ്പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത മോഹൻ ആരംഭിച്ചത്

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

0: അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: വിചാരണ തുടങ്ങി. ഗവൺമെന്റ് വക്കീലും മജിസ്ട്രേറ്റും മറ്റുദ്യോഗസ്ഥന്മാരും തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കുഴങ്ങി. കേസ് പിന്നേക്ക് നീട്ടിവെക്കാൻ ഗവൺമെന്റ് വക്കീൽ മജിസ്ട്രേറ്റിനെ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ഈ ശ്രമത്തെ തടയുകയും ചമ്പാരൻ വിടണമെന്നുള്ള കൽപ്പന ലംഘിച്ച കുറ്റം സമ്മതിക്കാൻ ഞാൻ ഒരുക്കമുള്ളതിനാൽ കേസ് നീട്ടിവെക്കരുതെന്ന് മജിസ്ട്രേറ്റിനോട് അപേക്ഷിക്കുകയും ചെയ്തു. താഴെ ചേർത്ത പ്രകാരം ഒരു ചുരുങ്ങിയ പത്രിക ഞാൻ കോടതിയിൽ വായിച്ചു. കോടതിയുടെ സമ്മതത്തോടുകൂടി ചുരുക്കത്തിലൊരു പത്രിക സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിമിനൽ നടപടി നിയമം 144 വകുപ്പ് പ്രകാരം എനിക്ക് നടത്തിയ കൽപ്പനയെ ഞാൻ ലംഘിച്ചിരിക്കുന്നുവെന്ന് തോന്നുമാറ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്ര വലിയ ഗൗരവമേറിയ ഒരു കൃത്യം ഞാൻ ചെയ്തത് എന്തിനാണെന്ന് ഈ പത്രിക കൊണ്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും തദ്ദേശ ഗവൺമെന്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് ഇതെന്നത്രേ എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാൻ ഈ പ്രദേശത്ത് പ്രവേശിച്ചിട്ടുള്ളത് ദേശീയവും പരോപകാരവുമായ ശുശ്രൂഷ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. ഇവിടെ വന്ന് കർഷകന്മാരെ സഹായിക്കണമെന്നുള്ള നിർബന്ധമായൊരു ക്ഷണമനുസരിച്ചാണ് ഞാൻ വന്നത്. നീലത്തോട്ടക്കാർ തങ്ങളോട് നീതിയോടെ പെരുമാറുന്നില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം. കാര്യം സൂക്ഷ്മമായി നോക്കി പഠിച്ചാലല്ലാതെ യാതൊരു സഹായവും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഭരണാധികാരികളുടെയും തോട്ടക്കാരുടെയും സഹായത്തോടുകൂടി കാര്യം ശരിക്കു പഠിക്കുവാനായിട്ടാണ് ഞാൻ വന്നത്. വേറെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. എന്റെ വരവ് പൊതുസമാധാനത്തെ ഭഞ്ചിക്കുകയും ജീവനാശത്തിനിടവരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വക കാര്യങ്ങളിൽ എനിക്ക് ധാരാളം പരിചയമുണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ ഭരണാധികാരികൾ വിചാരിക്കുന്നത് മറ്റു പ്രകാരത്തിലാണ്. അവരുടെ വിഷമം എനിക്ക് തികച്ചും മനസ്സിലാക്കുവാൻ കഴിയും. തങ്ങൾക്ക് കിട്ടിയ അറിവിനെ ആസ്പദമാക്കി പ്രവർത്തിക്കുവാനേ അവർക്ക് സാധിക്കൂ എന്നും ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് നടത്തിയ കൽപ്പന അനുസരിക്കാനാണ് നിയമത്തെ ആദരിച്ച് നടക്കുന്ന ഒരു പൗരന്റെ നിലയിൽ എനിക്ക് ആദ്യമേ ഉണ്ടാവുന്ന വാസന. ഉണ്ടായതും അങ്ങനെ തന്നെ. എന്നാൽ ഞാൻ ആർക്കുവേണ്ടി വന്നിരിക്കുന്നുവോ അവരുടെ നേരെ എനിക്കുള്ള കൃത്യബോധത്തിന് കോട്ടം വരാതെ ഈ വാസന പ്രകാരം പ്രവർത്തിക്കുന്നത് എനിക്ക് അസാധ്യമായി. അവരുടെ ഇടയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ അവസരത്തിൽ അവരെ ശുശ്രൂഷിക്കുവാൻ സാധിക്കൂ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സ്വമേധയ പിന്തിരിയുവാൻ എനിക്ക് കഴിയില്ല. ഇരു കർത്തവ്യങ്ങളുടെ ഈ വിരുദ്ധ അവസ്ഥയിൽ ഈ കർഷകന്മാരിൽ നിന്ന് എന്നെ അകറ്റുന്നതിൻ്റെ ഉത്തരവാദിത്വം ഭരണാധികാരികളുടെ മേൽ വയ്ക്കാനേ എനിക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ പൊതുജീവിതത്തിൽ എന്നെപ്പോലെ സ്ഥാനമുള്ളൊരാൾ മാതൃകയായി വല്ലതും പ്രവർത്തിക്കുന്നത് ഏറ്റവും സൂക്ഷിച്ചു വേണ്ടതാണെന്നുള്ള ബോധം എനിക്ക് തികച്ചുമുണ്ട്. ഒരു വിഷമമായ ഭരണഘടനയ്ക്ക് അധീനരായാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ കീഴിൽ എനിക്ക് നേരിട്ടതുപോലുള്ള അവസ്ഥയിൽ സ്വാഭിമാനിയായൊരു മനുഷ്യന് ഭദ്രവും മാനത്തോടു കൂടിയതുമായ ഏക മാർഗം ഞാൻ തീർച്ചപ്പെടുത്തിയതുപോലെ തന്നെ പ്രവർത്തിക്കുക, അതായത് നിയമലംഘനത്തിൻ്റെ ശിക്ഷയ്ക്ക് നിരാക്ഷേപം വഴിപ്പെടുക മാത്രമാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ പത്രിക സമർപ്പിക്കാൻ ഞാൻ തുനിഞ്ഞത് എനിക്ക് നൽകുന്ന ശിക്ഷ ഒരുവിധത്തിലും ലഘൂകരിക്കുവാൻ വേണ്ടിയല്ല. എനിക്ക് നടത്തിയ കൽപ്പനയെ ഞാൻ അനാദരിച്ചത് അധികൃതന്മാരോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ലെന്നും നമ്മുടെ ഉപരിജീവിതത്തിൻ്റെ പ്രകൃതി അനുസരിച്ച്, അതായത് മനസാക്ഷിയുടെ ആജ്ഞ അനുസരിച്ച് ആണെന്നും കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രസ്താവിച്ചത്. ഇപ്പോൾ വിചാരണ നിർത്തിവെക്കുവാൻ വഴിയില്ലാതായി. എന്നാൽ ഇത്തരമൊരു പത്രിക മജിസ്ട്രേറ്റും ഗവൺമെന്റ് വക്കീലും പ്രതീക്ഷിക്കാത്തതാകയാൽ മജിസ്ട്രേറ്റ് വിധി പറയുന്നത് പിന്നേക്ക് നിർത്തിവെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ വൈസ്രോയ്ക്കും പറ്റ്നയിലെ മിത്രങ്ങൾക്കും പണ്ഡിറ്റ് മദനമോഹൻ മാളവ്യ മുതലായവർക്കും സകല വിവരങ്ങൾക്കും കമ്പി അടിച്ചിരുന്നു. വിധി കേൾക്കാൻ ഞാൻ കോടതി മുൻപാകെ ഹാജരാകേണ്ടി വന്നില്ല. അതിനു മുൻപ് എന്റെ പേരിലുള്ള കേസ് പിൻവലിക്കുവാൻ ലഫ്റ്റനന്റ് ഗവർണർ കൽപ്പിച്ചിരിക്കുന്നതായി മജിസ്ട്രേറ്റ് എന്നെ എഴുതി അറിയിച്ചു. ഞാൻ ഉദ്ദേശിച്ചിരുന്ന അന്വേഷണം എനിക്ക് നിർബാധം നടത്താമെന്നും അതിൽ എനിക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നും കളക്ടർ എനിക്ക് എഴുതി. കാര്യം ഇത്ര വേഗത്തിലും ഭംഗിയിലും പര്യവസാനിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. ഞാൻ കളക്ടർ മിസ്റ്റർ ഹോക്കോക്കിനെ ചെന്ന് കണ്ടു. അദ്ദേഹം നീതി പ്രവർത്തിക്കണമെന്ന് വിചാരമുള്ള ഒരു നല്ല മനുഷ്യനാണെന്നാണ് തോന്നിയത്. എനിക്ക് വേണമെന്ന് തോന്നുന്ന എന്ത് കടലാസും ആവശ്യപ്പെടാമെന്നും എനിക്കിഷ്ടമുള്ളപ്പോഴെല്ലാം തന്നെ നിർബാധം വന്നു കാണാമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ രാജ്യത്തിന് സമാധാനപരമായ നിയമലംഘനത്തിൽ ആദ്യത്തെ നേരിട്ടുള്ള ദൃഷ്ടാന്ത പാഠം ലഭിച്ചു. ഇക്കാര്യം ആ സ്ഥലത്തും പത്രങ്ങളിലുമൊക്കെ വലിയൊരു പ്രതിപാദ്യ വിഷയമായി. എൻ്റെ അന്വേഷണത്തിന് അപ്രതീക്ഷിതമായി പ്രസിദ്ധി കിട്ടുകയും ചെയ്തു. എൻ്റെ അന്വേഷണത്തിന് ഗവൺമെൻറ് നിഷ്പക്ഷ നിലയിൽ നിൽക്കേണ്ടിയിരുന്നു. എന്നാൽ പത്ര റിപ്പോർട്ടർമാരിൽ നിന്നോ പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങളിൽ നിന്നോ അതിന് സഹായം വേണ്ടിയിരുന്നില്ല. എന്നു തന്നെയല്ല, ഞാൻ നിർവഹിക്കുവാൻ യത്നിച്ചിരുന്ന കാര്യത്തിന് അതിശക്തിമത്തായ വിമർശനമോ അതിശയോക്തിയോടുകൂടിയ റിപ്പോർട്ടുകളോ ഹാനികരമാകുവാനാണ് എളുപ്പം. അത്ര മൃദുവും വിഷമവുമായിരുന്നു ചമ്പാരനിലെ സ്തുതി. അതുകൊണ്ട് റിപ്പോർട്ടർമാരെ അയക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രധാന പത്രങ്ങളുടെ പത്രാധിപന്മാർക്ക് എഴുതി. പ്രസിദ്ധപ്പെടുത്തേണ്ടുന്ന സംഗതികൾ ഞാൻ അയച്ചു കൊടുത്തുകൊള്ളാമെന്നും അവരെ വിവരങ്ങൾ അറിയിച്ചു കൊള്ളാമെന്നും ഞാൻ ഏറ്റു. എന്റെ സാന്നിധ്യത്തെ അനുവദിച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ നില ചമ്പാരൻ തോട്ടക്കാർക്ക് രസിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞു. തെറ്റോ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതോ ആയ റിപ്പോർട്ടുകൾ അവരെ പ്രത്യേകിച്ചും അധികം ക്ഷോഭിപ്പിക്കും. അവരുടെ അമർഷം എന്നെ ബാധിക്കുന്നതിന് പകരം ഭയവിഹുലരായ സാധു കർഷകന്മാരുടെ നേരെ തിരിയുമെന്നും തീർച്ച. അങ്ങനെ വന്നാൽ ഇക്കാര്യത്തിൻ്റെ വാസ്തവം എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള എൻ്റെ പരിശ്രമത്തിൽ അതൊരു വലിയ പ്രതിബന്ധമായി തീരും. ഇത്രയെല്ലാം മുൻകരുതലുകൾ ഉണ്ടായിരുന്നിട്ടും തോട്ടക്കാർ എനിക്കെതിരായി വിഷമമായൊരു പ്രക്ഷോഭം ഉണ്ടാക്കി തീർത്തു. എൻ്റെ സഹപ്രവർത്തകന്മാരെയും എന്നെയും പറ്റി എല്ലാത്തരം വ്യാജങ്ങളും പത്രങ്ങളിൽ കാണാറായി. എന്നാൽ ഞാൻ അത്യന്തം സൂക്ഷിച്ചും കരുതിയും ഏറ്റവും ലഘുവായ വിവരത്തെ സംബന്ധിച്ച് പോലും നിഷ്കർഷയോടെ സത്യം ദീക്ഷിച്ചും ഇരുന്നത് കാരണമായി അവരുടെ വെട്ടു ഫലിച്ചില്ല. വ്രജകിശോരബാബുവിൻ്റെ പേരിന് കളങ്കപ്പെടുത്തുവാൻ തോട്ടക്കാർ അവരാലാകുന്ന വിധമെല്ലാം ശ്രമിച്ചു. എന്നാൽ അവർ അതിന് എത്രത്തോളം ശ്രമിച്ചുവോ അത്രത്തോളം ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിച്ചതേയുള്ളൂ. ഇത്ര മൃദുലമായ ഒരവസ്ഥയിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നേതാക്കന്മാരെ ക്ഷണിക്കുന്നത് ഉചിതമാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യം വന്നാൽ തന്നെ അറിയിക്കുന്ന നിമിഷത്തിൽ താൻ എത്തിക്കൊള്ളാമെന്ന് പണ്ഡിറ്റ് മാളവജി എനിക്ക് ഉറപ്പ് തന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. ഇങ്ങനെ ഈ സമരം ഒരു രാഷ്ട്രീയ നിറം കൊള്ളുന്നത് ഞാൻ കൂടാതെ കഴിച്ചു. എന്നാൽ നേതാക്കന്മാർക്കും പ്രധാന പത്രങ്ങൾക്കും ഞാൻ ഇടയ്ക്ക് റിപ്പോർട്ടുകൾ അയച്ചിരുന്നു. പ്രസിദ്ധീകരണത്തിനല്ല, അവരുടെ അറിവിനു വേണ്ടി മാത്രം. ഒരു കാര്യത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമായിരിക്കാമെങ്കിൽ തന്നെയും അതിൻ്റെ ഉത്ഭവം രാഷ്ട്രീയമല്ലാത്ത നിലയിലാണെങ്കിൽ അതിനൊരു രാഷ്ട്രീയ ഛായ നല്ലതല്ല നല്ലത്. അതിനെ അതിൻ്റെ അരാഷ്ട്രീയ പരിധിക്കുള്ളിൽ തന്നെ നിർത്തുന്നതാണ് ഉത്തമം എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. മറിച്ച് ഒരു രാഷ്ട്രീയ രൂപം നൽകുന്നത് കാര്യത്തിന് ഹാനികരമായിരിക്കും. നിഷ്കാമമായി ജനങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഏതൊരു രംഗത്തിലായാലും അതൊടുവിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നന്മയ്ക്ക് സഹായമായിക്കൊള്ളും എന്നതിന് ചമ്പാരൻ സമരം ദൃഷ്ടാന്തമത്രേ. ഗാന്ധി ഗീതം.

പ്രകൃതി ചികിത്സ എന്നാൽ മനുഷ്യന് അനുയോജ്യമായ ചികിത്സ എന്നാണ് അർത്ഥം. മനുഷ്യൻ എന്ന പദം കൊണ്ട് മനുഷ്യൻ എന്ന ജന്തുവിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ശരീരത്തിന് പുറമെ മനസ്സും ആത്മാവുമുള്ള ഒരു ജീവിയെയാണ്. അത്തരം സൃഷ്ടിക്ക് രാമനാമമാണ് ഏറ്റവും ഫലപ്രദമായ പ്രകൃതി ചികിത്സ. അതൊരിക്കലും പിഴയ്ക്കാത്ത പ്രതിവിധിയാണ്. രാമബാണം അഥവാ അമോഘ പ്രതിവിധി എന്ന ആശയം ഇതിൽ നിന്നുണ്ടായതാണ്. മനുഷ്യന് യോഗ്യമായ പ്രതിവിധി ഇതുതന്നെയാണെന്ന് പ്രകൃതിയും കാണിക്കുന്നു. ഒരാൾ അനുഭവിക്കുന്ന രോഗപീഡ എന്തുതന്നെയാകട്ടെ, ഹൃദയംഗമമായ രാമനാമ ജപം അസന്ദിഗ്ധമായ ഒരു ചികിത്സയാണ്. ഈശ്വരന് പല പേരുകളുണ്ട്. ഓരോരുത്തരും അവനവന് ഏറ്റവും കൂടുതൽ ഹൃദ്യമായി തോന്നുന്ന പേര് സ്വീകരിക്കാം. ഈശ്വരൻ, അള്ള, ഖുദ, ദൈവം എല്ലാറ്റിനും ഒന്നു തന്നെയാണ് അർത്ഥം. എന്നാൽ അതിരുവിടുന്നത് തത്തയെപ്പോലെയായിരിക്കരുത്. അത് വിശ്വാസത്തിൽ നിന്നുണ്ടായതായിരിക്കണം. ആ വിശ്വാസത്തിന് ഒട്ടെങ്കിലും തെളിവ് പ്രയത്നവുമായിരിക്കണം. പ്രയത്നത്തിൽ എന്താണ് അടങ്ങിയിരിക്കേണ്ടത്? മനുഷ്യൻ ശരീരസൃഷ്ടിയിലെ മൂലപദാർത്ഥങ്ങളായ മണ്ണ്, വെള്ളം, ആകാശം, സൂര്യൻ, വായു എന്നീ അഞ്ചു ഘടകങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി അവയിലൊതുങ്ങുന്ന ചികിത്സാ മാർഗങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടണം. രാമനാമം ഇതോടൊപ്പം നിരന്തരം ഉണ്ടായിരിക്കണം. ഇതൊക്കെയായിട്ടും മരണം സംഭവിക്കുകയാണെങ്കിൽ നാം അത് വകവയ്ക്കേണ്ടതില്ല. നേരെ മറിച്ച് അതിനെ സ്വാഗതം ചെയ്യണം.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ പറയിപ്പറ്റ പന്തിരുക്കുലം എന്ന കഥയിലെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാം. അവതരണം പ്രസിദ്ധ പ്രകാശ് കാര.
2: വരരുചിയുടെയും പത്നിയുടെയും മധുവിധ നാളുകൾ ആഹ്ലാദത്തോടെ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു നാൾ വരരുചി ഭാര്യയുടെ പുറകിൽ ചെന്നിരുന്ന് അവരുടെ മുടി ചീകി ഒതുക്കാൻ തുടങ്ങി. വിരലുകൾ കൊണ്ട് മുടി വിടർത്തിയ ശേഷം അത് രണ്ടായി മാടിക്കെട്ടാൻ വരരുചി ശ്രമിച്ചു. അപ്പോഴാണ് തൻ്റെ വിരൽ എവിടെയോ തടയുന്നതായി അദ്ദേഹത്തിന് തോന്നിയത്. അത് വെറും തോന്നലാകുമോ എന്ന് സംശയിച്ച് അദ്ദേഹം അവിടെ ഒന്നുകൂടി പരതി നോക്കി. തോന്നലല്ല, നിറുകയിൽ ചെറിയൊരു കുഴി പോലെ വരരുചിയുടെ പുരികൻ ചുളിഞ്ഞു. അദ്ദേഹം ആകാംക്ഷയോടെ ആ ഭാഗത്തെ മുടി മാറ്റി നോക്കി. അവിടെ വ്രണം ഉണങ്ങിയതിൻ്റെ വ്യക്തമായ പാട്. ഇതെന്താണ് നിന്റെ നിറുകയിൽ മുറിവുണങ്ങിയതുപോലെ ഒരു പാട്? കുട്ടിക്കാലത്ത് ഓടിക്കളിക്കുന്നതിനിടയിൽ വീണ് തലമുറിഞ്ഞതാണോ? വരരുചി ചോദിച്ചു. ഓ, ഇതോ അച്ഛനമ്മമാർ പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. സത്യത്തിൽ അവരുടെ സ്വന്തം മകളല്ല ഞാൻ. മറ്റാർക്കോ പിറന്ന ഞാൻ വിധിവശാൽ അവരുടെ കൈകളിൽ എത്തിച്ചേരുകയായിരുന്നു. പിന്നീടുള്ള കാലം എനിക്ക് അവരുടെ സംരക്ഷണയും മേൽവിലാസവും ലഭിച്ചെന്നു മാത്രം. അത് കേട്ടതും വരരുചിയുടെ മനസ്സിലെന്തോ അസ്വസ്ഥത പടർന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അവർ തൻ്റെ പഴയ കഥ തുടർന്നു. വിവാഹാനന്തരം വളരെ വർഷം അച്ഛനമ്മമാർ മക്കളില്ലാതെ ദുഃഖത്തിൽ മുഴുകിയാണ് കഴിഞ്ഞത്. ഏറെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും എണ്ണമറ്റ വഴിപാടുകൾ നേരുകയും ചെയ്തിട്ടും ഈശ്വരൻ അവരോട് കരുണ കാട്ടിയില്ല. അതിനിടെ ഒരിക്കൽ അവർ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കെ പ്രസവിച്ച് ദിവസങ്ങൾ മാത്രമായ ഒരു കുഞ്ഞ് വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ടു. അച്ഛൻ രണ്ടും കൽപ്പിച്ച് നീന്തി ചെന്ന് അതിനെ രക്ഷിച്ചു. പിന്നെ അതിനെ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ നെഞ്ചോട് ചേർത്ത് അന്ന് പുഴയിലൂടെ ഒഴുകിയെത്തിയ ആ അനാഥ കുഞ്ഞാണ് ഇപ്പോൾ അങ്ങയുടെ പത്നിയായി മുന്നിൽ നിൽക്കുന്നത്. അത്രയും കേട്ടതും വരരുചിക്ക് കണ്ണിലിരുട്ടു കയറുന്നത് പോലെ തോന്നി. ഒരിക്കലും ഓർമ്മിച്ചെടുക്കാൻ ആഗ്രഹിക്കാത്ത പഴങ്കഥകൾ മറവിയുടെ മാറാല നീക്കി പുറത്തു വന്നു. എങ്കിലും ഇനിയും ചിലതുകൂടി വ്യക്തമാകാനുണ്ട്. അതുകൂടി അറിഞ്ഞിട്ട് വേണം വിധിയുടെ വിചിത്ര കേളികളെക്കുറിച്ച് പൂർണ്ണ ചിത്രം ലഭിക്കാൻ. ഒരു പിഞ്ച് കുഞ്ഞ് ജീവാപായം കൂടാതെ കനത്ത ഒഴുക്കുള്ള നദിയിലൂടെ ഒഴുകി വന്നത് എങ്ങനെയാണ്? അക്കാര്യത്തെക്കുറിച്ച് മാതാപിതാക്കൾ സൂചിപ്പിച്ചിരുന്നോ? ഭാവവേദം പുറത്തു കാട്ടാതെ വരരുചി ചോദിച്ചു. തീർച്ചയായും, പിറന്നയുടൻ എന്നെ നദിയിലൊഴുക്കിയ സ്വന്തം മാതാപിതാക്കൾ ഏതായാലും എന്നോടൊരു ഔദാര്യം കാണിച്ചു. കുത്തൊഴുക്കിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കാതിരിക്കാൻ അവരെന്നെ വാഴത്തട ചങ്ങാടത്തിലാക്കിയാണ് ഉപേക്ഷിച്ചതത്രേ. അവർ തൊണ്ടയിടറി പറഞ്ഞു. അപ്പോൾ നെറുകയിലെ ഈ വ്രണമോ? ഹതാശനായി വരരുചി തിരക്കി.

അതും അവരുടെ മഹാമനസ്കതയുടെ അടയാളം തന്നെ. എവിടെയെങ്കിലും ചെന്ന് കരപറ്റിക്കോട്ടെ എന്ന് കരുതിയാവണം ചങ്ങാടത്തിൽ അതിൻ്റെ തലയ്ക്ക് സമീപമുള്ള ഒരു കൊളുത്തിയ പന്തവും കുത്തിയിരുന്നു. അതിൽ നിന്നിറ്റ തിളച്ച എണ്ണ നിറുകയിൽ വീണ് പൊള്ളിയാണ് ഈ പാട്. അവരുടെ കണ്ണു നനഞ്ഞു. ഓ ദൈവമേ, വരരുചി സർവനാടികളും തളർന്നു നിലത്തിരുന്നു. വിധിയെ തോൽപ്പിച്ച് ഇത്രയും കാലം അഹങ്കരിച്ച തനിക്ക് വിധി തന്ന കനത്ത തിരിച്ചടി അല്ലെങ്കിൽ മറ്റെന്താണിത്? വരരുചി അല്പനേരം വിഷാദം പൂണ്ടിരുന്നു. പത്നിയോട് നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചു. വരരുചി പറഞ്ഞു, ഈശ്വര നിശ്ചയം ആർക്കാണ് തിരുത്താനാവുക? ആ സർവശക്തൻ വരച്ച വരയിലൂടെ വിധിയുടെ ചാഞ്ചാട്ടങ്ങൾക്കൊത്ത് നമുക്ക് നീങ്ങാം. കുടുംബത്തിന്റെ ശാന്തിയും സ്വസ്ഥതയും ഇനി നമുക്ക് വേണ്ട. നാളെ തന്നെ നമുക്ക് പുറപ്പെടാം. കാടും മലയും താണ്ടി വിദൂരത്തുള്ള മലയാളക്കരയിലേക്ക് ഒരിക്കലും തീരാത്ത പ്രയാണത്തിന് പ്രകാരം തുടക്കമിടാം. വരരുചി പത്നിക്കു നേരെ കൈനീട്ടി. അവർ ആ കൈത്തലത്തിൽ മുറുകെ പിടിച്ചു. എന്തെന്നില്ലാത്ത ഒരു സുരക്ഷിതത്വം അവർക്കപ്പോൾ തോന്നി. അസ്വസ്ഥമായിരുന്നു അപ്പോഴും വരരുചിയുടെ മനസ്സ്. ആരോരുമില്ലാത്ത ഒരു പെൺകുഞ്ഞിന്റെ തൊണ്ട പൊട്ടുമാറുള്ള കരച്ചിൽ ആ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. മാപ്പ് പാണ്ഡിത്യഗർവിന്, വിധിക്കുമേലയാണെന്ന അഹങ്കാരത്തിന് വീണ്ടും വിചാരമില്ലാതെ ചെയ്തു കൂട്ടിയ വിഡിത്തരങ്ങൾക്ക് നനഞ്ഞ കൺപീലികൾ ഭാര്യ കാണാതെ അമർത്തി തുടച്ചു വരരുചി. പച്ചപ്പാർന്ന മലയാള നാട്, മലനിരകളും ചെറുതോടുകളും സമതല പ്രദേശങ്ങളുമായി ഭൂമിയുടെ വൈവിധ്യങ്ങൾ. നെൽക്കതിരുകളും ചെന്തെങ്ങിൻ കുലകളും കുലച്ചു തൂങ്ങിയ പൂവൻ വാഴകളും നിറഞ്ഞ ഫലധാരാളിത്വം. കുയിൽനാദവും മയൂരനൃത്തവും കുരുവിക്കരച്ചിലും ഇടകലർന്ന ദൃശ്യശ്രവ്യവശ്യത. അപരിചിതമായ ആ മണ്ണിലേക്ക് പത്നിയുടെ കൈപിടിച്ച് വരരുചി വലങ്കാൽ വെച്ചു പ്രവേശിച്ചു. ഒരു ദീർഘപ്രയാണത്തിന്റെ തുടക്കമായിരുന്നു അത്. മാസങ്ങളും വർഷാന്തങ്ങളും നീണ്ട യാത്രയിൽ എണ്ണമറ്റ ദൂരങ്ങൾ ആ ദമ്പതികൾ കീഴടക്കി. ദിനംതോറും അവരുടെ ശരീരവും മനസ്സും വികാരങ്ങളും പക്വത നേടി. വേളിക്കാലത്തെ സല്ലാപങ്ങളും നർമ്മഭാഷണങ്ങളും അവരെന്നോ മറന്നു. മനസ്സിലെ നേർത്ത വികാരങ്ങൾ വറ്റി വരണ്ടു. ഓരോ യാത്രയിലും വരരുചി വഴികാട്ടിയായി. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കെതിരായി ചിന്തിക്കുക പോലും ചെയ്യാത്ത നിഴൽ മാത്രമായി പത്നി. എന്തോ അതോ ഭക്ഷിച്ചും കാൽ തളരുമ്പോൾ എത്തിയതെവിടെയോ അവിടെ കിടന്നുറങ്ങിയും അവർ ജീവിതത്തിന്റെ പരുക്കൻ ഭാവങ്ങളും ആസ്വദിച്ചു. ഋതുഭേദങ്ങൾക്കൊടുവിൽ ഒരു സായാഹ്ന സന്ധ്യയിൽ വരരുചിയുടെ മടിയിൽ തലചാച്ചു കിടക്കവേ പത്നിയുടെ അടിവയറ്റിൽ ഒരനക്കം. മുമ്പൊന്നും തോന്നാത്ത ഒരാലസ്യം തോന്നി അവർക്ക്. ആ ക്ഷണം അവരുടെ ക്ഷീണിച്ച മുഖം കൂടുതൽ വിളറി വെളുത്തു. ശരീരത്തിലെ അസ്വാസ്ഥ്യങ്ങളെല്ലാം ഒരു ഓക്കാനത്തിലൂടെ കുടഞ്ഞുകളയാൻ അവർ മോഹിച്ചു. ഓരോ രോമകൂപത്തിലും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഏതോ അഗാധമായ ചിന്തയിൽ മുഴുകിയിരുന്ന വരരുചി അറിഞ്ഞു തൻ്റെ പത്നി ഗർഭിണിയാണ്. വനദേവതമാരുടെ രണ്ടാം പ്രവചനത്തിൻ്റെയും സാക്ഷാത്കാരമാവുന്നു. എഴുന്നേൽക്കൂ, നമുക്ക് താണ്ടാൻ ഇനിയും ഏറെ ദൂരമുണ്ട്. വരരുചി പത്നിയോടെ കൈപിടിച്ചു. തളർന്ന ശരീരവുമായി അവർ ബന്ധപ്പെട്ട് എഴുന്നേറ്റു. കൂടുതലൊന്നും പറയാതെ തിരക്കിട്ട് നടക്കുന്ന ഭർത്താവിനൊപ്പം എത്താൻ അവർ ശ്രമപ്പെട്ടു. അന്നാദ്യമായി അവർക്ക് വരരുചിയെ മനസ്സിലാക്കാനായില്ല. മുന്നിൽ ഇരുൾ പരന്ന ഒറ്റയടിപ്പാത നീണ്ടു നിവർന്നു കിടക്കുന്നു. കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്തുകൂടിയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വരരുചിയുടെ പത്നിക്ക് പേറ്റുനോവുണ്ടായി. അവർ നിറവയറ്റിൽ കയ്യമർത്തി. അവിടെ മാകെ ഇളകി മറിയുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി വേദന ചാലുകൾ രൂപപ്പെടുന്നു. ഓരോ അവയവവും വല്ലാതെ തളരുന്നു. നെഞ്ചിടിപ്പ് വല്ലാതെ ഉയരുകയും ദേഹം വിയർപ്പിൽ കുതിരുകയും ചെയ്യുന്നു. ഇനി ഒരടി മുന്നോട്ട് നടക്കാനാവില്ല. വരരുചിയാകട്ടെ കുറേ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അവർ ക്ഷീണിതമായ സ്വരത്തിൽ വിളിച്ചു, ദയവായി ഒന്ന് നിൽക്കണേ. വരരുചി ആ അഭ്യർത്ഥന കേട്ടു, നടത്തി നിർത്തി. അതേ നിർവികാരതയോടെ അദ്ദേഹം ചോദിച്ചു, എന്തു പറ്റി? വല്ലാത്ത നോവ്, അവർ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. അതിൽ പരിഭ്രമിക്കാനൊന്നുമില്ല, ഗർഭം തികഞ്ഞാൽ പ്രസവിക്കണം, അത് ലോകനിയമം. ആ കുറ്റിക്കാടാവട്ടെ ഈറ്റില്ലം, വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ പ്രസവത്തിനു മറയാവും. നിയുടെ സമീപത്തേക്ക് വരാൻ പോലും തയ്യാറാകാതെ വരരുചി വിളിച്ചു പറഞ്ഞു. അവർ പ്രാഞ്ചി പ്രാഞ്ചി കുറ്റിക്കാട്ടിലേക്ക് നടന്നു. കാടിനടിയിൽ പച്ചപ്പുല്ലു നിറഞ്ഞ ഒരിടം. കുഞ്ഞിന് പിറന്നു വീഴാൻ പ്രകൃതി ഒരുക്കിയ ഹരിത മെത്ത പോലെ തോന്നിച്ചു അത്. സർവീശ്വരന്മാരെയും ധ്യാനിച്ച് അവർ ആ പുൽപ്പരപ്പിൽ കിടന്നു. തൊട്ടടുത്തായി ഒരു കൂറ്റൻ പാറ കിടന്നത് പ്രസവത്തിന് മറ തീർത്തു. അനുനിമിഷം കടുത്തു വരുന്ന വേദന. പെട്ടെന്ന് വേദന കഠിനമായി

അടുത്ത നിമിഷം എല്ലാ വേദനകളെയും കുളിർപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞു കരച്ചിൽ അവിടെങ്ങും മുഴങ്ങി. പാതി തുറന്ന മിഴികൾ കൊണ്ട് അവർ തൻ്റെ ദേഹത്തോട് ഒട്ടിക്കിടക്കുന്ന പിഞ്ചു കുഞ്ഞിനെ കൺകുളിർക്ക് കണ്ടു. കൈനീട്ടി പൊക്കിൽക്കൊടി ബന്ധം പിഴുതുമാറ്റി അവരതിനെ മാറോട് ചേർത്തു. ഉടുതുണി കൊണ്ട് കുഞ്ഞിൻ്റെ ദേഹത്തെ ഈർപ്പം തുടച്ചു മാറ്റി ആ ഇളനെറ്റിയിൽ അവർ ചുണ്ടമർത്തി. ആ അമ്മയുടെ മാറിടം ചുരന്നു. അവർ പതുക്കെ എഴുന്നേറ്റിരുന്നു. കുഞ്ഞിനെ വാരിയെടുത്തു. തൻ്റെ പാലൂറുന്ന മുലക്കണ്ണുകൾ കുഞ്ഞിൻ്റെ ചുണ്ടിൽ ചേർക്കാൻ ശ്രമിച്ചതും വരരുചിയുടെ ഘനഗംഭീരമായ ചോദ്യം അവർ കേട്ടു. പ്രസവം കഴിഞ്ഞില്ലേ? അവർ സന്തോഷം ഉള്ളിലടക്കി പറഞ്ഞു. കുട്ടി ആണോ പെണ്ണോ? ഉടനെ വന്നു അടുത്ത ചോദ്യം. ആൺകുഞ്ഞാണ്. കുഞ്ഞിന് വായുണ്ടോ? ആ ചോദ്യം അവരെ അത്ഭുതപ്പെടുത്തി. ഉണ്ട്. കുഞ്ഞിൻ്റെ ചുണ്ടുകളിൽ സ്നേഹപൂർവ്വം വിലരോടിച്ച് അമ്മ പറഞ്ഞു, എങ്കിൽ പേടിക്കേണ്ട, കുഞ്ഞിനെ അവിടെ തന്നെ കിടത്തിയിട്ട് പോന്നോളൂ. തെല്ല മയമില്ലാതെ വരരുചി പറഞ്ഞു. ഇടിവെട്ടേറ്റതുപോലെ ആ അമ്മ തരിച്ചു നിന്നുപോയി. പെറ്റിട്ട് മാത്രകൾ പിന്നിട്ട കുഞ്ഞിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോരാനോ? പറഞ്ഞതനുസരിക്കൂ, വാങ്ങിയേറിയ ദൈവം കുഞ്ഞിന് ഭക്ഷണവും കൊടുത്തോളും, വരരുചി വീണ്ടും കൽപ്പിച്ചു. അവർ കുഞ്ഞിനെ നിലത്തു കിടത്തി. പിന്നെ കണ്ണു തുടച്ചെഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു. പിന്നിൽ നിന്നു നെഞ്ചിടുക്കി വലിക്കും പോലെ തളർന്ന കരച്ചിൽ അത് അവരുടെ മനസ്സു പൊള്ളിച്ചു. വഴിയോരത്ത് അക്ഷമനായി കാത്തു നിന്നിരുന്ന വരരുചി അവർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. ആ മനസ്സലിയിക്കാനുള്ള അവസാന ശ്രമം എന്ന മട്ടിൽ അവർ തൊണ്ടയിടറി പറഞ്ഞു. നമ്മുടെ കുഞ്ഞ്, വരരുചി അസഹ്യതയോടെ പറഞ്ഞു. പോകാം. പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ അവർ അദ്ദേഹത്തെ അനുഗമിച്ചു. നേർത്തുനേർത്ത് ശിശുരോധനത്തിൻ്റെ നനുത്തലകൾ കണ്ണും കാതും അടപ്പിച്ച് വരരുചി നടത്തത്തിന് വേഗം കൂട്ടി. കാലം കുറേ കഴിഞ്ഞുപോയി. വരരുചിയുടെ പത്നിക്ക് പ്രസവം അടുത്തു. നിളയുടെ മടിത്തട്ടിലേക്ക് അവരിരുവരും നടന്നു കയറി. നന്നായൊന്ന് കുളിച്ചു കയറിയതും അവരുടെ ശരീരം തണുത്തു. വയറ്റിലെ ഇളക്കം കൂടുതൽ വ്യക്തമായി. അടുത്ത നിമിഷം കലശലായ പേറ്റു നോവു തുടങ്ങി. അവരുടെ മുഖം വിവർണമായി. സഹജമായ പ്രകൃതി പ്രതിഭാസത്തിന് പ്രസവം. വിശാലമായ ഈ പഞ്ചാരമണൽ തിട്ട നമ്മുടെ മകന് പിറക്കാൻ ഉചിതമായിട്ടില്ലെന്ന് തന്നെ. ഇതും പറഞ്ഞ് വരരുചി ആ മണലിൽ തൻ്റെ മേൽ മുണ്ട് ഉടഞ്ഞു വിരിച്ചു. പിന്നെ അവിടെ നിന്നും കുറച്ചു ദൂരം മാറി നിന്നു. അവർ ആ മണൽമെത്തയിൽ ഒരു കുഞ്ഞിനു ജന്മം നൽകി. ശിശുവിൻ്റെ ആദ്യ രോദനം അന്തരീക്ഷത്തിൽ ലയിച്ചതും വരരുചി ചോദിച്ചു, കുട്ടിയാണോ പെണ്ണോ? അർദ്ധബോധാവസ്ഥയിൽ അവർ കുഞ്ഞിൻ്റെ ദേഹത്ത് തലോടിക്കൊണ്ട് മറുപടി നൽകി, ഇതും ആണ് തന്നെ. കുട്ടിക്ക് വായുണ്ടോ? ഇഷ്ടമില്ലാതെ ചോദ്യം കേട്ടതുപോലെ അവരൊന്നു ഞെട്ടി, ഉണ്ട്. എങ്കിൽ ആ വായിൽ ദൈവം ഇരവിച്ചു കൊടുത്തോളും. അതിനെ അവിടെ കിടത്തിയിട്ട് വേഗം വരൂ, വരരുചി പതിവ് പല്ലവി ആവർത്തിച്ചു. ഈ കുഞ്ഞിനെയെങ്കിലും കൊതി തീരെ കാണാനാവുമെന്ന് അവർ കരുതി. ഇലപേശാനല്ല, കുട്ടിയെ കളഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്, വരരുചിയുടെ ശബ്ദം കനത്തു. അനുസരിക്കാൻ മാത്രം ശീലിച്ച അവർ കുഞ്ഞിനെ അവിടെ കിടത്തി വരരുചിയെ അനുഗമിച്ചു. ആദ്യ തവണ തോന്നിയ മനോവേദന അത്രയും തീവ്രതയിൽ ഇക്കുറി അനുഭവപ്പെട്ടില്ല. വിധിവിളയാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ദേശകാലങ്ങൾ താണ്ടിയുള്ള ദീർഘയാത്രക്കിടെ ഒരു നിയോഗം എന്ന വണ്ണം വരരുചിയുടെ പത്നി വീണ്ടും ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തു. മൂന്നാം പ്രസവം ഏതോ ഗ്രാമത്തിലെ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിന് സമീപമായിരുന്നു. നാലാമത്തേത് വഴിയമ്പലത്തിൻ്റെ തെണ്ണയിൽ. അഞ്ചാമത്തേത് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഓല കൊണ്ടും ചായച്ചു കെട്ടിയ ഷെഡ് പുരയിൽ. ആറാമത്തെ പ്രസവം ഇളകിമറിയുന്ന തിരകൾ സാക്ഷിയായി ഒരു കടൽ തീരത്ത്. പ്രസവത്തിൻ്റെ ഏഴാം മുഴം പേരെടുത്ത പഴന്തറവാട്ടിൻ്റെ തെക്കിനിപ്പുരയിൽ. എട്ടും ഒമ്പതും വെളിച്ചം കടക്കാത്ത ചെറ്റപ്പുരകളിൽ. പത്താം പ്രസവം ആളൊഴിഞ്ഞ പറയക്കുടലിൻ്റെ മറയിലും. ഗർഭം ധരിക്കുക, കുഞ്ഞിനെ പത്തുമാസം വയറ്റിൽ ചുമക്കുക, പേറ്റുനോവ് വരുന്നിടത്ത് പ്രസവിക്കുക, ചോര കുഞ്ഞിനെ പെറ്റെടുത്ത് ഉപേക്ഷിച്ച് യാത്ര തുടരുക. ഗർഭശുശ്രൂഷകളില്ല, പ്രസവാനന്തര പരിചരണങ്ങളില്ല. പടം പൊഴിഞ്ഞ് ഇഴഞ്ഞകലുന്ന പാമ്പിനെ പോലെ അവർ കുട്ടികളെ പെറ്റുപേക്ഷിച്ചു. ശരിക്കും ആത്മനിന്ദ തോന്നി അവർക്കപ്പോൾ. എനിക്ക് മടുത്തു. ഈ ഭൂമിയിൽ ഇനി എനിക്ക് വേദന താങ്ങാനാവില്ല. ഞാൻ ഇനി ഗർഭം ധരിക്കില്ല. ഒരിക്കൽ ഭർത്താവിനോട് തുറന്നു പറയുക തന്നെ ചെയ്തു അവർ. അതൊന്നും അവരുടെ കയ്യിലുള്ള കാര്യമല്ല. തീരുമാനമെടുക്കേണ്ടതും അല്പായുസ്സുകളായ നാമല്ല. വനദേവതമാരുടെ പ്രവചനമനുസരിച്ച് ഇനിയും രണ്ട് തവണ കൂടി ഗർഭം ധരിച്ചു പ്രസവിച്ചേ മതിയാകൂ. വരരുചിയുടെ ശബ്ദം കൂടുതൽ ഗൗരവമുള്ളതായി. എന്തിന്? അവരുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും ഇടകലർന്നു. ചോദ്യം ചെയ്യേണ്ട, വിധി തരുന്നതിനെ സ്വീകരിക്കുക. വരരുചി മുന്നോട്ട് നടന്നു. കണ്ണു തുടച്ച് അവർ പുറകെ. പതിനൊന്നാം തവണയും അവർ ഗർഭം ധരിച്ചു. അപരിചിതമായ എവിടെയോ വെച്ച് സുഖപ്രസവമുണ്ടായി. കുഞ്ഞിനെ ദേഹത്തോട് ചേർത്ത് കിടത്ത

0: അരരുചിയുടെ അന്വേഷണം വന്നു. പ്രസവം ഭംഗിയായി കഴിഞ്ഞോ? അവർ അമർത്തി മൂളി. കുഞ്ഞ് ആണോ പെണ്ണോ? ആൺകുഞ്ഞുങ്ങളെ മാത്രം പ്രസവിക്കാനാണ് തൻ്റെ തലയിലെഴുത്ത് എന്ന് തോന്നിയ അവർ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ആണ്. എന്നാൽ തനിക്കു തെറ്റിയെന്ന് അടുത്ത നിമിഷം അവർക്ക് മനസ്സിലായി. ക്ഷമിക്കണം, പെൺകുഞ്ഞാണ്. കുഞ്ഞിന് വായുണ്ടോ? വരരുചിയുടെ ശബ്ദം ഉണ്ട്, തെല്ലീർച്ചയോടെ അവർ പറഞ്ഞു. വായുള്ള കുഞ്ഞിനെ അവിടെ കിടത്തി വേഗം പോരൂ. കഠിനമായ നൊമ്പരത്തോടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവർ ഭർത്താവിനെ അനുഗമിച്ചു. കുഞ്ഞിനെ പറ്റി ഒരു വാക്കുപോലും തിരക്കാതെ വരരുചി മുന്നിൽ നടന്നു. കാലക്രമത്തിൽ 12-ാമത്തെ ജീവനും അവർ സ്വന്തം ഉദരത്തിൽ ഏറ്റുവാങ്ങി. ഒരു മധ്യാഹ്നത്തിൽ വരരുചിയും പത്നിയും ആളൊഴിഞ്ഞ തെരുവിലെത്തി. പെട്ടെന്ന് അവർക്ക് പ്രസവ വേദന തുടങ്ങി. വയറ്റിൽ കയ്യമർത്തി അവർ ഭർത്താവിനെ ദയനീയമായി നോക്കി. ചുറ്റുമൊന്ന് നോക്കിയ ശേഷം വരരുചി തെരുവോരത്തെ തണലിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, അവസാനത്തെ ഏറ്റില്ലം ഇതാവട്ടെ. അവർ ആ തണലിൽ പായ വിരിച്ചു കിടന്നു. വരരുചി പതിവ് പോലെ ദൂരെ മാറി നിന്ന് ചിന്താധീനനായി. പെറ്റുപരിചയിച്ച ആ ശരീരം നോവിനെ ശീലമാക്കിയിരുന്നു. തേജോമയനായ ഒരാൺകുഞ്ഞിനെ അവർ പ്രസവിച്ചു. ഒടുവിലത്തെ കുഞ്ഞായതുകൊണ്ടോ എന്തോ അവർക്ക് അതിനോട് അതിർത്ത വാത്സല്യം തോന്നി. ശിശുവിനെ പിഞ്ചുമേനി തുണി കൊണ്ട് തുടച്ച് അവരതിനെ നെഞ്ചോട് ചേർത്തു. പ്രസവം കഴിഞ്ഞു അല്ലേ? വരരുചിയുടെ ശബ്ദം അവരെ ഞെട്ടിച്ചു. കഴിഞ്ഞു. നിർവികാരതയോടെ ആയിരുന്നു മറുപടി. ആണോ പെണ്ണോ? പതിവ് തെറ്റാതെ അടുത്ത ചോദ്യം. ആണ്, യാന്ത്രികമായി അവർ പറഞ്ഞു. കുഞ്ഞിന് വായുണ്ടോ? അക്ഷമ നിറഞ്ഞു തുളുമ്പിയ അന്വേഷണം. അവർ കുഞ്ഞിന്റെ മുഖത്ത് തഴുകി അതിന്റെ ഇളം വായിൽ തൊട്ടു. മുമ്പുള്ള 11 പ്രസവങ്ങളിലും അനുകൂലാർത്ഥത്തിലുള്ള മറുപടി കുഞ്ഞുങ്ങളുടെ നഷ്ടത്തിലാണ് കലാശിച്ചത്. മനഃപൂർവ്വമുള്ള ഒരു നുണ കുഞ്ഞിനെ നേടുന്നതിനെ സഹായിച്ചാലോ? ഇല്ല, കുഞ്ഞിനെ വായില്ല, രണ്ടും കൽപ്പിച്ച് അവർ പറഞ്ഞു. അസാധാരണമായ ആ മറുപടി വരരുചിയെ അമ്പരപ്പിച്ചു. വായില്ലെങ്കിൽ കുഞ്ഞിനെയും എടുത്ത് കൂടെ വന്നോളൂ. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തോടെ അവർ കുഞ്ഞിനെ വാരിയെടുത്തു. അവർ കുഞ്ഞിനെയും എടുത്ത് ഭർത്താവിൻ്റെ അടുത്തെത്തി. വരരുചി കുഞ്ഞിനെ വാങ്ങി അതിൻ്റെ മുഖത്തേക്ക് തന്നെ തറപ്പിച്ചു നോക്കി. അദ്ദേഹം നിർമ്മനായി മന്ത്രിച്ചു, ശരിയാണ്, ഈ കുഞ്ഞിന് വായില്ലല്ലോ. വരരുചിയുടെ പത്നി അത് കേട്ട് ഞെട്ടി. അവർ നെഞ്ചിടിപ്പോടെ കുഞ്ഞിനെ നോക്കി. കുഞ്ഞിന് വായില്ല. കുറ്റബോധം കൊണ്ട് അവരുടെ മനസ്സ് വരിഞ്ഞു മുറുകി. ഭർത്താവിനോട് കളവ് പറഞ്ഞതിൻ്റെ പ്രത്യാഘാതമാകുമോ ഇത്? അതോ മുമ്പുണ്ടായതെല്ലാം തൻ്റെ തോന്നൽ മാത്രമായിരുന്നു? അവർ പൊട്ടിക്കരഞ്ഞു. കരയരുത്, ഇതും വിദ്യയുടെ വിളയാട്ടം തന്നെ. വായില്ലാത്ത ശിശു മൃതനു സമമാണ്. ശബ്ദം നഷ്ടപ്പെട്ടവന് ആഹാരം കഴിക്കാത്തവനുമാണ്. മനുഷ്യത്വത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പദവിയിലേക്ക് അവൻ ഉയർന്നു കഴിഞ്ഞു. ഇനി അവനെ അർഹമായ സ്ഥാനത്ത് ഇരുത്തുകയാണ് വേണ്ടത്. വരൂ, അതിനു പറ്റിയ ഇടം അന്വേഷിച്ച് യാത്രയാവാം. പത്നിയുടെ നനഞ്ഞ കണ്ണുകൾ വിരലുകൊണ്ടൊപ്പി വരരുചി പറഞ്ഞു. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞതിൽ നിരാശ പൂണ്ട അവർ ഭർത്താവിനെ അനുഗമിച്ചു. അവർ വിജനമായ ഒരു പ്രദേശത്തെത്തി. വരരുചിയും പത്നിയും കൺമുന്നിൽ കണ്ട കുന്നിലേക്ക് നടന്നു കയറി. കുന്നിൻ്റെ ഉച്ചിയിൽ വരരുചി പ്രതിഷ്ഠയ്ക്ക് യോജിച്ച സ്ഥലം ഗണിച്ചു കണ്ടെത്തി. അവിടെ 3 പാറക്കല്ലുകൾ അടുക്കി വെച്ചു. ചില കർമ്മങ്ങൾക്കു ശേഷം അദ്ദേഹം തൻ്റെ മകനെ ശരീരം അവിടെ പ്രതിഷ്ഠിച്ചു. ആ നിമിഷം അതൊരു വിഗ്രഹമായി രൂപം മാറി. വരരുചി ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിന്ന് കൈകോപ്പി ധ്യാനിച്ചു. നമ്മുടെ മകൻ ഭാവിയിൽ വായില്ല കുന്നിലപ്പൻ എന്ന് പ്രശസ്തനാവും. തിന്മയ്ക്കെതിരെ നിലകൊള്ളുകയും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുകയും ചെയ്യും. പിന്നെ നേരം കളയാതെ അവർ കുന്നിറങ്ങി നടന്നു.
1: ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ പറയിപ്പറ്റ പന്തിരുക്കുലം എന്ന കഥയിലെ ഏതാനും ഭാഗങ്ങളാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രസീത പ്രകാശ് കാര.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമദളങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ലി തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.7

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്മൃതി ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പത്മിനി ടീച്ചർ. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വിജയലക്ഷ്മിയുടെ കവിത പൂക്കാലം, ആലപിക്കുന്നത് അനന്യ. തുടർന്ന് ചരിത്രപഥം, ഭജനാമൃതം, സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 പാട്ടും പൊരുളും, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 വായനാ വസന്തം. ഇതിൽ അൻവർ അലി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ടോട്ടോച്ചൻ എന്ന കഥയിലെ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി ടീച്ചർ, പുറമേരി. 8:00 ആഴ്ച വൃത്താന്തം, 8:30 ഗാനതരംഗം, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം, 9:15 താരസ്വരം, 10:00 വളയം, ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 പ്രിയരാഗം, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, 8:00 ആഴ്ച വൃത്താന്തം, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചാരു കസേര, 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. आदौ मुख्याः वार्ताः. आतंकवादं प्रति पाकिस्तान पक्षतः अविरतं क्रियमाणं पोषणं मत्वा भारतेन सिंधु जलसंधिः स्थगितावस्थायामेव रक्षितुं पुनः स्वप्रतिज्ञा दृढीकृता. प्रधानमन्त्रिणा नरेन्द्र मोदिना पवित्रा अमरनाथ यात्रा राष्ट्रस्य आध्यात्मिक परम्परायाः सांस्कृतिक एकतायाः च कञ्चन शाश्वतम् अध्यायमिति व्याहृता. यात्रा प्रसंगे गच्छद्भ्यः सर्वेभ्यः श्रद्धालुभ्यः प्रकटिताः शुभाशंसाः. केन्द्रीय वित्त मन्त्रिणा निर्मला सीतारमणेन विकसित भारतस्य गौरवपूर्ण लक्ष्य यात्रायै फ्रांस देशस्य निवेशकाः सोत्साहम् आहुताः. भूकंप पीड़िते वेनेजुएला देशे मृतकानां संख्या 2000+ जाता. सहस्रशः जनाः सम्प्रति अपि अज्ञाताः सन्ति. भारतेन तत्र ऑपरेशन अमिस्ताद इत्यस्य अभियानस्य अन्तर्गतं मानवीय सहायता कार्याणि तीव्रीकृतानि. भारतीय ऋतु विज्ञान विभागेन श्वः यावत् गुजरात, गोवा, मध्य महाराष्ट्र, ओडिशा, मध्यप्रदेशस्य च कतिपय क्षेत्रेषु अतिवृष्टेः संचेतना प्रख्यापिता. अपि च क्रीडा वार्तासु फीफा विश्वकप क्रीडा मालिकायां कैनेडा देशस्य वैंकूवर नगरे स्विट्जरलैंड देशेन अल्जीरिया देशः 2-0 इत्यंकान्तरालेन पराजित्य राउंड ऑफ 16 चक्रे प्रवेशः सम्प्राप्तः. अथ वार्ताः विशदीकृत्य. अद्य सायं नवदिल्ल्यां आयोजितं वार्ताहर सम्मेलनं संबोधयन् भारतेन पुनः सबलं प्रतिपादितं यत् पाकिस्तान प्रशासन पक्षतः आतंकवादस्य निरन्तर पोषकत्वात् सिंधु जलसन्धिः स्थगितावस्थायामेव वर्तते. विदेश मन्त्रालयस्य प्रमुखाधिकारिक प्रवक्ता रणधीर जयस्वालः प्रावोचत् यत् सिंधु जलसन्धेः विषये भारतस्य नीतिः सर्वथा स्पष्टा अस्ति. तेन गदितं यत् पाकिस्तानेन प्रथमतः आतंकवादं प्रति स्वकीयं समर्थनं सर्वथा परित्यक्तव्यम्. तीस्ता नदी समग्र प्रबन्धन पुनरुद्धार परियोजनायाः विषये श्री जयसवालेन स्पष्टीकृतं यत् बांग्लादेशे विकास परियोजनाभ्यः दीयमाना भारतस्य सहायता कञ्चन पारस्परिक सम्मति प्राप्तं मार्गचित्रमाधृत्य वर्तते, यस्य नियतकाले समीक्षा विधीयते. तेन प्रोदीरितं यत् तीस्ता नदी परियोजनायां भारतस्य चिन्तनं पूर्वमेव बांग्लादेशं प्रति ज्ञापितं. सहैव भारतं तीस्ता विषये स्वकीय चिन्तने सर्वान् सम्बद्ध घटनाक्रमान् संयोजयिष्यति. प्रधानमन्त्री नरेन्द्र मोदी प्रतिवर्षं प्रवर्तमानां पवित्र अमरनाथ यात्रां राष्ट्रस्य आध्यात्मिक परम्परायाः सांस्कृतिक एकतायाः च कञ्चन शाश्वतम् अध्यायं व्यपादिशत्. तेन प्रोदीरितं यत् भगवतः बाबा बर्फानी इत्यस्य दिव्यमिदं दर्शनं कोटिशः श्रद्धालूनां जीवने एकः अविस्मरणीयः अत्यन्तं मंगलमयश्चानुभवो वर्तते. अनेन सहैव सः जम्मू कश्मीर क्षेत्रे वार्षिक यात्रां कुर्वद्भ्यः तीर्थयात्रिभ्यः हार्दिक्यः शुभाशंसाः प्राकटयत्. श्रद्धालून् प्रति प्रेषिते पत्रे प्रधानमन्त्रिणा अस्यां पावन यात्रायां पञ्च संकल्पानां परिपालनार्थम् अभ्यर्थना विहिता. एते संकल्पाः सन्ति शुचितायाः सर्वथा संरक्षणं, सुरक्षा नियमानां निष्ठापूर्वकम् अनुपालनम्, स्थानीय स्वदेशीयोत्पादनानां संवर्धनम्, रक्षाबंधन पर्वणि भगिन्यै भ्रात्रे वा पादपस्य उपहार प्रदानम्, तथा विकसित भारतस्य राष्ट्रिय संकल्पाय स्वयोगदानम्. अद्य प्रातःकालात् विधिपूर्वकम् आरब्धा इयं श्री अमरनाथ यात्रा നുൻവാൻ പഹലഗാം തഥാ ബാൽ ടാൽ ഇതി ദ്വാഭ്യാമേവ മാർഗാഭ്യാം അതീവ സുചാരുരൂപേണ നിർബാധം ച അഗ്രേ പ്രവർദ്ധതെ. കേന്ദ്രീയ വിത്തമന്ത്രി നിർമലാ സീതാരമൺ ന്യഗാദീത് യത് ഭാരത് ഫ്രാൻസയോഹു രണനീതിക സന്ധിഹി ശാശ്വത ദൃഢ നവോന്മേഷ പ്രേരിത വികാസസ്യ ദിശി സർവഥാ സർവോത്കൃഷ്ടം സ്ഥാനം ഭജതെ. പാരീസ് നഗരെ ആയോജിതം ഭാരത് ഫ്രാൻസ് വ്യാപാര സമ്മേളനം സംബോധയന്ത്യാ തയാ സപ്രമാണം പ്രതിപാദിതം യത് പ്രാവധിക പ്രഗതേഹ ആപൂർത്തി ശൃംഖലായാഹ ഊർജാ സഞ്ചാരസ്യ ഭൂരാജനൈതിക ഉദ്ഭവ പരിവർത്തനാനാം ച കാരണാത് വൈശ്വിക അർത്ഥവ്യവസ്ഥ തീവ്രഗത്യാ പരിവർത്തമാന വർത്തതെ. വിത്തമന്ത്രിണാ ഫ്രാൻസ് ദേശസ്യ വാണിജ്യ നേതാരഃ നിവേശകശ്ച വികസിത ഭാരതമിതി രാഷ്ട്രീയ സങ്കല്പസ്യ മഹായാത്രായാം ഭാരതസ്യ സഹയാത്രിണഃ ഭവിതും സോത്സാഹം ആഹൂതാഃ. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. ഭാരതേന ഓപ്പറേഷൻ അമിസ്താദ് ഇത്യസ്യാന്തർഗതം ഭൂകമ്പഗ്രസ്തായ വെനസ്വേല ദേശായ സ്വകീയ മാനവീയ സഹായത പ്രേഷിത. വിദേശമന്ത്രാലയേന സാമാജിക സഞ്ചാലീയ തന്ത്രേ പ്രചലിതസ്യ ചികിത്സാ കാര്യസ്യ ചിത്രാണി പ്രസാരയതാ സമ്മുലിഖിതം യത് ഭാരതീയ സേനാക്ഷേത്ര ചികിത്സാലയഃ പ്രഭാവിതേഷു സമുദായേഷു നിരന്തരം ചികിത്സാ സേവാഃ പ്രയച്ഛതി. വെനസ്വേലാ സ്ഥിതേന ഭാരതീയ ദൂതാവാസേന കഥിതം യത് അസ്മിൻ ദക്ഷിണ അമേരിക്കാ രാഷ്ട്രേ ഭാരതസ്യ വ്യാവസായിക സേവാ ഗുണവത്തായാഃ ജനസാമാന്യൈഃ ഭൂരിശഃ പ്രശംസാ കൃതാ. വെനസ്വേലാ ദേശസ്യ കാര്യവാഹക രാഷ്ട്രപതിഃ ഡെൽസി റോഡ്രിഗേസ് ഇത്യേഷ സപ്തദിവസീയസ്യ രാഷ്ട്രീയ ശോകസ്യ ഘോഷണാം കൃതവതീ. അനേന ഭീഷണ ഭൂകമ്പേന മൃതാനാം സംഖ്യ പഞ്ചനവത്യധിക പഞ്ചശതോത്തര ദ്വിസഹസ്രം സഞ്ജാത. പശ്ചിമബംഗാള വിധാനസഭയാ നവനിർവാചിതാനാം സദസ്യാനാം കൃതേ ആയോജിതസ്യ ദ്വിദിവസീയ അഭിവിന്യാസ കാര്യക്രമസ്യ അദ്യ കൊൽക്കത്തായാഃ ന്യൂ ടൗൺ കൺവെൻഷൻ കേന്ദ്രേ ലോകസഭാധ്യക്ഷേന ഓം ബിർള ഇത്യനേന വിധിവത് ഉദ്ഘാടനം വിഹിതം. ഉദ്ഘാടന സമാരോഹാത് പ്രാഗേവ ലോകസഭാധ്യക്ഷായ ഓം ബിർളാ വര്യായ ഗാർഡ് ഓഫ് ഓണർ ഇതി രാഷ്ട്രീയ സമ്മാന പ്രണാമഃ സമർപ്പിതഃ. ഉദ്ഘാടന സത്രം സംബോധയൻ ലോകസഭാധ്യക്ഷഃ ഓം ബിർളാ പ്രാവോചത് യത് വിധായകാനാം കൃതേ വിധി നിർമ്മാണ പ്രക്രിയായാഃ തന്ത്രസ്യ ച ഗഭീര ജ്ഞാനസ്യ ആവശ്യകത വർത്തതേ. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗേന ഗുജറാത്ത് കൊങ്കണ് ഗോവ മധ്യ മഹാരാഷ്ട്ര ഒഡീസ പശ്ചിമ മധ്യപ്രദേശേഷു ശ്വഃ യാവത് അതിവൃഷ്ടേഃ രക്ത സഞ്ചേതന പ്രസാരിത. അനേനൈവ സഹ ഛത്തീസ്ഗഢ് പൂർവ മധ്യപ്രദേശ് ഉത്തരപ്രദേശ് വിദർഭ ക്ഷേത്രേഷു ഝഞ്ഝാവാതസ്യ വിദ്യുത് പ്രപാതസ്യ ചാപി സംഭാവന പ്രകടീകൃത. വിഭാഗാനുസാരം ശ്വഃ യാവത് ഉത്തരപ്രദേശ് ബിഹാർ ആന്ധ്രപ്രദേശ് പശ്ചിമബംഗാൾ കർണാടക ജമ്മുകശ്മീർ ലഡാക്ക് തമിഴ്നാടു പുതുച്ചേരി കരൈക്കൽ തെലങ്കാന പൂർവോത്തര രാജ്യേഷു അപി അത്യധിക വൃഷ്ടി ഭവിതും ശക്യ. ഫിഫ വിശ്വ ചഷകെ കാനഡ ദേശസ്യ വാൻകൂവർ നഗരെ സ്വിറ്റ്സർലാൻഡ് ദേശേന അൾജീരിയ ദേശഃ ദ്വേ ശൂന്യം ഇത്യങ്കാന്തരാലേന പരാജിത്യ റൌണ്ട് ഓഫ് 16 ചക്രേ പ്രവേശഃ സംപ്രാപ്തഃ. ഇതിഹാസെ ചതുർവാരം പ്രാഗുപാന്ത്യ ചരണേ ഗന്തും സ്വിറ്റ്സർലാൻഡ് ദലം ആഗാമി മംഗളവാസരെ അസ്മിന്നേവ സ്ഥാനെ കൊളംബിയ അഥവാ ഘാന ദേശേന സഹ സ്പർദ്ധിഷ്യതി. അന്യസ്മിൻ ദ്വന്ദ്വേ സ്പാൻ ദേശേന കാലിഫോർണിയായാഃ ലോൻസ് എലെഞ്ചസ് ക്രീഡാംഗണെ റൌണ്ട് ഓഫ് 32 ചക്രേ ഓസ്ട്രേലിയ ദലം 3-0 ഇത്യനേന പരാഭൂയ റൌണ്ട് ഓഫ് 16 ചക്രേ സ്വസ്ഥാനം സുരക്ഷിതം. अपरत्र केनडादेशस्य टोरेंटो नगरे प्रवृत्ते द्वन्द्वे पुर्तगाल देशः अपि क्रोएशिया दलं 2-0 इत्यंकान्तरालेन पराजित्य राउंड ऑफ 16 चक्रे प्राप्तवान। मंगलवासरे डलास नगरे राउंड ऑफ 16 चक्रे पुर्तगाल दलं स्पेन देशं सम्मुखी करिष्यति। इति वार्ताः।
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലൻഡിലെത്തുന്ന അദ്ദേഹം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
1: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ

0: സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാകില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ്
0: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 വർദ്ധിച്ച് 1,07,800 ഗ്രാമിന് 13,475 ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന്

വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. പഴയകാല കാർഷികാനുഭവങ്ങളെക്കുറിച്ച് നമ്മോടിന്ന് സംസാരിക്കുന്നു അരവിന്ദാക്ഷൻ കൊതേരി.
1: കർഷക തൊഴിലാളികൾക്കിടയിൽ എടുക്കുന്ന പണിക്കും ചില നിബന്ധനകളൊക്കെ ഉണ്ട് അല്ലേ? വരിമാറി കൊത്താൻ പാടില്ല.
2: വരിമാറി കൊത്താൻ പാടില്ല. പിന്നെ അതായത് ഒരു കണ്ടത്തിന്റെ ഒരു കണ്ടം കൊത്തു എന്നറിയുന്ന അതിന്റെ നടുക്ക് നിന്ന് ആ നേരം സൈഡിൽ കൊത്തുന്നവരെ ലെവലിലെത്തണം. അതാണ് അവന്റെ പണിയുടെ കണക്ക്. അത് അധികം പഠിക്കുന്ന ആളെയാണ് ഇടുക. അത് സൈഡിൽ നിന്ന് കൊത്തി അവരങ്ങ് കയറും, അവർക്ക് ഈസിയാ. പക്ഷെ ഈ ട്രെയിനിങ് ഇതാണ്, നടുക്ക് നിർത്തിക്കും, നടുക്കണ്ടം കൊത്തി അവർക്ക് ഒന്നിച്ചെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്.
1: കൃത്യമായ ഒരു ട്രെയിനിങ് ആണ്,
2: ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെയാണ് ഈ നമ്മളെ ഈ ഇതില്ലേ, ഈ വിത്ത് വതച്ചിട്ട് വിത്ത് മുക്കുന്ന തന്നെ വളരെ ഒരു ഒരു ചിട്ടിയോടുള്ള കാര്യങ്ങളാണ്. അതായത് നല്ല വിത്ത് നോക്കിയെടുത്ത് അതിന് വെള്ളത്തിലിട്ടിട്ട് പുറത്തു വരുന്നതുണ്ട്, അത് ചായയാണ്. അത് എടുത്തിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല അടിയിൽ പോയ വിത്തുകൾ എടുത്തിട്ട് ചാക്ക് കെട്ടി, വെള്ളം നനച്ച വിത്ത് ചാക്കിൽ കെട്ടി കുളത്തിൽ മുക്കി മുക്കി വെച്ച് ഒരു ദിവസം മുക്കി പിറ്റേ ദിവസം എടുത്തിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള അകത്ത് ഒരു മൂലക്ക് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മേലെ കല്ലെടുത്ത് വെക്കും, പുല്ലും കല്ലും. അപ്പോൾ ആ ചൂട്ടുന്നാണ് ഈ വിത്ത് മുളക്കുക. എന്താണെന്ന് വെച്ചാൽ അത് നാലാം കണ്ണിന് വിതച്ചിരിക്കണം. അല്ലെ എന്താവും എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന ഈ വേരുകൾ കോത്തിട്ട്
1: കൂട്ടി പണഞ്ഞു പോകും.
2: അപ്പോൾ അതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മത്സ്യം മാംസം അതൊന്നും അടുപ്പിക്കില്ല, കാരണം അതൊരു ചിട്ടിയാണ്, അതിനുള്ളൊരു ഭക്തിയാണ്. അപ്പോൾ അത് വതച്ചിട്ട് അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന അതായത് നിറ നിറയും പുത്തരി എന്നറിയില്ലേ, അതൊരു വല്ലാതെ ചിട്ടിയാണ് നിറയ. അത് അധികം ഓണത്തിനുണ്ടാവുക. ഓണത്തിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് കുട്ടികൾ ഞാനും എത്രയോ ചെയ്തതാണ്, കുട്ടികൾ കുളിച്ച് ഈറനോടെ അമ്മ എന്താവെന്ന് പറഞ്ഞാൽ ഈ പൊലുവള്ളി കാഞ്ഞരം മാവിൻ്റെ ഇല പ്ലാവില ഇതെല്ലാം കൂട്ടിയിട്ടുള്ള ഇലകൾ തരും. ആ ഇലേൻ്റെ അകത്ത് ഭസ്മം ഉണ്ടാവും. ആ ഭസ്മം കൊണ്ടുപോയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ഈ ഈറനടിഞ്ഞ ആൾ തോർത്താൻ പാടില്ല. ഈ കണ്ടത്തിലേക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യനെ നോക്കിയിട്ട് ഈ ഭസ്മം വിതറണം കതിരിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, അത് തൊട്ട് തലയിൽ വെച്ച് കുറച്ച് കതിരെടുത്ത് ഈ ഇലയിൽ വെച്ചിട്ട് തലയിൽ വെക്കണം. തലയിൽ വെച്ചുകൊണ്ട് പൊലി എന്ന് മാത്രം പറയാം. വേറെ ആരോടും സംസാരിക്കാൻ ആരും ഇങ്ങോട്ട് സംസാരിക്കുകയില്ല. ഇത് കൊണ്ടുവന്നാണ്ട് അന്നത്തെ കാലത്ത് ആരും സംസാരിക്കില്ല കുറവാക്കും, കാരണം എല്ലാവരും ഉണ്ടാവും. അങ്ങനെ വീട്ടിലേക്ക് വന്ന് നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്.

0: ഏത് കീടങ്ങൾ ഈ നെല്ലിനെ നശിപ്പിക്കുന്നല്ല, അതിനെ സംരക്ഷിക്കുന്ന, അതാണ് അതിൻ്റെ കണക്ക്.
1: അങ്ങനെയാ,
0: ഒരു വെള്ള നിറത്തിലുള്ള ഒരു പ്രാണി പത്തായം തുറക്കുമ്പോൾ പൊന്തി വരും, അതെന്ന് പറഞ്ഞാൽ ആ നെല്ലിനെ സംരക്ഷിക്കുന്ന പ്രാണിയാണ്, അത് തിന്നുന്നതല്ല,
1: അതിനെ നശിപ്പിക്കേണ്ടതല്ല,
0: അല്ല അത് വന്ന പൊലിഞ്ഞു, അതാണ്. അങ്ങനെയുള്ള കുറേ നിബന്ധനകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു,
1: അങ്ങനെയുള്ള ഒരു കാർഷിക സംസ്കാരം.
0: ആ പിന്നെന്ന് പറഞ്ഞാൽ ഈ വെള്ളേരി, വെള്ളേരിക്ക പറിച്ച് ഇപ്പം വെള്ളേരി കൊണ്ടുവന്നിട്ട് കിട്ടുപോകുന്നില്ല, ഇപ്പം കിടന്നില്ല അത് കിടനാശിനി. അന്ന് വെള്ളേരി കൊണ്ടുവന്നിട്ട് ഇതിന് ഈ കക്കയില്ലേ, നീറ്റ് കക്ക ഊറ്റിയിട്ട് ഒരു കുറി തൊട്ടും, കുറി തൊട്ടിട്ട് മച്ചുണ്ടാവില്ല, അതിൻ്റെ മേലെ കെട്ടിഞ്ഞേറ്റു,
1: കെട്ടിഞ്ഞേറ്റുന്നത് നമ്മളെ പാളയൊക്കെ
0: പാളയൊക്കെ മുറിച്ച് കാരാക്കിയിട്ട് അതിങ്ങനെ കെട്ടി, വളരെ നല്ല രസമാണ്. പക്ഷെ അത് ശാസ്ത്രീയമായൊരു വിദ്യയാണ്, ഒരു ശാസ്ത്രീയമായ മരുന്നാണ് ഈ നീറ്റ് കക്ക, അതിന് അണുക്കൾ ചേരില്ല, അതുകൊണ്ട് ഒരിക്കലും കെട്ടുപോകില്ല.
1: അന്ന് ഇതുപോലെ കെട്ടിവെച്ച വെള്ളരിക്ക മേലെ നിന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ആളെ അവസ്ഥ
0: അതുപോകും. അതെ, പിന്നെ ചക്കക്കുരു, ചക്കക്കുരു ശേഖരിച്ചു വെക്കുന്ന മഴക്കാലത്തേക്ക് ശേഖരിച്ചു വെക്കുന്ന നല്ല ഉണക്കി അതൊരു മൂലക്ക് കൂട്ടി
1: വേണ്ട,
0: നല്ല ഭദ്രമായിട്ട് അകത്ത് പ്ലാവ് വന്നിട്ടുണ്ട്, എന്നാലും അത് കളിയില്ല. അത് അങ്ങനെയുള്ളതാണ് അന്നത്തെ അന്നത്തെ രീതികൾ, ആ ചിട്ടകൾ അതാണ് അന്നത്തെ കാലത്ത്.
1: അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് വ്യത്യസ്ത വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഏറ്റവും ശുദ്ധമായ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചവരാണ് അന്നത്തെ ആളുകൾ എന്ന് പറയേണ്ടി വരും.
0: കാരണം
1: ഇന്നത്തെ പോലെ വലിയ കീടനാശിനി പ്രയോഗമില്ല, വളപ്രയോഗമില്ല, കൂടുതലും ജൈവവളങ്ങൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കാർഷിക രീതി. ആ പഴയ തലമുറ അങ്ങനെയാണല്ലോ ആ പാരമ്പര്യം നിലനിർത്തി
0: പോകുന്നത്. അന്ന് നമ്മളെ സ്പെഷ്യലി തക്കാളിയല്ലേ, എപ്പെങ്കിലും കറി വെക്കുന്നതാണ് തക്കാളി.
1: തക്കാളി
0: ഇന്നോ,
1: അതിന് കാരണം തക്കാളി ചിലപ്പോ പിടിയെന്ന് വില കൊടുത്ത്
0: വാങ്ങുന്നതായിരിക്കും. അതെ, അത് മറ്റുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം പറമ്പത്ത് നിന്ന് ഇങ്ങനെ പറിച്ചെടുത്ത്.
1: ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചക്കക്കുരു വെള്ളരി,
0: ചക്കക്കുരു വെള്ളരിക്ക കപ്പ, വാട്ടുകപ്പ, വെള്ളക്കപ്പ.
1: അതെ,
0: അതായത് വെള്ളക്കപ്പ ഈ കപ്പയില്ലേ, അത് പുഴുങ്ങി ഉണക്കുന്ന സമ്പ്രദായമുണ്ട്, പച്ചല ഉണക്കുന്ന സമ്പ്രദായം, അത് വലിയൊരു ആഘോഷം തന്നെ.
1: ഇന്നിപ്പോ നമ്മളെ വയലെല്ലാം ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന കാണുന്നത് ഏറ്റവും കൂടുതൽ ചുരുണ്ട ഇലകളാണ് ഇപ്പോ കപ്പക്ക് കാണുന്നത്. നമ്മള് ആ ഒരു കാലത്ത് ശരിക്കും വിടർന്നു നിൽക്കുന്ന നല്ല ഇലയായിരുന്നു, ഇന്ന് വയലിൽ അങ്ങനെ കാണുന്നേ ഇല്ല. അങ്ങനെ ഒരു വിടർന്നു നിൽക്കുന്ന ഇല ഇന്ന് കപ്പക്ക് കാണുന്നില്ല.
0: അതെ അതെ അതെ,
1: അല്ല ശരിക്കും,
0: അതെ ശരിക്കും അതാണ്. അത് മാറി വന്ന ഈ കീടനാശിനിന്റെ എല്ലാം പ്രശ്നം, അന്ന് അത്ര ജീവികൾ ഉണ്ടായിരുന്നു. നോയിച്ചിങ്ങ എന്ന് പറയുന്ന ജീവിയില്ലേ, മണ്ണട്ട, മണ്ണര, അതായത് ഒരു കണ്ടം കൊത്തുമ്പോൾ എത്ര മണ്ണരിയാണ് നൂല് പോലെ ഇങ്ങ് വരവാ, ആ മണ്ണരി ഉണ്ടാകുന്ന കാരണമുണ്ട്. കാരണം നമ്മൾ ഈ പശുവിൻ്റെ ചാണമില്ലേ, അത് ഈ ആലക്കുണ്ടിൽ ശേഖരിച്ചിട്ടാകുമ്പോൾ ഈ പെണ്ണുങ്ങളെ ആക്കിയിട്ട് തോല് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമുണ്ട്. എല്ലാ കാട്ടിലും ഒരു തോല്, ഒരു കെട്ടിന് വെച്ചില്ല കൂലിയ, അത് തറച്ചിട്ട് ഈ ചാണകത്തിൻ്റെ ഒന്ന് ഒന്നിച്ചിട്ട്
1: ഒരു വയലെന്ന് പറയുന്ന ഒരു കമ്പോസ്റ്റ്,
0: അതിൻ്റെ ഈ വെള്ളമില്ല, കണ്ണൂറായില്ല വെള്ളം, ആടെ തന്നെ ഉണ്ടാ ഇങ്ങനെ ഈ നമ്മളെ സർഫ് കലക്കിയ പോലത്തെ പാത, അതൊന്നും ഇന്ന് കാണാനില്ല ശരിക്കും പറഞ്ഞാൽ, അത് പോയി.
1: ഇന്ന് പിന്നെ ഒന്നിച്ച് ഒരു മഴക്ക് ഒന്നിച്ച് കുത്തി ഒലിച്ച് വെള്ളം വരും, ആ വെള്ളം ഇതിനെയൊക്കെ അടിച്ച്
0: കൊണ്ടുപോകും. അത്ര തന്നെ അതാണ്.
1: കൃഷിരീതി മാറി, നമ്മുടെ മണ്ണിന്റെ
0: ഘടന മാറി,
1: ഒരുപാട് മാറ്റങ്ങൾ
0: സംഭവിച്ചു.
1: പുതിയ തലമുറ ഈ വഴിയിലേക്ക് വരുന്നതും വളരെ വിരളമാണിപ്പോ.
0: വിരളാണ് പക്ഷേ എന്നാന്ന് പറഞ്ഞാല് അത് ഒന്നാമത്തെ നമ്മൾ, ഞാനായാലും എൻ്റെ മോൻ നല്ല നിലയിലെത്തണം. അതായത് ഞാൻ കൈക്കോട്ടെടുക്കുന്നുണ്ട്, എൻ്റെ മോനും കൈക്കോട്ടെടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾ മാത്രം വിചാരിച്ച, അന്നുള്ളവരത് പറഞ്ഞാ പറഞ്ഞതാ, അന്നുള്ളവര് അത് എടുക്കുന്ന പറഞ്ഞാൽ എടുത്തു, ഇന്നതല്ല,
1: അന്നങ്ങനെ എടുക്കുന്ന പറയാൻ അന്ന് അതല്ലാതെ വേറെ
0: വഴിയില്ല, നമുക്ക് വേറെ വഴിയില്ല.
1: അതാണ് തിരഞ്ഞെടുക്കാൻ ഒരുപാട്
0: അങ്ങനെ എടുത്താല് എന്താന്ന് പറഞ്ഞാല് അവര് പിന്നോട്ട് പോകും.
1: ശരിക്കും ലാഭകരല്ലോ കൃഷി,
0: ലാഭമല്ല.
1: അപ്പൊ പിന്നെ ലാഭമല്ല,
0: പക്ഷെ അത് എല്ലാവർക്കും കൃഷി എന്ന് പറയുന്ന ഭൂമിയോട് ചെയ്യുന്ന ഒരു പൂജയല്ലേ.
1: അതെ, അതന്ന്.
0: ആ പക്ഷെ ഇന്നും അത് മനസ്സ് കൊണ്ട് നടക്കുന്ന ലാഭം അല്ലാതെ കൃഷി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്.
1: അത് ഈ ഒരു നിങ്ങൾ പറയുന്ന തലമുറ കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും?
0: പിന്നില്ല, അതില്ല. ആധുനിക കൃഷി രീതിയാണ്. ആധുനിക കൃഷി രീതി എന്ന് പറയുമ്പോൾ അത് തലമുറക്ക് അത് വലിയ പ്രയാസമാണ്, കൊണ്ടുപോകാൻ പ്രയാസമാണ്. അത് ഈ ഏകദേശം പഴയതുമായിട്ട് ബന്ധമുള്ള എന്നെ പോലത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളു.
1: പക്ഷെ അന്നത്തെ ഒരു വ്യത്യാസം, അന്ന് ഡോക്ടർക്ക് കൊടുക്കാൻ വളരെ കുറച്ചേ വേണ്ടിയിരുന്നുള്ളൂ, നാട്ടിലെ ഏതെങ്കിലും വൈദ്യരെ കാണാൻ അത്രയേ ഉള്ളൂ. ഇന്ന് അത് മാറി.
0: അതെ,
1: ഇന്ന് പുതിയ രീതിയിലുള്ള ഭക്ഷണ രീതി വന്നു, ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായി, ആശുപത്രികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു.
0: അതെ,
1: അപ്പോ രണ്ടും തമ്മില് സാമ്പത്തികം താരതമ്യം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അന്നായിരിക്കും കൂടുതൽ ലാഭം.
0: അന്നു ലാഭം, അന്ന് എന്ന് പറഞ്ഞാല് ഒന്ന് ഈ പനിയെല്ലാം വന്നാല് ചുക്കും

0: കുരുമുളകും എല്ലാം ഇട്ടിട്ട് അമ്മയൊരു കാപ്പി വെച്ചരണ്ട് അതിൽ തന്നെ പഞ്ഞങ്ങ് മാറും.
1: ഒരുവിധം
0: പ്രശ്നം. പിന്നെ വേറെ എന്താണെന്ന് പറഞ്ഞാൽ ചൊറി വരാനുണ്ട്. ചൊറി വന്നാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ചെറുപയറില്ലേ, നമ്മളെ വയലിൽ തന്നെ ഉണ്ടാക്കുക ചെറുപയർ അരച്ചിട്ട് പുരട്ടിയിട്ട് വെയിൽ തീർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു അഞ്ച് ദിവസം നിർത്തുമ്പോൾ അതങ്ങ് പോവും. പിന്നെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ, ശുദ്ധമായ നമ്മളെ വെളിച്ചെണ്ണ തന്നെ കാച്ചിയെടുക്കും, അതാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കുറെ മാറ്റങ്ങളുണ്ടല്ലോ.
2: പഴയകാല കാർഷികാനുഭവങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് അരവിന്ദാക്ഷൻ കൊതേരി.

0: മായം കലർന്ന മട്ടയരി എന്നൊക്കെ കേൾക്കുമ്പോൾ മട്ടയെന്ത് വെള്ളയെന്ത് എന്ന് പലർക്കും ആശയക്കുഴപ്പമുണ്ടാവാറുണ്ട്. കാർഷിക പ്രദേശങ്ങളിൽ ഒഴികെ അത് പെട്ടെന്ന് തിരിച്ചറിയുന്നവരും കുറവാണ്. അരിചരിതത്തിൽ മട്ടയെന്നാൽ പാലക്കാടൻ മട്ട തന്നെയാണ്. മട്ട വേണോ വെള്ള വേണോ, കടക്കാരന്റെ ചോദ്യത്തിൽ തവിടുള്ള അല്ലെങ്കിൽ ചുമന്ന അരിയെല്ലാം പൊതുവായി മട്ടയാണ്. പുതിയ സാഹചര്യത്തിൽ തവിട് പൂശിയതാകാനുള്ള സാധ്യതയുണ്ട്. തവിടു പോയാൽ അത് വെള്ളയരിയാണ്. എന്നാൽ അതൊന്നുമല്ല, കുറച്ചുകൂടി ചെമന്നതാണ് പാലക്കാടൻ മട്ടയരി. അത് കഴുകുമ്പോൾ ഇളകുന്ന ചെമപ്പൂ അല്ല, കയ്യിലിട്ട് തിരുമ്മിയാൽ ഉള്ളം കൈയിൽ നിറം പിടിക്കുന്നതും അല്ല. പാലക്കാടൻ മട്ടയുടെ ആ ചുവപ്പ് പരിചയമുള്ളവർക്ക് കണ്ടാലറിയാം. അരി കയ്യിലെടുത്തും കഴിച്ചും തിരിച്ചറിയാം. രുചിയുടെ മട്ടയാണത്, പോഷകങ്ങളുടെയും കഞ്ഞിക്ക് കേമം. രുചിയിലാണ് പ്രധാനമായും പാലക്കാടൻ മട്ടയെ മനസ്സിലാക്കുക. കാൽനൂറ്റാണ്ടു മുൻപ് വരെ പാലക്കാടൻ കർഷകരുടെ അന്തസ്സും അഭിമാനവുമായിരുന്നു മട്ട. അതിന്റെ കൃഷിയും വ്യാപകമായിരുന്നു. ഉറപ്പുള്ള ചെടികളിൽ കനമേറിയ കതിരുകൾ, മൂക്കുംതോറും വിളവും രുചിയും കൂടുന്ന അരി. പൊക്കവും എടുപ്പും കണ്ടാലറിയാം മട്ടയുടെ ഗമ. ലക്ഷണമൊത്ത മട്ടനെല്ലിനടുത്തുകൂടി കീടങ്ങൾ പോകാൻ ഒന്ന് മടിക്കുമെന്ന് കർഷകരുടെ നാട്ടറിവ്. മറ്റ് ജൈവഗുണങ്ങളും ഏറെയായിരുന്നു. ഇന്നത് ചില പ്രദേശങ്ങളിലും കർഷകരിലും ഒതുങ്ങാൻ കാരണം പലതാണ്. കൃഷിക്കാരുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ആദ്യമായി ഭൗമസൂചിക പദവി നേടിയ നെല്ലിനമാണ് പാലക്കാടൻ മട്ട. പിന്നീട് ഇതേ രീതിയിൽ ഔഷധവീര്യമുള്ള നവരയും അതേ പദവിയിലെത്തി. മട്ട എന്നാൽ ഒരിനം നെല്ല് മാത്രമാണെന്ന് തോന്നുമെങ്കിലും സംഗതി ഇതൊരു ഗ്രൂപ്പാണ്. പത്തിനം പരമ്പരാഗത നെല്ലിനങ്ങളുണ്ട് മട്ട എന്ന ഏകനാമത്തിനുള്ളിൽ. മറ്റരികളേക്കാൾ ഉരുണ്ട് ഭംഗിയുള്ളതാണിത്. കുറച്ചുപേരെ ഇപ്പോൾ മട്ട കൃഷി ചെയ്യുന്നുള്ളൂ. അതും മുഴുവൻ ഇനങ്ങളുമില്ല. അവരുടെ കൃത്യമായ എണ്ണം ലഭ്യമല്ലെന്നും കർഷകരും കാർഷിക സർവകലാശാല ഗവേഷകരും പറയുന്നു. അങ്ങനെ ആ വിലപിടിപ്പുള്ള ബ്രാൻഡിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗുണം കുറഞ്ഞ അരികളും പാലക്കാടൻ മട്ട എന്ന പേരിട്ട പാക്കറ്റിൽ അടുക്കളയിലെത്താറുണ്ട്. പാലക്കാടിന്റെ ഭൂപരിധിയിൽ പരമ്പരാഗതമായി ഉണ്ടായതും കൃഷിയിലൂടെ വ്യാപിച്ചതുമാണ് മട്ട നെല്ലിനങ്ങൾ. ആര്യൻ, അരുവക്കാരി, ചിറ്റേനെ, ചെങ്കഴമ, ചേറ്റാടി, ഇരിപ്പൂച്ചെമ്പൻ, വട്ടൻ, തവളക്കണ്ണൻ, സ്വർണാരി, പൊന്നാരിയൻ, ജ്യോതി, കുഞ്ഞുകുഞ്ഞ് തുടങ്ങിയവയാണ് മട്ടഗണത്തിലെ മറ്റ് നെല്ലിനങ്ങൾ. ഓരോന്നിനും ഓരോ രുചിയാണ്. വലുപ്പത്തിലും ഉള്ളടക്കത്തിലും ഉറപ്പിലുമുണ്ട് വ്യത്യാസം. കടും ചുവപ്പും ഇടത്തരം ചുവപ്പും. നേരിയ ചുവപ്പാണെങ്കിലും പൊതുനിറം പ്രത്യേകതരം ചുവപ്പ് എന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഗുണം തിരിച്ചറിഞ്ഞ് പ്രത്യേക പരിപാലനത്തിലൂടെ വളർത്തിയെടുക്കുന്നതാണ് ഇവയോരോന്നും. ഇനത്തേക്കാൾ അത് വളരുന്ന മണ്ണിന്റെ സവിശേഷതയാണ് മട്ടയെ ആസ്വാദ്യകരമാക്കുന്ന മറ്റൊരു ഘടകം. ഇനങ്ങൾ മുഴുവനായി കൃഷി ചെയ്യുന്നവർ ഇപ്പോഴില്ല. ഉള്ളവ തന്നെ ചിതറിക്കിടക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി. എന്നാൽ ജില്ല മുഴുവൻ കൃഷി ചെയ്താലും ഉണ്ടാകാത്ത അത്ര അളവിലാണ് പാലക്കാടൻ മട്ടയരിയും നെല്ലും വിപണിയിലെത്തുന്നത്. ഗവേഷണ കേന്ദ്രങ്ങൾ തുടർച്ചയായി പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തതോടെ പരമ്പരാഗത കൃഷിക്ക് പ്രോത്സാഹനം ലഭിക്കാതെ വിഷമിച്ച കർഷകരിൽ പലരും പുതിയ ഇനങ്ങൾ സ്വീകരിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിളവ് ലഭിച്ചെങ്കിലും പുതിയവയ്ക്ക് ജൈവഗുണം കുറവായിരുന്നു. ആരോഗ്യവും ഗുണവുമല്ല ഗവേഷണ വിജയമാണ് ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഒതുങ്ങി വളർന്ന മട്ട തനിമയോടെ തല ഉയർത്തി തന്നെ നിന്നു. ഭൗമസൂചിക ലഭിക്കുന്നതിനുള്ള ചർച്ചകൾക്കിടയിൽ മട്ടയുടെ പട്ടികയിലേക്ക് പുതിയ തലമുറയിലെ ജ്യോതിയെയും കുഞ്ഞുകുഞ്ഞിനെയും ചേർക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ പരമ്പരാഗത ഇനമായ സ്വർണാരിയും പൊന്നാരിയനും പുറത്തായി. പകരം കുഞ്ഞുകുഞ്ഞും ജ്യോതിയും ഭൗമശാസ്ത്ര സൂചിക രജിസ്ട്രേഷനിൽ സ്ഥാനം പിടിച്ചു. പുതിയ നെല്ലിനങ്ങൾക്ക് ആറു സീസൺ കഴിഞ്ഞാൽ ഉൽപാദനക്ഷമത കുറയുമെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും മറ്റൊരു വിത്ത് വരും. അതേസമയം മട്ട സുസ്ഥിര വിളവാണ് തരുന്നത്. ജൈവഗുണത്തിലും മാറ്റമില്ല. 2007 പാലക്കാടൻ മട്ടയരിക്ക് ഭൗമസൂചിക രജിസ്ട്രേഷൻ ലഭിച്ചത്. രാജ്യത്താദ്യമായാണ് ഒരു ഉൽപ്പന്നത്തിനുള്ള ഭൗമസൂചിക കർഷകരുടെ സംഘത്തിന് ലഭിച്ചത് എന്നതും ചരിത്രപരമായ സവിശേഷതയാണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് നവരനെല്ലിന് ഭൗമസൂചിക ലഭിച്ചതെങ്കിലും അത് ഏതാണ്ടൊരു മാതൃകയായി വികസിപ്പിക്കാൻ കർഷകർക്ക് കഴിഞ്ഞു. പൂർണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നവര കയറ്റുമതിയിലൂടെ ഉൾപ്പെടെ മുഴുവൻ വിൽക്കാൻ കഴിയുന്നുണ്ട് എന്നത് വലിയ നേട്ടമായി വലിയ നേട്ടമാണ്. പാലക്കാടൻ മട്ടയിനം തൃശൂരിലും മലപ്പുറത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരുന്നു. ആ നെല്ലിൽ നടത്തിയ ജൈവരാസപരീക്ഷണത്തിൽ വിളവിൽ കാര്യമായ വ്യത്യാസം കണ്ടെത്താനായില്ല എന്നതാണ് കാർഷിക സർവകലാശാല അധികൃതരുടെ നിരീക്ഷണം. പാലക്കാടൻ മട്ടയരിയുടെ വിത്തുപാകലും ഞാറുനടലും ഏറെക്കുറെ മറ്റു നെല്ലിനങ്ങളോട് സാമ്യമുള്ളതാണ്. ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുത്ത് ഉണക്കി സൂക്ഷിക്കും. വിത്തുപാകുന്നതിനു മുൻപ് വെള്ളത്തിൽ കുതിർത്തിവെച്ച് മുളപ്പിക്കും. പരമ്പരാഗതമായി തിരുവാതിര ഞാറ്റുവേല അടിസ്ഥാനമാക്കിയാണ് ഞാറ്റടി തയ്യാറാക്കുന്നത്. നല്ല രീതിയിൽ വളക്കൂറുള്ള മണ്ണിൽ വിത്ത് പാകി മുളപ്പിക്കും. 20 മുതൽ 25 ദിവസം പ്രായമായ ഞാറുകൾ പറിച്ചു നടും. കറുത്ത പരുത്തിമണ്ണും പാലക്കാടൻ ചുരം കടന്നെത്തുന്ന കാറ്റും സൂര്യപ്രകാശവുമാണ് ഈ നെല്ലിന് സവിശേഷമായ രുചി നൽകുന്നത്. വെള്ളം കെട്ടിനിർത്തിയും ഇടയ്ക്കുണക്കിയും ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്. ഇത് കളകളെ നശിപ്പിക്കാനും വേരുകൾക്ക് ബലം നൽകാനും സഹായിക്കുന്നു. ചാണകം, കമ്പോസ്റ്റ്, പച്ചിലവളം എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം നിലനിർത്തും. ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് രോഗങ്ങളെ പ്രതിരോധിക്കാം. നെൽച്ചെടികൾ നന്നായി മൂത്ത് മഞ്ഞ നിറമാകുമ്പോൾ കൊയ്ത്തു നടക്കും. നെല്ല് പുഴുങ്ങി ഉണക്കിയ ശേഷമാണ് മട്ടിയരിയാക്കി മാറ്റുന്നത്. ഇതിന്റെ പോഷകമൂല്യം നഷ്ടപ്പെടാത്ത രീതിയിൽ റബ്ബർ ഹുള്ളറുകളുള്ള പ്രത്യേക മില്ലുകൾ ഉപയോഗിച്ചാണ് അരിയാക്കി മാറ്റുന്നത്.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
1: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
0: വീടും നാടും രാമനാമ മുഖരിതമാവുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
2: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം
0: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസത്തിനകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.
3: രാമ രാമ രാമ നീലമേഘശ്യാമ
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972 762400.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലന്റും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലന്റിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലന്റ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടന വേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാറ്റ് BMS, ഇപ്പോക് IIN, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് ഐടി മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് 4 ദിവസത്തേക്കും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീന നവാഗതരായ ക്യാബോവെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7:00 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ഒന്നാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
1: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 crore rupees പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ലാ വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം ഈ മാസം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11:00 വൈകുന്നേരം 5:00 കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തീരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 4,35,236 crore rupees ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15 ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 km ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595 ആയതിനെ തുടർന്ന് 7 ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000+ പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന ക്യാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ നമുക്കാദ്യം ആസ്വദിക്കാം മധു നിരഞ്ജൻ എറണാകുളം എഴുതി സംഗീതം നൽകിയ മഴത്തുള്ളി എന്ന ഗാനം. ആലപിക്കുന്നത് ഗോകുൽ.

മധു നിരഞ്ജൻ എറണാകുളം എഴുതി സംഗീതം നൽകിയ മഴത്തുള്ളി എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ഗോകുൽ. സർഗജാലകത്തിൽ ഇനി ജോൺസൺ കൊറ്റനെല്ലൂർ എഴുതിയ കഥ കാലഹരണപ്പെട്ട വാർത്തകൾ, അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.

തലേന്ന് രാത്രി തുടങ്ങിയ കനത്ത കാറ്റും മഴയും ഇപ്പോഴും തുടരുകയാണ്. നേരം പുലരാൻ ഇനിയും സമയമുണ്ട്. അപ്പുനായരുടെ ചായക്കടയിലെ അടുപ്പിൽ നിന്ന് തുടങ്ങുന്നതാണ് സൂര്യരശ്മികൾ എത്തുമ്പുള്ള ഗ്രാമത്തിന്റെ പ്രകാശം. അവിടെ പുതിയൊരു പുലരിയെ എതിരേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രഭാതഭക്ഷണം തയ്യാറാക്കുവാനുള്ള അത്യാവശ്യ സാധന സാമഗ്രികളുമായിട്ടായിരിക്കും അപ്പുനായരും സഹായി മണിയനും നേരം പുലരും മുൻപേ പീടികയിലെത്തുക. മണിയൻ ദീർഘകാലമായി സന്തത സഹചാരിയായി കൂടെയുണ്ട്. എല്ലാ ജോലികളും നിശബ്ദം കണ്ടറിഞ്ഞ് ചെയ്യുന്ന വിശ്വസ്തനായ തൊഴിലാളി. പണപ്പെട്ടിയിൽ നിന്ന് മാത്രം പക്ഷേ മണിയൻ ബുദ്ധിപരമായ അകലം പാലിക്കും. സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടല്ല, പണം വാങ്ങുവാനും കണക്കുകൂട്ടി ബാക്കി നൽകുവാനും മതിയായ അറിവ് തനിക്കില്ലെന്ന ബോധം അയാൾക്കുള്ളതുകൊണ്ട് മാത്രം. പുലർച്ചെ 5 മണി മുതൽ കാലത്ത് 8 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 6.5 മണി വരെയുമാണ് അവധി ദിവസങ്ങൾ ഏതുമില്ലാതെയുള്ള ചായക്കടയുടെ പ്രവർത്തന സമയം. പതിവ് പോലെ ആദ്യം എത്തിയത് പത്രക്കാരൻ ബിന്നിയാണ്. പതിവില്ലാതെ അയാൾ തൻ്റെ സൈക്കിൾ ചായക്കടയുടെ വരാന്തയോട് ചേർത്ത് മഴ നനയാതെ വിധം ചാരി വെച്ചു. പ്ലാസ്റ്റിക് ഉറയിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ചുറ്റിയ പത്രങ്ങളിൽ ഒന്നെടുത്ത് അയാൾ കടയിലെ മേശപ്പുറത്ത് വെച്ചു. ചെവിയും തലയും പൂർണ്ണമായി മറച്ചിരുന്ന വലിയ തൊപ്പി എടുത്തുമാറ്റി അടുക്കളയിൽ തിരക്കിട്ട ജോലികളിൽ മുഴുകിയിരുന്ന അപ്പുനായരുടെ അടുത്തേക്ക് ചെന്നു. നായരേട്ടൻ അറിഞ്ഞോ? കുമാരൻ മാഷു പോയി, അയാൾ ചെറിയൊരു കിതപ്പോടെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. കുറച്ചു നേരത്തേക്ക് അപ്പുനായർ സ്തബ്ധനായി. അടുപ്പിൽ തീ ഊതിക്കൊണ്ടിരുന്ന മണിയൻ ഒരു നിമിഷം ബെന്നിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. നമ്മുടെ കുമാരൻ മാഷോ? അപ്പുനായർക്ക് വിശ്വസിക്കാനായില്ല. ഞാനിപ്പോൾ അതുവഴി പത്രമിടാൻ ചെന്നപ്പോൾ പതിവില്ലാതെ വെളിച്ചം കണ്ടു, പിന്നെ ചെറിയൊരാൾക്കൂട്ടം. അറ്റക്കായിരുന്നു അത്രേ, ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ടി വന്നില്ല, വീട്ടിൽ വെച്ച് തന്നെ തീർന്നു. ഇന്നലെ ഈ നേരത്ത് ഇവിടെ വന്ന് പോയ ആളാ? ഇത്രയും പറഞ്ഞ് മണിയൻ അപ്പുനായരെ നോക്കി. അയാൾ മണിയനെയും. ബെന്നിക്ക് ഒരു കാപ്പി വേണമായിരുന്നു, പാല് എത്തിയിട്ടില്ലാത്തതിനാൽ മണിയൻ അയാൾക്ക് വേണ്ടി ഒരു കട്ടനെടുത്തു. കുറേ നേരത്തേക്ക് ആരും ആരോടും ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. പുറത്ത് മഴയുടെ ശബ്ദം, കാറ്റിൻ്റെ ഇരുമ്പൽ, അടുക്കളയിൽ തിളക്കുന്ന വെള്ളത്തിൻ്റെയും എരിയുന്ന കനലിൻ്റെയും ശബ്ദങ്ങൾ. അപ്പുനായരുടെ ഉള്ളിലൊരു കനൽ പക്ഷേ നിശബ്ദം എരിഞ്ഞുകൊണ്ടേയിരുന്നു. ഓ, ഈ മഴ ഇപ്പോഴൊന്നും തോരുന്ന ലക്ഷണമില്ല. കട്ടൻ കാപ്പിയും കുടിച്ച് കൈനീട്ട മേശപ്പുറത്ത് വെച്ച് തിരിച്ചു പോകാൻ നേരം ബെന്നി ആരോടൊന്നില്ലാതെ പറഞ്ഞു. മണിയനൊപ്പം അടുക്കള ജോലിയിൽ വ്യാപൃതനാകാനുള്ള ശ്രമങ്ങൾക്കിടയിലും അപ്പുനായരുടെ മനസ്സ് ഏറെ അസ്വസ്ഥമായിരുന്നു. അത്രയേറെ ആഴമേറിയൊരു ബന്ധമായിരുന്നു അപ്പുനായരുടെ ചായക്കടക്ക് കുമാരൻ മാഷുമായി ഉണ്ടായിരുന്നത്. ദീർഘകാലമായി പീടികയിൽ നിത്യ സന്ദർശകനായിരുന്നു മാഷ്. മിക്കവാറും പുലർച്ചെ ആദ്യമെത്തുന്ന ആൾ. 70 പിന്നിട്ടെങ്കിലും ആരോഗ്യവാനായ ദൃഢഗാത്രൻ. ചായയല്ലാതെ മറ്റൊന്നും കഴിക്കില്ല. എണ്ണപ്പലഹാരങ്ങളോട് തെല്ലും താല്പര്യമില്ലാതെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുവായ കർഷകൻ. എല്ലാവരും കേൾക്കാൻ ഉച്ചത്തിൽ പത്രം വായിച്ചിരുന്ന എല്ലാവരുടെയും മാഷ്. ഒരു വിദ്യാലയത്തിലും ആരെയും പഠിപ്പിച്ചിട്ടില്ലാതെ അദ്ദേഹം ഇന്ന് തൻ്റെ കൊച്ചുഗ്രാമത്തിൽ എല്ലാവരുടെയും മാഷാണ്. പഴയ കാലത്ത് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നിട്ടും കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ നിമിത്തം പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഹതഭാഗ്യം. ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന അയാൾ പക്ഷേ മണ്ണിൽ അധ്വാനിച്ചു. മക്കളെ പഠിപ്പിച്ച് വലിയ ഉദ്യോഗസ്ഥരാക്കി. പെൺമക്കളെ നല്ല നിലയിൽ വിവാഹം ചെയ്തയച്ചു. അവരിൽ ചിലർ ഇന്ന് ദേശത്തും വിദേശത്തുമായി ഉദ്യോഗത്തിലിരിക്കുന്നു. പാൽക്കാരൻ പൗലോ പാലുമായി എത്തി. അയാൾ തൻ്റെ കുട ചുരുക്കി കടയിലെ മൂലയിൽ ചാരി വെച്ചു. അയാൾ അപ്പുനായരോട് ചോദിച്ചു, അറിഞ്ഞില്ലേ നായരെ, നമ്മുടെ മാഷ്? അപ്പുനായരുടെ മുഖഭാവത്തിൽ നിന്ന് കുമാരൻ മാഷിൻ്റെ മരണവിവരം അയാൾ അറിഞ്ഞു കാണും എന്നയാൾ ഊഹിച്ചു. ഈ മനുഷ്യന്മാരുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ നായരെ. ചായക്കടയിലേക്ക് ധൃതിയിൽ കടന്നു വന്ന് ബെഞ്ചിലിരുന്നു കൊണ്ട് മറുപടി പറഞ്ഞത് മത്തായി മാപ്പിള. പിന്നീട് ചായക്കടയിലെത്തിയവരിൽ മരം വെട്ടുകാരൻ ചെല്ലപ്പനും പറമ്പ് പണിക്കാരനായ രാമനും ജോസും കുട്ടൻ കാഞ്ചന മറിയ തുടങ്ങിയ പാടത്തെ പണിക്കാരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് കുമാരമാഷിനെ കുറിച്ച് മാത്രം. നല്ലൊരു മനുഷ്യനായിരുന്നു, പ്രത്യേകിച്ച് ഒരു സൂക്കേടും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ എന്തു പറ്റി? ഇന്നലെ ഈ നേരത്ത് ഇവിടെ ഇരുന്ന് പത്രം വായിച്ച ആളാ എന്നിങ്ങനെ പോകുന്നു അവരുടെ പ്രതികരണങ്ങൾ. സ്വതവേ നാട്ടുവിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും വാചാലനായിരുന്ന അപ്പുനായർ അന്നെല്ലാം കേട്ട് മൂകനായിരുന്നു. അയാളുടെ ഓർമ്മകൾ പിന്നെയും പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അതിരാവിലെ ചായക്കടയിലെത്തിയിരുന്നവരൊക്കെ പത്രം വായിച്ചിരുന്ന കുമാരമാഷിന്റെ സ്ഥിരം ശ്രോതാക്കളായിരുന്നു. അക്ഷരാഭ്യാസം ഇല്ലാത്തവർ മുതൽ കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പത്രം വായിക്കാത്തവർ തുടങ്ങി വായിക്കാൻ മടിയുള്ളവർ വരെ അയാളുടെ സ്ഥിരം ശ്രോതാക്കളായി. നാട്ടിലെ ചെറുകിട കർഷകർക്ക് വളത്തിനെയും വിത്തിനെയും കുറിച്ചുള്ള നിരവധി സംശയങ്ങൾക്ക് തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായി മറുപടി നൽകിയിരുന്നു അയാൾ. അതിരാവിലെ ഏതാനും പേർ എത്തിയാൽ പത്രവായനക്ക് തുടക്കമായി. പ്രധാന വാർത്തകൾ മുതൽ ചരമകോളം വരെ ഒന്നും വിടാതെ വായിക്കും.
ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നറിയാവുന്ന സ്ഥിരം ശ്രോതാക്കൾ സസദ്രം അയാളെ ശ്രവിക്കും. ഇടവേളകളിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയനിവൃത്തിയോ ഒക്കെ ആവാം. ഒരിക്കൽ അത്തരം ഒരു ഇടവേളയിൽ മരമ്പേട്ടുകാരൻ ചെല്ലപ്പൻ്റെ ഒരു ചോദ്യം, അല്ല മാഷേ, ഇപ്പോൾ അമേരിക്ക നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പാകിസ്ഥാനുമായിട്ടും യുദ്ധമുണ്ടായാൽ നമ്മൾ ജയിക്കില്ലേ? ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം മാഷ് കടയിലുണ്ടായിരുന്ന എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ പറഞ്ഞു, ഇനിയൊരു യുദ്ധമുണ്ടായാൽ ആരും ജയിക്കില്ല. യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരും ഉൾപ്പെടെ എല്ലാവരും തോൽക്കും. ചെല്ലപ്പിന് ഒന്നും മനസ്സിലായില്ല. താൻ ആഗ്രഹിച്ച ഒരു ഉത്തരം ലഭിക്കാത്തതിലുള്ള നിരാശ അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു. പിന്നീട് അയാൾ ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചതുമില്ല. റേഡിയോ എന്നൊരു ഉപകരണം ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുവാൻ മാത്രമേ അപ്പു നായർ അത് പ്രവർത്തിക്കാറുള്ളൂ. കുറേ നാളുകളായി കുമാരൻ മാഷിൻ്റെ പത്രവായനയ്ക്ക് പഴയ സ്ഥിരതയില്ലാതായി. കാലത്തെ കണ്ട ചായക്കട നിറങ്ങേണ്ട കാര്യമെന്താ? ഇവിടെ വീട്ടിലെന്താ പാലില്ലേ, പഞ്ചസാരയില്ലേ, പത്രമില്ലേ, ടി വി ഇല്ലേ? വീട്ടിലെ ഇത്തരം പരാതികളൊന്നും കുമാരമാഷി പറയാതെ തന്നെ അപ്പുനായർക്കറിയാം. ഇളയ മകൻ്റെ കൂടെ പഴയ തറവാട് വീട് കുളിച്ചു പണിത വലിയ വീട്ടിലാണ് താമസം. സഹധർമ്മിണി കുറച്ചു നാൾ മുമ്പ് അസുഖം ബാധിച്ച് മരിച്ച ശേഷം അപ്പുനായരുടെ ചായക്കടയും ഗ്രാമത്തിലെ സൗഹൃദങ്ങളും മാത്രമായിരുന്നു അയാളുടെ ലോകം. മകൻ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരതാമസക്കാരനായതോടെ മക്കൾ അവഗണിക്കാനാകാത്ത ശക്തിയായി വളർന്നു കഴിഞ്ഞെന്ന സത്യം അയാൾ ക്രമേണ തിരിച്ചറിഞ്ഞു. കുറച്ചുനാൾ മകൻ്റെ കുട്ടികളെ സ്കൂൾ ബസ് എത്തുന്നിടത്ത് കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രമായി അയാൾ ഒതുങ്ങിക്കൂടി. പിന്നീട് അയാൾ ആ വലിയ വീട്ടിലെ ജനലഴികളിൽ പിടിച്ച് പുറത്ത് തൊടിയിലേക്കും അല്പം ദൂരെ ഇടവഴികളിലൂടെ സ്വാതന്ത്ര്യത്തോടെ നടന്നു പോകുന്ന തനിക്ക് പരിചിതരായ നാട്ടുകാരെ നോക്കിയും നിന്നു. ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളിയെ പോലെ. വീട്ടിലെ പരാതികൾ അവഗണിച്ച് പിന്നീട് അയാൾ വീണ്ടും ചായക്കടയിൽ വരുവാൻ തുടങ്ങി. അത്രമേൽ അയാളത് ആരും ആവശ്യപ്പെടാതെ തന്നെ ആസ്വദിച്ച് ചെയ്തിരുന്ന കർത്തവ്യമാണ്. ഗ്രാമീണരും നിരക്ഷരരുമായ വളരെ പേർ ഈ ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത് അയാളിലൂടെയാണ്. മാഷ് എന്ന വിളിപ്പേരും അയാൾ തനിക്കുള്ള അംഗീകാരമായി കരുതുന്നു. അടുത്ത കാലത്ത് അയാൾ ചായക്കട സന്ദർശനം പൂർണ്ണമായും നിർത്തി. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം പക്ഷേ മാഷ് ഇന്നലെ വീണ്ടും ചായക്കടയിലെത്തി. ചായപ്പീടിക വീണ്ടും പഴയതുപോലെ സജീവമായി. എല്ലാവരും മാഷിനെ സന്തോഷത്തോടെ എതിരേറ്റു. മാഷിൻ്റെ പത്രവായന വീണ്ടും ചായക്കടയിൽ മുഴങ്ങിക്കേട്ടു. അപ്പുനായരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാലത്തെ പണിക്കിറങ്ങിയവർ പ്രഭാത ഭക്ഷണവും കഴിച്ച് ഇപ്പോഴും ചായക്കടയിൽ തന്നെ ഇരിപ്പാണ്. പുറത്ത് മഴ ഇപ്പോഴും തിമിർത്ത് പെയ്യുന്നു. മഴയൊന്നും ശമിക്കാതെ പണിക്കിറങ്ങാനാകില്ല. പിന്നീടെത്തിയ ആരോ പറഞ്ഞു, സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും, എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ട മാഷിനെ അവസാനമായി ഒന്ന് കാണണം എന്ന ചിന്തയിലായി. തലേന്ന് ഏതാണ്ട് ഈ നേരം വരെ ഇവിടെ ഇരുന്ന് പത്രം വായിച്ച് യാത്ര പറഞ്ഞിറങ്ങിയ കുമാരൻ മാഷ് മാത്രമായിരുന്നു അപ്പോഴും അപ്പുനായരുടെ മനസ്സിൽ. പോകാൻ നേരം അയാൾ മാഷിനോട് ചോദിച്ചു, സന്തോഷായി മാഷേ, ഇനി എല്ലാ ദിവസവും വരൂല്ലേ അല്ലേ? അതിന് മാഷ് പറഞ്ഞ മറുപടി പക്ഷേ അന്നേരം അപ്പുനായർ വേണ്ടത്ര ഗൗരവത്തോടെ ഉൾക്കൊണ്ടിരുന്നില്ല. ഇല്ല നായരെ, ഞാനിനി വരില്ല, എല്ലാവരെയും ഒന്നുകൂടെ കാണണമെന്ന് തോന്നി, ഒന്നുകൂടെ പത്രം ഉച്ചത്തിൽ വായിക്കണമെന്ന് തോന്നി, അത്ര തന്നെ. പിരിയാൻ നേരം മാഷ് പറഞ്ഞ അവസാനത്തെ വാക്കുകൾ അപ്പുനായരുടെ ഉള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടേയിരുന്നു. ആരോടും പറയുവാൻ ധൈര്യപ്പെടാതെ അയാളത് സ്വന്തം മനസ്സിൽ തന്നെ കുഴിച്ചുമൂടി. പ്ലാസ്റ്റിക് ഉറയിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ചുറ്റിയ അന്നത്തെ ദിനപത്രം ആരും തുറന്നു നോക്കാതെ പിന്നെയും മേശപ്പുറത്ത് ശേഷിച്ചു. ചിലരെങ്കിലും അതിനെ ആദരവോടെയോ ഭയത്തോടെയോ ഇടക്കണ്ണിട്ട് നോക്കി. കുമാരമാഷിൻ്റെ മൃതദേഹത്തെ എന്ന പോലെ അന്നത്തെ പത്രത്തിൻ്റെ ചുരുളുകൾ നിവർത്തി വാർത്തകൾ വായിക്കുവാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. ചായക്കടയിലെ പത്രപാരായണത്തിൻ്റെ വേദനമില്ലാതെ ആ പഴയ തസ്തികയിൽ ഇനിയും പുതിയ നിയമനങ്ങൾ ഉണ്ടാവുകയില്ല.

ജോൺസൺ കൊറ്റനല്ലൂർ എഴുതിയ കാലഹരണപ്പെട്ട വാർത്തകൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് നന്ദാത്മജൻ കൊതേരി. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ് കൃഷ്ണ നെട്ടിയം എഴുതി അവതരിപ്പിക്കുന്ന ലഹരി.

രാഷ്ട്രത്തിൻ ശില്പികളായിടേണ്ടോർ രാഷ്ട്രത്തിൻ നന്ദകരായി മാറും. പണമെന്ന മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടവരെ പെരുവഴിയാക്കിടുന്നോർ

0: കൃഷ്ണ നെട്ടിയം എഴുതി അവതരിപ്പിച്ച ലഹരി എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട്

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനലയത്തിൽ കൂടെ ഉള്ളത്
0: ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ.
1: ഞാൻ രാജശ്രീ നാരായണൻ. ബൈജു ഏട്ടാ,
0: പറയൂ,
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
0: നല്ല വിശേഷം, അങ്ങനെ പോകുന്നു.
1: ഇന്നെന്താ ഗാനലയത്തിൽ നമ്മുടെ ടോപ്പ്?
0: നമ്മൾ എല്ലാവരും സുഹൃത്ത് ബന്ധങ്ങൾക്ക് അധിക പ്രാധാന്യം കൊടുക്കുന്നവരാണല്ലോ.
1: അത് തീർച്ചയായിട്ടും.
0: അപ്പോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതുപോലെ സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഗാനങ്ങൾ കൊടുത്താലോ?
1: ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ് ആണ് അല്ലേ?
0: അതെ അതെ. അപ്പൊ നമ്മുടെ ഗാനലയത്തിലെ ആദ്യത്തെ സോങ് ഏതാണ്?
1: നമ്മൾ ഇന്ന് എന്തായാലും ഗാനലയത്തില് സൗഹൃദങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബൈജുവേട്ടന്റെ ഒരുപാട് സുഹൃത്തുള്ള ആളാണോ?
0: തീർച്ചയായിട്ടും ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട്. പഠിക്കുന്ന കാലം തൊട്ടേ ആ ഒരു ബന്ധം നമ്മൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമുക്കൊരു കൂട്ടായ്മ വരെയുണ്ട്. നമുക്ക് കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം എല്ലാവരും ഒത്തുകൂടാൻ ശ്രമിക്കാറുണ്ട്. അത് കോളേജ് ബേസ് ആവട്ടെ, സ്കൂൾ ബേസ് ആവട്ടെ, അല്ലാതെ പുറത്ത് ജോലി സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളാവട്ടെ, എങ്ങനെയായാലും നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മളത് ഉപയോഗിക്കാറുണ്ട്.
1: എനിക്ക് തോന്നുന്നു എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സൗഹൃദമാണ് അല്ലേ?
0: അതെ.
1: അച്ഛനമ്മമാരായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാലും എല്ലാത്തിന്റെ അടിസ്ഥാനം ഒരു സൗഹൃദമാണ്. ആ സൗഹൃദം ഉണ്ടെങ്കിലേ എല്ലാ റിലേഷനും ആ ഒരു എന്താ പറയാ ബോണ്ട് സ്ട്രോങ് ആവുള്ളൂ. അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്താണ് ബൈജുവേട്ടന്റെ ഒരു അഭിപ്രായം?
0: രാജശ്രീ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ആ ഒരു കൂട്ടുറപ്പ് അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ ഒരു കെട്ടുറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതെന്നും നിലനിൽക്കുകയുള്ളൂ.
1: അപ്പൊ നമ്മുടെ ആദ്യത്തെ പാട്ടിലേക്ക് കടന്നാലോ. നമ്മളിങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കണ്ട, ഒരു പാട്ട് കേൾക്കാനാണല്ലോ കാത്തു നിൽക്കണ്ടാവുക.
0: അതെ രാശി. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഗാനം ഏതാണ്?
1: ആദ്യത്തെ ഗാനം സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലേതാണ്.
0: 2003 പുറത്തിറങ്ങിയ ചിത്രം അല്ലേ?
1: അതെ അതെ.
0: നല്ലൊരു ചിത്രമാണ്. കാരണം ഇതില് സൗഹൃദത്തിന്റെ എല്ലാ വശങ്ങളെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്.
1: അതെ, സൗഹൃദം ഉണ്ട്, പ്രണയം ഉണ്ട്.
0: അതെ,
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറേ പാട്ടുകൾ ഉണ്ട് ഈ സിനിമയില്.
0: തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തില് ഏകദേശം 6 പാട്ടുകളോളം ഉണ്ട്. എല്ലാം ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങളായിരുന്നു.
1: തീർച്ചയായിട്ടും. നമ്മൾ ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത് മലർക്കിളി എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ ചിത്താരൻ.

0: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനലയത്തിൽ അടുത്ത ഗാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. 2006 പുറത്തിറങ്ങിയ ചിത്രമാണ് ക്ലാസ്മേറ്റ്സ്.
1: ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മനോഹരമായ ഒരു ചിത്രം
0: കണ്ടിട്ടില്ലേ?
1: പിന്നെ കാണാതെ അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. തിയേറ്ററുകളിലെ എന്താ പറയാ, ആവേശം കൊള്ളിച്ച സിനിമയായിരുന്നല്ലോ.
0: അതെ, ശരിക്കും ക്യാമ്പസ് മൂവികൾക്ക് പ്രത്യേക ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് നാട്ടില്.
1: തീർച്ചയായിട്ടും രാജശ്രീ, നമ്മുടെ യൂത്തന്മാരെ ഒരുപാട് പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ അവരെ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു ഈ ഒരു ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം.
0: ഇതിന് വേറൊരു പ്രത്യേകത

0: ആശയം കൂടെ ഉണ്ട്. എന്താണെന്ന് അറിയോ, റീയൂണിയൻ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കാൻ തുടങ്ങിയത് ഈ ചിത്രത്തിന്റെ വരവിന് ശേഷമാണ് കൂടുതലായിട്ടും.
1: അതെ, ഇപ്പം വെച്ചാൽ നമ്മുടെ ഓരോ ഗ്രൂപ്പുകൾ, സ്കൂൾ തലമാവട്ടെ കോളേജ് തലമാവട്ടെ, അങ്ങനെയുള്ള എല്ലാവരും ഇപ്പം കഴിയുന്നതും എന്താ പറയുക, ഒരു കൂട്ടായ്മകൾ, അതായത് സൗഹൃദ കൂട്ടായ്മകൾ ഇപ്പോൾ നടത്തി വരാറുണ്ട്.
0: അതെ, വാട്സപ്പിലായാലും അവർ പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, ഒന്നുമില്ലെങ്കിൽ ഒരു രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ അവർ ഒത്തുചേരാൻ ശ്രമിക്കാറുണ്ട്.
1: അതെ അതെ അതെ, അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള പല സംഗതികളും ഇതുവഴി നടക്കുന്നുണ്ട്.
0: അതെ അതെ,
1: ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും അതുപോലെ തന്നെ അവരുടെ ഇടയിൽ തന്നെ അല്ലേ പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുവാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉപയോഗിക്കാറുണ്ട്.
0: ഈ ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ അടുത്തതായി ഗാനലയത്തിലൂടെ കേൾക്കുന്നത്. ഏത് പാട്ടാ?
1: കാറ്റാടി തണലും തണലത്തറ മതിലും മതിലില്ല മനസ്സുകളുടെ പ്ര

0: രാശ്രീ, നമ്മുടെ ഗാനലയത്തിലെ അടുത്ത ഗാനം ഏതാണ്?
1: അടുത്ത ഗാനം മാതൃകാ സൗഹൃദം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സൗഹൃദം കാണിച്ചു തന്ന ചിത്രമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്.
0: 1999 പുറത്തിറങ്ങിയ ചിത്രം അല്ലേ?
1: അതെ.
0: ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ സിദ്ദിഖിലാൽ കൂടി ചേർന്നിട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഇതിന്റെ സംവിധാനം സിദ്ദിഖും നിർമ്മാണം ലാലുമായിരുന്നു.
1: സംവിധായകനായ സിദ്ദിഖിന്റെ സൗഹൃദം കൂടെ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം ബോണ്ടാണ് അവര്, അത്രത്തോളം ബോണ്ടാണ് അവര് സിനിമകളിലൂടെയും ജീവിതത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്.
0: അതെ അതെ, അതുല്യ ഒരു പ്രതിഭയായിരുന്നു നമ്മുടെ സിദ്ദിഖ് എന്ന സംവിധായകൻ. അദ്ദേഹം നമ്മെ ഈയിടെയാണ് വിട്ടുപിരിഞ്ഞു പോയത്. ആ ഒരു വേദന എല്ലാവരുടെയും മനസ്സിൽ ഇന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് നല്ല സിനിമകളാണ് ഈ സിദ്ദിഖിലാൽ കൂട്ടുകെട്ടിൽ പിറന്നത് അല്ലേ. ചിരിക്കാനും ചിന്തിപ്പിക്കാനും അതുപോലെ തന്നെ കരയിപ്പിക്കാനോ ഒരുപാട് സിനിമകളിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്.
1: എന്തായാലും ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ പാട്ട് തന്നെയാണ് അടുത്തത്.
0: ഈ ഒരു ഗാനം എന്ന് പറയുന്നത് ചിരിക്കാനും ഉണ്ട്, അതുപോലെ തന്നെ ചിന്തിക്കാനും ഉണ്ട്. പോണ്ടിച്ചേരിയെ പശ്ചാത്തലമാക്കിയാണ് ഈ ഒരു ഗാനരംഗം ഈ ചിത്രത്തിൽ എടുത്തിരിക്കുന്നത്.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. MG ശ്രീകുമാർ, കൃഷ്ണചന്ദ്രൻ, ചന്ദ്രശേഖർ തുടങ്ങിയവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ആ പാട്ട് കേട്ടാലോ.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഗാനലയത്തിൽ അടുത്ത ഗാനം ഏതാ?
0: 2001 ഇതുപോലെ ഒരു മനോഹരമായ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു.
1: ഏതാ?
0: ദോസ്ത്.
1: ഓ, അതും ഒരു എന്താ പറയാ, നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സൗഹൃദം പറയുന്ന ഒരു പടം തന്നെയാണ്.
0: അതെ, തുളസീദാസ് ആയിരുന്നു ഇതിന്റെ സംവിധാനം. ഈ ഒരു ചിത്രം പറഞ്ഞു വെക്കുന്നത് സൗഹൃദത്തിന്റെ ആത്മാർത്ഥമായ ഒരു ബന്ധത്തെയും സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ചിത്രം കൂടിയാണിത്.
1: ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, കാവ്യ മാധവൻ, കലാഭവൻ മണി, ജഗദീഷ് ശ്രീകുമാർ, ഇങ്ങനെയുള്ള വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
0: അതെ അതെ. ഇതില് എസ് രമേശൻ നായർ രചിച്ച ഒരു മനോഹരമായ ഒരു ഗാനമുണ്ട്.
1: ഏതാ?
0: വാനം പോലെ വാനം മാത്രം, മേഘം പോലെ മേഘം മാത്രം, മോഹം പോലെ മോഹം മാത്രം. ഈ ഗാനം അങ്ങനെ പോകുന്നു. രാജശ്രീ, വളരെ മനോഹരമായിട്ടുള്ള ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗറായിരുന്നു. ഈ ഗാനം ആലപിച്ചിരിക്കുന്നതോ നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യവും ബിജു നാരായണനും ചേർന്നാണ്.
1: ആഹാ, അടിപൊളി ഗാനം. നമുക്ക് എന്തായാലും ഈ ഗാനം ഗാനലയത്തിലൂടെ കേൾക്കാം.
0: തീർച്ചയായിട്ടും.

0: അപ്പോൾ രാജശ്രീ, നമ്മളിപ്പോൾ സൗഹൃദങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. സൗഹൃദങ്ങളിലൂടെ വിരിഞ്ഞ ഒരുപാട് മലയാള സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഗാനലയം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത ഗാനം ഏതാണ്?
1: അടുത്ത ഗാനം ഒരേ പായലുറങ്ങി ഒരു പാത്രത്തിലുണ്ട് വളർന്ന രണ്ട് ചങ്ങാതിമാരുടെ കഥ പറഞ്ഞ ചിത്രമാണ് നമ്മൾ. 2002 പുറത്തിറങ്ങിയ ചിത്രമാണ്.
0: മാത്രമല്ല ഇതൊരു പുതുമുഖ ചിത്രം കൂടിയല്ലേ?
1: തീർച്ചയായും. സിദ്ധാർത്ഥ് ഭരതനും ജിഷ്ണുവാണ് ഈ ചിത്രത്തിലെ രണ്ട് നായകന്മാരായി എത്തുന്നത്.
0: ഇതിലെ നായികയായിട്ട് എത്തിയിരിക്കുന്നത് രേണുകയാണ്. മാത്രമല്ല ഇന്ന് നമ്മുടെ നായിക മുൻനിര നായികമാരിൽ ഉണ്ടായിരുന്ന ഭാവനയുടെ ആദ്യ ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. ആർക്കും ആ ചിത്രത്തിൽ ഭാവനയെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത് അല്ലേ? അവരുടെ കഥാപാത്രം എങ്ങനെയായിരുന്നു?
1: ഭാവനയുടെ പല ഇന്റർവ്യൂകളിലും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സിനിമാ നടി എന്നൊക്കെ പറയുന്ന സമയത്ത് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വരുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ഭാവന അന്ന് സെറ്റിലേക്ക് എത്തുന്നത്. പക്ഷെ മേക്കപ്പ് ചെയ്ത് ഇറങ്ങിയപ്പോഴേക്കും മൊത്തം കരിയൊക്കെ വാരി തേച്ച് വേറൊരു രൂപത്തിലായിപ്പോയി. ആ ഒരു രസകരമായ നിമിഷമൊക്കെ ഭാവന പല ഇന്റർവ്യൂകളിലും പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കാണ് കേട്ടോ ഞാനിപ്പോ. എന്തായാലും നമുക്ക് പാട്ടിലേക്ക് കടന്നാലോ.
0: തീർച്ചയായിട്ടും. ഈ ഒരു ചിത്രത്തിൽ ഏത് ഗാനമാണ് രാജശ്രീ ഇന്ന് കൊടുക്കുന്നത്?
1: ഈ ചിത്രത്തിന്റെ ഒരു ഓപ്പണിംഗ് പോലെ സാധാരണ
0: ടൈറ്റിൽ സോങ് ആണോ ഉദ്ദേശിക്കുന്നത്?
1: അതെ, അങ്ങനെ വരുന്ന പാട്ടാണ് സൂര്യനെ എന്ന് തുടങ്ങുന്ന പാട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് തന്നെ വെക്കാം.
0: ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിത്താരയും.
1: ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് MG ശ്രീകുമാറും രാജേഷ് വിജയൻ ചേർന്നാണ്.
0: അപ്പൊ നമുക്ക് ഈ ഒരു ഗാനം കേട്ടാലോ?
1: തീർച്ചയായിട്ടും.

0: നമ്മുടെ ഗാനലയത്തിലെ അടുത്ത ഗാനം എന്ന് പറയുന്നത് 1998 പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലൊരുക്കിയ സിനിമ. ഗ്രാമീണത എന്താ പറയാ, തുളുമ്പി നിൽക്കുന്ന രംഗങ്ങളായിരുന്നു ഈ ഒരു സിനിമ മുഴുവൻ അല്ലേ?
1: തീർച്ചയായിട്ടും. ഇതിൽ ശ്രീനിവാസന്റെ കോമഡി സീനുകളൊക്കെ ഇപ്പോഴും മായാതെ മനസ്സിൽ അങ്ങനെയേ അങ്ങ് നിൽക്കാണ്.
0: എനിക്കും ഇപ്പോഴും ആ ഒരു ഓർമ്മ, ആ ഒരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മയായിരുന്നു. കുണ്ടിയിൽ ഗുണ്ടിർക്ക് മാമ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, സീൻ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ?
1: എപ്പോഴും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും.
0: തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു ചിത്രത്തില് മമ്മൂട്ടിയാണല്ലോ നായകൻ, കൂടാതെ ബിജു മേനോനുണ്ട്, ദിവ്യ ഉണ്ണിയുണ്ട്, മോഹിനി, ഇങ്ങനെ ഒരു എന്താ പറയാ നീണ്ട താരനിര തന്നെ, സുകുമാരി, ഇവരൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു കഥാപാത്രങ്ങൾ ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ടല്ലോ, കാരണം എന്തിനും പോന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, എന്തിനും പോന്ന, വേറെ പണികളൊന്നും ഉണ്ടാവില്ല എന്നാലും എന്തിനും പോന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെയുള്ള കുറച്ച് ടീമുകളാണ് നമ്മുടെ മമ്മൂട്ടിയുടെ കൂടെ വരുന്ന കലാഭവൻ മണി, അഗസ്റ്റീൻ തുടങ്ങിയുള്ള ആൾക്കാർ.
1: ബിജു മേനോന്റെ നാട്ടില് കൃഷിയുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നു, അപ്പൊ അത് പരിഹരിക്കാനാണ് ഈ കൂട്ടരെത്തുന്നത്.
0: അതെ,
1: സാധാരണ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തന്റെ സുഹൃത്തിന് നൊന്ത് കഴിഞ്ഞാൽ അവിടെ എത്തും ചില ആൾക്കാർ,
0: ഓടിയെത്തും. അത് എന്ത് തന്നെ ആയാലും എന്ത് ത്യജിച്ചുകൊണ്ടും അവര് അതിനു വേണ്ടിയിട്ട് മുൻകൈയിട്ടിറങ്ങും. അങ്ങനെയുള്ള കുറച്ച് പേരാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കലാഭവൻ മണിയും അഗസ്റ്റീനും അവരോടൊപ്പം ചേർന്ന എല്ലാ കഥാപാത്രങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിലെ ഒരു ഗാനമുണ്ട്, താറാക്കൂട്ടം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഒരു ഗാനം തന്നെയാവട്ടെ നമ്മുടെ ഗാനലയത്തില്.
1: ഓക്കെ, ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം വിദ്യാസാഗർ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് MG ശ്രീകുമാറും സംഘവുമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനലയം.
1: സൗഹൃദം തുളുമ്പുന്ന കുറച്ച് നല്ല ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനലയത്തിലൂടെ ഞങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അല്ലേ.
0: അടുത്ത ഗാനം എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്.
1: അതേതാണ്?
0: ഹിറ്റ്ലർ എന്ന ചിത്രത്തിലേതാണ്.
1: വാവ്.
0: ഇതില് ഒരു എന്താ പറയാ, അനിയത്തിമാരെ സംരക്ഷിച്ചു പോകുന്ന ഏട്ടൻ, ഏട്ടന് വീഴുന്ന വിളിപ്പേരാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ആ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളുടെ, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്രൂരനായ ഒരു മനുഷ്യനെയാണ് കാണുന്നത്. പക്ഷെ അനിയത്തിമാരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു ക്രൂരനായ ഏട്ടൻ തന്നെയാണ് മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി കൈകാര്യം ചെയ്തിരിക്കുന്നത്.
1: അതെ, ഇതില് മമ്മൂട്ടിയെ കൂടാതെ മുകേഷ് ഉണ്ടായിരുന്നു, ജഗദീഷ് ഉണ്ട്,
0: വാണി വിശ്വനാഥ്, സായിക്കുമാർ, ഇടവേള ബാബു, അങ്ങനെ വലിയൊരു താരനിര ഈ ചിത്രത്തിലുണ്ട്.
1: അതെ, ഈ ഒരു ചിത്രത്തില് ചേട്ടനും അനുജിത്തുമാരുടെ ബന്ധങ്ങൾ പറയുന്നുണ്ടെങ്കിലും
0: ഇതിലൊരുപാട് സൗഹൃദങ്ങൾ ഉണ്ട് കേട്ടോ. മുകേഷും ജഗദീഷും ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അവർ രണ്ടുപേരും തിക് ഫ്രണ്ട്സ് ആണ്.
1: അതെ, അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ നായികയെത്തുന്ന ശോഭന, അമ്മാവന്റെ മകളായ ശോഭന ചെയ്ത കഥാപാത്രം, ആ ഒരു കഥാപാത്രം നമ്മുടെ മാധവൻകുട്ടിയുടെ അനുജിത്തിമാരുമായിട്ടുള്ള സൗഹൃദം, അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്.
0: ആ സൗഹൃദം കാണിച്ച ഒരു പാട്ട് തന്നെയാണ് ഗാനലയത്തിൽ അടുത്തത്. കിതച്ചത്തും കാറ്റേ കൊതിച്ചിപ്പും കാറ്റേ. അപ്പൊ നമുക്ക് ഈ പാട്ട് വെച്ചാലോ ഗാനലയത്തിലൂടെ.
1: ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം നൽകിയിരിക്കുന്നത് SP വെങ്കടേഷുമാണ്. ആലപിച്ചിരിക്കുന്നതോ MG ശ്രീകുമാറും ചിത്രയും ചേർന്ന്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗാനലയത്തിൽ മലയാള സിനിമയിലെ സുഹൃത് ബന്ധങ്ങളുടെ ആഴം കാണിക്കുന്ന കുറച്ച് നല്ല ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്.
1: അടുത്ത ഗാനം ഏത് ചിത്രത്തിലാ?
0: 2004 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രസികൻ.
1: മുരളി ഗോപി എഴുതി, ലാൽജോ സംവിധാനം ചെയ്ത ചിത്രം.
0: അതെ,
1: ഇതില് മുരളി ഗോപി തന്നെയാണ് വില്ലനായിട്ട് എത്തുന്നത്.
0: അതെ, ഈ ഒരു സിനിമയുടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സിനിമയിലെ നായിക അറിയാലോ,
1: അതെ,
0: സമൃദ്ധ സുനിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ചിത്രം
1: കൂടിയാണ്.
0: സമൃദ്ധ സുനിൽ നമ്മുടെ നാട്ടുകാരിയും കൂടിയാണ്,
1: കണ്ണൂരുകാരിയാണ്. അത് ശരി.
0: സമൃദ്ധ സുനിൽ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു ചിത്രം കൂടിയാണ് രസികൻ.
1: ഇതിലെ പാട്ടെന്ന് പറയുന്നത് ഒരു കോളനിയിലെ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്, ഒന്ന് മോഹൻലാൽ ഫാൻസും മറ്റൊന്ന്
0: മമ്മൂട്ടി ഫാൻസും. പ്രത്യേകിച്ച് പറയാനുണ്ടല്ലോ.
1: അതെ, അപ്പം ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടി മനോഹരമായി ചിത്രീകരിച്ച ഒരു പാട്ടുണ്ട്.
0: നല്ല സുഹൃത് ബന്ധങ്ങളാണെങ്കിൽ പോലും ഈ ഒരു കാര്യം വരുമ്പോൾ മാത്രം അവരിടഞ്ഞാണ് നിൽക്കുന്നത്. മമ്മൂട്ടി ഫാൻസ് വേറെ, മോഹൻലാൽ ഫാൻസ് വേറെ. ഈ ഒരു സിനിമയിലെ ഇവരെ രണ്ടു പേരെയും വർണ്ണിച്ചുകൊണ്ട് അല്ലെ, മമ്മൂട്ടിയെ മോഹൻലാലിനെയും വർണ്ണിച്ചുകൊണ്ട് ഒരു മത്സര ഗാനം തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ നല്ല ഈഗോ ഉണ്ട്, നല്ല കുശുമ്പുണ്ട്, എന്താ പറയാ, പാരവെപ്പുണ്ട്. പക്ഷെ ഇതിലെ കഥാപാത്രമായ ശിവൻകുട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോ, അവസാന കാലത്ത് ഒരു പ്രശ്നം വരുമ്പോ, ഇവരെല്ലാം കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്.
0: അതാണ് ആ ഒരു ചിത്രം പറഞ്ഞു വെക്കുന്നത്. കാരണം എന്ത് തന്നെ നമ്മൾ അടികൂടി കഴിഞ്ഞാലും ആ ഒരു ആപത്ഘട്ടം വരുമ്പോ എല്ലാരും ഒന്നിച്ച് നിൽക്കുക എന്നുള്ള ആ ഒരു മെസ്സേജ് കൂടി ഒരു ചിത്രത്തില്
1: കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് രസികനിലെ ഈ പാട്ട് തന്നെ കേൾക്കാം. ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം വിദ്യാസാഗർ.
0: ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് വിധു പ്രതാപും സംഘവുമാണ്.
1: അപ്പൊ ഇനി പാട്ട് കേൾക്കാം.

0: അപ്പോൾ നമ്മുടെ ഗാനലയത്തിലെ അടുത്ത ഗാനം എന്ന് പറയുന്നത് ഒരു മൊഴിമാറ്റ ചിത്രമാണ്. ഹാപ്പി ഡേയ്സ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രത്തിന്റെ മലയാളം പതിപ്പാണത്.
1: എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് കേട്ടോ അതില്.
0: ഏതാണ് ആ പാട്ട്?
1: മനസ്സിനു മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, വി ആർ ഫ്രണ്ട്സ്.
0: വൗ, നല്ല മനോഹരമായ വരികൾ അല്ലേ.
1: ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ക്ലാസ്മേറ്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. ക്യാമ്പസിനെ ഇളക്കി മറിച്ച ഒരു ചിത്രം തന്നെയാണിത്.
0: ഒരുപാട് സിനിമകൾ ഇങ്ങനെ മൊഴിമാറ്റ ചിത്രങ്ങൾ നമ്മുടെ മലയാളത്തിൽ ഹിറ്റായ ചിത്രങ്ങളുണ്ട്.
1: അതെ, അങ്ങനെയാണ് അല്ലു അർജുനും, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ താരങ്ങളായിട്ട് തിളങ്ങുന്നത്.
0: അതെ അതെ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ വരികൾ എഴുതിയിരിക്കുന്നത് സിജു തുറവൂരാണ്. സംഗീതം നൽകിയിരിക്കുന്നത് മിക്കി ടി മേയറാണ്.
1: ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അജയ് സത്യനാണ്. എന്തായാലും ഗാനലയത്തിൽ അവസാന ഗാനം ഇത് തന്നെ ആവട്ടെ.
0: തീർച്ചയായിട്ടും.

0: നമ്മളുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒന്നായിട്ടുള്ളതാണ് സൗഹൃദം എന്ന് പറയുന്നത്.
1: അതെ അതെ, സൗഹൃദ ബന്ധങ്ങളെ കാണിക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങൾ നമ്മുടെ മലയാള സിനിമയിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്.
0: അതിലെ ഏറ്റവും കുറച്ച് മനോഹരമായ ഗാനങ്ങളാണ് ഇന്ന് ഗാനലയത്തിലൂടെ ശ്രോതാക്കളുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചത്.
1: തീർച്ചയായിട്ടും എല്ലാ ഗാനങ്ങളും നമ്മുടെ ശ്രോതാക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ ഗാനലയത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. ഈ ഗാനലയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം
0: ഞാൻ രാജശ്രീ നാരായണൻ,
1: ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒന്ന് പിന്നോട്ടൊരു യാത്ര പോയാലോ? മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലത്തിന്റെ പടിവാതിൽക്കൽ. 1958 മുതൽ 65 വരെയുള്ള മനോഹര ഗാനങ്ങളുടെ ലോകത്തേക്ക്. ആ കാലത്ത് സംഗീതം വെറും വിനോദമായിരുന്നില്ല കേട്ടോ, ജീവിതത്തിന്റെ സ്പന്ദനമായിരുന്നു. ദേവരാജൻ മാസ്റ്റർ, വിദക്ഷിണാമൂർത്തി, ബ്രദർ ലക്ഷ്മണൻ തുടങ്ങിയ സംഗീത പ്രതിഭകൾ, പി ഭാസ്കരൻ മാഷ്, വയലാർ അഭയദേവ് തുടങ്ങിയ ഗാനരചയിതാക്കൾ, കെ ജെ യേശുദാസ് തന്റെ തുടക്ക കാലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയം, എ എം രാജ, പി ലീല, കെ പി ഉദയഭാനു, ശാന്ത പി നായർ തുടങ്ങിയവരുടെ സ്വരമാധുര്യം, ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ പാട്ടുകൾക്ക് ജീവൻ നൽകിയത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഗാനം നമുക്ക് 1958 മുതൽ 65 വരെയുള്ള കാലഘട്ടത്തിലെ ഗാനങ്ങളാണ്. അപ്പോൾ ആദ്യ ഗാനം എന്ന് പറയുന്നത് നീലക്കുയിൽ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ രാഘവൻ, മെഹബൂബ് എന്നിവരാണ്. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് സംഗീതം നൽകിയത് കെ രാഘവൻ മാഷാണ്. അപ്പോൾ നമുക്ക് കായലരികത്ത് എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിച്ചാലോ?

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. 1958 മുതൽ 65 വരെയുള്ള കാലഘട്ടത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ സ്മൃതിഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. തിരുനയിനാർ കുറിച്ചി മാധവൻ നായരുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണൻ ഈണം നൽകി കമ്മക്കര പുരുഷോത്തമൻ പാടിയ ഗാനം.

അടുത്ത ഗാനം മെഹബൂബ് പാടിയതാണ് ചിത്രം നായർ പിടിച്ച പുലിവാൽ. പി ഭാസ്കർ മാഷുടെ വരികൾക്ക് കെ രാഘവൻ മാഷാണ് ഈണം നൽകിയത്. സത്യൻ, എസ് പി പിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് നായർ പിടിച്ച പുലിവാൽ. ഇതിൽ നമുക്ക് ആസ്വദിക്കാം കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. രാമു കാര്യട്ട് സംവിധാനം ചെയ്ത്, ടി കെ പരീക്കുട്ടി നിർമ്മാണം ചെയ്ത മുടിയനായ പുത്രൻ എന്ന ചിത്രം. സത്യൻ അടൂർഭാസി, മിസ് കുമാരി, അംബിക സുകുമാരൻ നായർ, പി ജെ ആന്റണി, കാമ്പിശ്ശേരി കരുണാകരൻ, ജെ എ ആർ ആനന്ദ്, തോപ്പിൽ കൃഷ്ണപിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് ശാന്ത പി നായർ. 1961 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പുലമാടമാണേലും പൂമാടയാണേലും എന്ന് തുടങ്ങുന്ന ഗാനം നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം.

അടുത്ത ഗാനം വിയർപ്പിൻ്റെ വില എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് പി ലീല. അഭയദേവിൻ്റെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. സത്യൻ, അടൂർ ഭാസി, രാഗിണി, തിക്കുറിശി സുകുമാരൻ നായർ, ബഹദൂർ, മുതുകുളം രാഘവൻ പിള്ള, ഒ മാധവൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി ഇ വാസുദേവനാണ്.

1963 പുറത്തിറങ്ങിയ ചിത്രമാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശോഭന പരമേശ്വരൻ നായരാണ്. പ്രേം നസീർ, മധു, ഷീല, അംബിക സുകുമാരൻ, അടൂർ ഭാസി, പി ജെ ആന്റണി, ബഹദൂർ, എസ് പി പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്. ഇതിൽ നമുക്ക് കേൾക്കാം "മാമലകൾക്കപ്പുറത്ത്" എന്ന് തുടങ്ങുന്ന ഗാനം, പാടിയിരിക്കുന്നത് പി ബി ശ്രീനിവാസ്.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, പീലീല. അഭയദേവിന്റെ വരികൾക്ക് KV ജോബാണ് ഈണം നൽകിയത്. PA തോമസ് സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണിത്. പ്രേംനസീർ, ജെമിനി ഗണേശൻ, ഷീല, അംബിക സുകുമാരൻ, അടൂർ ഭാസി, തിക്രുശി സുകുമാരൻ നായർ, PJ ആന്റണി, SP പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1964 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

കളഞ്ഞു കിട്ടിയ തങ്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. സത്യൻ, പി ജെ ആന്റണി, അംബിക സുകുമാരൻ, ടി കെ ബാലചന്ദ്രൻ, അടൂർ ഭാസി, ബഹദൂർ, തിക്കുറിശി സുകുമാരൻ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണിത്. എസ് ആർ പുട്ടണ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സാവിത്രി പിക്ചേഴ്സാണ്. ഇതിൽ നമുക്ക് കേൾക്കാം കളിത്തോഴി കളിത്തോഴി എന്ന് തുടങ്ങുന്ന ഗാനം.

1963 പുറത്തിറങ്ങിയ സത്യഭാമ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. MS മണി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് TE വാസുദേവനാണ്. പ്രേം നസീർ, അടൂർ ബാസി, അംബിക സുകുമാരൻ, തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, SP പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അഭയദേവിന്റെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് S. ജാനകി, ആരാമത്തിൻ സുന്ദരിയല്ലേ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം പി ലീല പാടിയത് ചിത്രം അമ്മയെ കാണാൻ. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് കെ രാഘവനാണ് ഈണം നൽകിയത്. സത്യൻ, മധു, അംബിക, സുകുമാരൻ, അടൂർ ഭാസി, പി ജെ ആന്റണി, ബഹദൂർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1963 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് ആസ്വദിക്കാം കഥ കഥ പെങ്കിളിയും എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം SS രാജൻ സംവിധാനം ചെയ്ത് ടി കെ പരീക്കുട്ടി നിർമ്മിച്ച ചിത്രമാണ് ചിത്രം തച്ചോളി ഒതേനൻ. സത്യൻ, മധു, അംബിക, സുകുമാരൻ, അടൂർ ഭാസി, PJ ആന്റണി, കുതിരവട്ടം പപ്പു, കോട്ടയം ചെല്ലപ്പൻ, SP പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. ഇതിൽ 10 ഗാനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് ആസ്വദിക്കാം അഞ്ജന കണ്ണെഴുതി എന്ന ഗാനം. പാടിയിരിക്കുന്നത് SJ

കറുത്ത കൈ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കമ്മക്കുര പുരുഷോത്തമൻ, എസ് ജാനകി. തിരുനയിനാർ കുറിച്ചി മാധവൻ നായരുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. പ്രേംനസീർ, ഷീല എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1964 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത് AP കോമള. പി ഭാസ്കർ മാഷയുടെ വരികൾക്ക് കെ രാഘവൻ മാഷാണ് ഈണം നൽകിയത്. 1964 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കിഴക്കു ദിക്കിലെ ചെന്തങ്ങിൽ ഇന്ന് തുടങ്ങുന്ന ഗാനം.

കമുകര പുരുഷോത്തമൻ, പി സുശീല എന്നിവർ പാടിയത് ചിത്രം പട്ടുതൂവാല. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1965 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പഹാടി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി എന്ന് തുടങ്ങുന്ന ഗാനം.

സുബ്രഹ്മണ്യം സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണ് അൾത്താര. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല, കെ വി ശാന്തി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, പർവൂർ ഭരതൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണിത്. എം ബി ശ്രീനിവാസൻ നായരുടെ വരികൾക്ക് തിരുനയിനാർ കുറിച്ചി മാധവൻ നായരാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി.

0: പ്രിയ ശ്രോതാക്കളെ, സ്മൃതിഗീതങ്ങളുടെ സമയം ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട്. പഴയകാല ഗാനങ്ങളുടെ ഈ മധുര സ്മരണകൾ എന്നും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അടുത്ത സംഗീതയാത്രയിൽ വീണ്ടും കേട്ടുമുട്ടാം. ഇത്രയും സമയം നിങ്ങളോടൊപ്പം കൂടെയുള്ളത് സൂര്യ ഇടവന.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: 9.6 FM കമ്മ്യൂണിറ്റി റേഡിയോ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 20, ഹിജ്റാവർഷം 1447 മുഹറം 18, ശകവർഷം 1948 ആഷാഢം 13, 2026 ജൂലൈ 4 ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.